ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം സബീന ബി, കീളാസുറാമ്പി. ഇന്ന് ശകവർഷം 1948, ആഷാഢം 26. മലയാള വർഷം

1201 കർക്കടകം 2, 2026 ജൂലൈ 18 ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും 53 സെക്കൻഡും.

കവർത്തി നിലത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം പ്രൊഫസർ മാത്യു തമരക്കാട് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 കൽപ്പേനി ദ്വീപ് സ്വദേശിനി ഹൻസാന കബീർ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടിയും 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ഫെൺഫോരിഷ ഈ പരിപാടിയിൽ ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിനി റഹ്മത്ത് പങ്കെടുക്കുന്നു. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതപേര് തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. മലബാർ സിമന്റ്സും ടാറ്റ പ്രോജക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് ആന്റ് എഞ്ചിനീയറിംഗും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൂർണമായും തദ്ദേശീയമായി വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജിന്ദിനും സോനിപത്തിനുമിടയിൽ 89 കിലോമീറ്ററാണ് സർവീസ്. വൈദ്യുതി നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ ഒരു വർഷത്തേക്ക് 200 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷൻ വാക്കാൽ അനുമതി നൽകി. ഇന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഔദ്യോഗിക അനുമതി നൽകും. ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് ശേഷം നടത്തിയ നീറ്റ് UG പുനഃപരീക്ഷാ ഫലം വന്നപ്പോൾ യോഗ്യത നേടിയവരുടെ എണ്ണത്തിൽ ഇടിവ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കണക്ക് പ്രകാരം പരീക്ഷ എഴുതിയ 19.99 ലക്ഷം വിദ്യാർത്ഥികളിൽ 11.21 ലക്ഷം പേർ നീറ്റ് യോഗ്യത നേടി. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 ഇന്ന് വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ 1 വിക്ഷേപണത്തറയിൽ നിന്ന് രാവിലെ 11:30 റോക്കറ്റിന്റെ കന്നി പരീക്ഷണ പറക്കൽ. ക്രിക്കറ്റ് ഇതിഹാസവും വെസ്റ്റ് ഇൻഡീസ് ടീം ക്യാപ്റ്റനുമായിരുന്ന ഗാരി സോബേഴ്സ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഇന്ത്യയുടെ PV സിന്ധു ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ സെമിഫൈനലിൽ പ്രവേശിച്ചു. മുൻ ഒളിമ്പിക് ചാമ്പ്യൻ ചെൻ യുഫിയാണ് സെമിയിൽ സിന്ധുവിന്റെ എതിരാളി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ നാളെ അർജന്റീന സ്പെയിനിനെ നേരിടും. രാത്രി 12:30 ന്യൂയോർക്കിലാണ് കിരീട പോരാട്ടം.
1: കേരളത്തിലെ മലയോര മേഖലകളെയും കാർഷിക ഗ്രാമങ്ങളെയും ഒരേപോലെ ഭീതിയിലാഴ്ത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കാട്ടുപന്നി ശല്യം. കേവലം കൃഷിനാശത്തിൽ ഒതുങ്ങാതെ മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഈ ദുരന്തം വളർന്നിരിക്കുന്നു എന്നാണ് വനം വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കാട്ടുപന്നി ശല്യം നേരിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിനെക്കുറിച്ചും സ്വീകരിക്കേണ്ട അടിയന്തര പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ്.
2: ഞാൻ ശ്യാം മോഹൻലാൽ, അഗസ്ത്യവനം ഫോറസ്റ്റ് കൺസർവേറ്ററാണ്. അതോടൊപ്പം തന്നെ കാട്ടുപന്നി നിർമ്മാർജ്ജന ദൌത്യത്തിന്റെ സംസ്ഥാനതല നോഡൽ ഓഫീസർ കൂടെയാണ്. കഴിഞ്ഞ ഏതാണ്ട് 1 വർഷത്തിലധികമായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലെ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിങ്ങനെ ഏതാണ്ട് 1034 സ്ഥാപനങ്ങളുള്ളതിൽ, മറ്റൊരു സ്വയംഭരണ സ്ഥാപനങ്ങളുള്ളതിൽ വിവിധ വനം റേഞ്ചുകൾ മുഖേന അവിടുത്തെ കാട്ടുപന്നിയുടെ രൂക്ഷത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടത് ഏതാണ്ട് 287 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കാട്ടുപന്നി മൂലമുള്ള ശല്യത്തിന്റെ രൂക്ഷത താരതമ്യേന കൂടുതൽ. 137 കണ്ട മാധ്യമമായിട്ട് അതുപോലെ 246 കുറവും നടന്നിട്ട് അങ്ങനെ ആകെ ഏതാണ്ട് 668 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിവിധ അളവിൽ കാട്ടുപന്നി ശല്യത്തിന്റെ രൂക്ഷത അനുഭവപ്പെടുന്നതായിട്ടാണ് നമ്മുടെ ഒരു വിലയിരുത്തലിൽ കണ്ടത്. ഇത് കുറയ്ക്കാനായിട്ട് ചെയ്ത പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ടായിരുന്നു. ഒന്നതിന്റെ നിയമവശങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവണം. അതുപോലെ 28/5/2022 മുതൽ കേന്ദ്ര ഗവൺമെന്റ് കൂടി നിർദ്ദേശപ്രകാരം പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് ഈ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അധികാരം കൈമാറിയിട്ടുണ്ടായിരുന്നു. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ, കോർപ്പറേഷൻ മേയർ ഇവരെ ഓണററി വൈൽഡ് ലൈഫ് ഗാർഡനായിട്ടും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവരെ ഓതറൈസ്ഡ് ഓഫീസർ അല്ലെങ്കിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ട് നിയമനം ചെയ്ത് സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തുകളിൽ ഇതൊരു ബോധവൽക്കരണ ആവശ്യമായിട്ട് വന്നിരുന്നുണ്ട്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്ലോക്ക് തലത്തിൽ അതിന് കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടാണ് ഇതിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അങ്ങനെ ഏതാണ്ട് 58 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രൂക്ഷത കൂടുതലുള്ള 58 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇത്തരം യോഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 28/5/2022 മുതൽ 2026 മാർച്ച് 31 വരെ ഏതാണ്ട് 6,959 കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ.
1: വന്യജീവികളുടെ പെരുപ്പം തടയാൻ കാടുകളിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം എത്രത്തോളം അനിവാര്യമാണെന്ന് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ TV സജീവ് പറയുന്നു.
3: പൊതുവെ നമ്മുടെ ഒരു ധാരണ കാട്ടിനകത്ത് വന്യജീവികളുടെ എണ്ണം പെരുകയും അവർ പുറത്തേക്ക് വരികയും ചെയ്യുന്നു, നാട്ടിലെ പ്രശ്നം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പൊതു ധാരണ. ഈ ധാരണ എല്ലാ സമയത്തും ശരിയല്ല, എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചിട്ടും ശരിയല്ലാത്തൊരു ധാരണയാണ്. ഉദാഹരണത്തിന് ഒന്ന് രണ്ടു മൂന്ന് ജീവജാലങ്ങൾ നോക്കിയാൽ ഇപ്പൊ കാട്ടുപന്നി, കാട്ടുപന്നി നാട്ടിൽ ധാരാളമായിട്ട് വ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ കാടില്ലാത്ത ജില്ലയായിട്ടുള്ള ആലപ്പുഴ ജില്ലയിൽ പോലും കാട്ടുപന്നികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ കാട്ടിനകത്ത് പന്നികളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുകയും അവർ പുറത്തേക്ക് സ്പിൽ ഓവർ ചെയ്യുന്നു എന്നാണ് ധരിക്കുക. അത് സംഭവിച്ചിട്ടുള്ള കാര്യം നേരെ തിരിച്ചാണ്, കാട്ടുകളുടെ പന്നികൾ എല്ലാം തന്നെ നാട്ടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കാട്ടിൽ അവർ ഫേസ് ചെയ്യുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്, അവരെ പിടിച്ചു തിന്നുന്ന മറ്റ് ജീവജാലങ്ങളുണ്ട്, ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നാട്ടിലേക്ക് എത്തിയാൽ അവർക്ക് ധാരാളമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഒളിച്ചിരിക്കാനുള്ള സ്ഥലം കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. ഇത് മറ്റൊരു വലിയ ജീവിയായിട്ടുള്ള ആനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആന നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ചെയ്യുന്നത് കാട് വിട്ടിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് സംശയം തോന്നാം. ആനയുടെ കേസിൽ ആന ഒരു കാട്ടിൽ ജീവിക്കുന്ന ജീവിയല്ല, അതൊരു ലാൻഡ്സ്കേപ്പ് സ്പീഷ്യസ് ആണ്. ഒരു ഭൂപ്രദേശത്ത് മൊത്തം അതിന് ആവശ്യമായിട്ട് വരും. അതിന് ഒരു സ്ഥലത്ത് മാത്രം നിന്ന് ജീവിക്കാനായിട്ട് ആവില്ല. അതിന് പല കാടുകൾ തമ്മിൽ അതിനെ യാത്ര ചെയ്യേണ്ടി വരും. പുൽമരുകൾ വേണ്ടിവരും, പുഴകൾ വേണ്ടിവരും, മണത്തോട്ടങ്ങളും അതേപോലെ മുളയുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടാണ് ആനയുടെ ആവാസ വ്യവസ്ഥ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു പ്രദേശം ആവശ്യമായിട്ടുള്ള ജീവിയെ സംബന്ധിച്ച് അതിന്റെ ഇടയ്ക്കുള്ള പല സ്ഥലങ്ങളും നമ്മൾ കൈയടക്കി കഴിയുമ്പോൾ അതിലൂടെ അവർ പഴയതുപോലെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് പ്രശ്നമായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് വന്യജീവികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇനിയിപ്പം പുലിയുടെ കാര്യത്തിലായാലും കടുവയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കാടിന് ഓരോ ജീവജാലത്തിന്റെയും എണ്ണത്തെ നിയന്ത്രിക്കാനായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശാസ്ത്രത്തിന്റെ ഭാഷയില് അത് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് പറയുക. മാനുകളുടെ എണ്ണം കൂടിയാല് സ്വാഭാവികമായിട്ടും പുൽമേട്ടില് പുല്ലിന്റെ അളവ് കുറയും. ധാരാളം മാനുകൾ തിന്നുന്ന കാരണം പുല്ലിന്റെ അളവ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാനുകൾക്ക് ഭക്ഷണം കുറയും, മാനുകളുടെ എണ്ണം കുറയുകയും ചെയ്യും.
1: കാട്ടുപന്നികളുടെ ആക്രമണം മൂലം കർഷകർക്കുണ്ടാകുന്ന വൻ വിള നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കേണ്ടതിന്റെ നിയമപരമായ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ.
4: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വന്യജീവി ആക്രമണത്തെ ഒരു ദുരന്തമായിട്ട് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിനകത്ത് ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്, അതിൽ ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുകയും സർക്കാർ കൃത്യമായി ഈ അനിമൽ കോൺഫ്ലിക്ട് ഉള്ള പ്രദേശങ്ങളിൽ ആളുകളെ അവരുടെ ജീവനെ നേരിട്ട് ബാധിക്കാത്ത തരത്തിൽ ഇടപെടലുകൾ നടത്താൻ, ആവശ്യമായ സ്ഥലത്ത് ഫെൻസിങ് നടത്താൻ, ഇലക്ട്രിക് ഫെൻസിങ് കൊണ്ടുവരുന്നതിന് തുടങ്ങി ഏതെല്ലാം തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണോ ഓരോ സ്ഥലത്തും ആവശ്യമായിട്ടുള്ളത് അതെല്ലാം സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എടുക്കാനും ആവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും സർക്കാർ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വിളകളുടെ കാര്യത്തിൽ, ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ചട്ടങ്ങൾ കീഴിലുണ്ട്. അത് ഇപ്പോൾ നാമമാത്രമായിട്ടുള്ള പൈസയാണ് കൊടുക്കുന്നത്. മാത്രമല്ല അതിന് പലതരത്തിലുള്ള ആ ചട്ടങ്ങളിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പരാതിയുമായിട്ട് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇതിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പോകാൻ കഴിയുള്ളൂ. നമുക്കറിയാം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല വന്യജീവി ആക്രമണം ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയാവുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ വിളകൾക്കും ആളുകൾക്കും ഏർപ്പെടുത്താനും ഒക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവാൻ വേണ്ടി ഹൈക്കോടതി ഏറ്റവും അവസാനത്തെ ഉത്തരവിൽ അത്തരം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അത്തരം ശ്രമങ്ങൾ പരിശോധിക്കാനും സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല സർക്കാരിന് നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി ഓരോ സ്ഥലത്തും നടപ്പാക്കുന്നുണ്ടോ എന്നുള്ള മേൽനോട്ടം കൂടി ഹൈക്കോടതി ഓരോ സിറ്റിംഗിലും നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ കർശനമായ മോണിറ്ററിംഗിന് ജില്ലാ കളക്ടർമാർ നേരെ ഓൺലൈനിൽ ഹാജരായി ഓരോ പ്രാവശ്യവും ഹൈക്കോടതിയോട് വിശദീകരണം നൽകുകയും ഒരു റെഡ് ടേപ്പിസം ഒഴിവാക്കിക്കൊണ്ട്, ഒരു ചുവന്ന നാടെ ഒഴിവാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ സമയബന്ധിതമായിട്ട് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്.
1: രാപകൽ അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക വിളകൾ മുഴുവൻ കാട്ടുപന്നികൾ കൂട്ടത്തോടെത്തി നശിപ്പിച്ചപ്പോഴുള്ള കനത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കർഷകനായ അലക്സ് ഒഴുകയിൽ.
5: കേരളത്തിലെ കാർഷിക മേഖലയിൽ കാട്ടുപന്നി ആക്രമണം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കേരള സർക്കാർ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാരിന് കൊടുത്ത നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് 1000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളതിൽ ഏകദേശം 700 കാട്ടുപന്നി ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ മുതലായ ജില്ലകളിലാണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുക എന്നുള്ളതാണ്. പക്ഷേ ദൌർഭാഗ്യവശാൽ ലൈസൻസ് ഉള്ള തോക്കുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. കേരളത്തിൽ ആകമാനം 9000 ലൈസൻസ് ഉള്ള തോക്കുകൾ ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ തന്നെ ആക്റ്റീവായിട്ടുള്ളത് 3000 താഴെ മാത്രമാണ് നിലവിൽ ലൈസൻസ് പുതുക്കിയിരിക്കുന്നത്. അതിൽ പോലും കാട്ടുപന്നി വേട്ടയ്ക്ക് ഇറങ്ങുന്ന ആളുകൾ 300 താഴെയാണെന്നാണ് ഏകദേശ കണക്ക്. 300 വെച്ച് മാത്രം നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. എന്നാൽ പുതിയ തോക്ക് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അത് കൊടുക്കാത്ത സമീപനവുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇത് മാറ്റിക്കൊണ്ട് അടിയന്തരമായിട്ട് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കൂടുതൽ തോക്ക് ലൈസൻസുകൾ അനുവദിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നിലപാട്.
1: കാട്ടുപന്നികൾ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്നത് നിത്യസംഭവമാകുന്ന മലയോര മേഖലകളിൽ യാത്രാ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഇടുക്കി സ്വദേശിയായ കർഷകൻ ക്രിസ് കുര്യാക്കോസ് പറയുന്നത്.
6: ഞങ്ങളുടെ പ്രദേശങ്ങളില് കാട്ടുപന്നിയുടെ ആക്രമണം വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് കർഷപ്പണിക്ക് പോകുന്ന കർഷകർക്കാണെങ്കിലും കർഷക തൊഴിലാളികൾക്കാണെങ്കിലും ഇനി പൊതുജനങ്ങൾക്കാണെങ്കിലും വളരെ ഭീഷണിയാണ്. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ ഒരു സ്ഥലത്ത് കുറച്ച് റബ്ബർ ഉണ്ട്. അപ്പൊ ഈ റബ്ബർ ടാപ്പ് ചെയ്യാനായിട്ട് ടാപ്പിങ്ങാരും ചെന്നപ്പോ അവിടെ കാട്ടുപന്നിയായിട്ട് ഇയാളെ ഓടിച്ചു. ഇപ്പൊ ഞങ്ങൾ ആ ഭാഗത്ത് റബ്ബർ ടാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു രണ്ടു മൂന്ന് ഏണി കൊണ്ട് റബ്ബർ മരങ്ങളെ ചാരി വെച്ചിരിക്കുക. പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനാണെങ്കിൽ ഈ ഏണിയെ കൂടെ കയറി നിൽക്കാൻ വേണ്ടി സ്കൂട്ടറിലൊക്കെ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളിൽ നിന്നും നേരം സന്ധ്യയായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെളുപ്പിനോ സ്കൂട്ടർ യാത്രയൊക്കെ അസാധ്യമാണ്. കാരണം ഏത് സമയത്തും ഈ പൊന്തക്കാടിനെ ഇടയ്ക്ക് നിന്ന് കാട്ടുപന്നി നമ്മുടെ വണ്ടിക്ക് ക്രോസ് ചെയ്യും. കാട്ടുപന്നി മുട്ടിയിട്ട് ഉരുണ്ടുകൊണ്ടുള്ള അപകടങ്ങൾ ധാരാളമാണ്. അപ്പം ഇതൊന്നും ആരും ഒന്നും പറയുന്നില്ല. കാരണം ഗുരുതരമായ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ധാരാളം ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പലരും ഇത് സ്വന്തം വിധിയെ ശപിച്ചുകൊണ്ട് ആരോടും പറയാതിരിക്കും. ഇതൊക്കെയാണ് കാട്ടുപന്നി മൂലം നമുക്ക് കൃഷിക്കാരുടെ കാര്യം അറിയാമല്ലോ. കുറുങ്കുപ്പ് കൃഷികളായ ചേന, ചേമ്പ്, കാച്ചില് അങ്ങനത്തെ ഒരു സാധനങ്ങളും നമുക്ക് കൃഷി ചെയ്ത കിട്ടത്തില്ല, വാഴയാണെങ്കിലും. അപ്പൊ നമ്മള് ഇപ്പം ഇവിടെയൊക്കെ ഞങ്ങളുടെ ഭാഗത്തുള്ള കൃഷിക്കാര് പഴയ പോലെയല്ല, അവരാരും ഇത്തരം കൃഷികളിൽ വാഴ ഉപേക്ഷിച്ചു.
1: വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പരിപാലിക്കപ്പെടുമ്പോൾ തന്നെ സാധാരണ മനുഷ്യന്റെ ജീവനും ജീവനോപാധിക്കും മുൻഗണന നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതീവ തീവ്ര മേഖലകളായി കണ്ടെത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായവും പ്രായോഗികമായ സ്വയം പ്രതിരോധ അധികാരങ്ങളും നൽകിക്കൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാനാകൂ. അർഹമായ കർഷക കൂട്ടായ്മകൾക്കും തദ്ദേശ ഭരണകൂടങ്ങൾക്കും ഒപ്പം നിന്ന് കാട്ടുപന്നി ശല്യത്തിൽ നിന്നും ജനജീവിതത്തെ കാത്തുസൂക്ഷിക്കാൻ വനംവകുപ്പിന്റെ അടിയന്തര പദ്ധതികൾക്കാകുമെന്ന് പ്രത്യാശിക്കാം.
0: പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ജൂലൈ 20 അതായത് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ഈ വിഷയത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946 3 1 9 4 9 6 5 5 6 3 2 1 ഒരു നമ്പർ കൂടി 9 4 9 6 5 9 6 3 2 1 ജൂലൈ 20 തിങ്കളാഴ്ച ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: സമയം 6 മണി കഴിഞ്ഞ 43:39. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബിരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ MPമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25,00,000 രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യം

0: മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആന്റ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും സ്ഥാപനതലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
1: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ADGP IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP മാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
1: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ 2ാം ഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശപ്പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2ാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശേരി 18ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1252 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം പ്രൊഫസർ മാത്യു താമരക്കാട് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 കൽപ്പേനി ദ്വീപ് സ്വദേശിനി ഹൻസാന കബീർ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടിയും 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായും പാട്ടുവെട്ടിയും, 7:45 ആന്ത്രോത്യദ്വീപ് സ്വദേശിനി റഹ്മത്ത് പങ്കെടുക്കുന്ന ഫിൻഫോരിഷ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യ വ്യാപകമായ മഴക്കോ ഇടിയോടുകൂടിയ മഴക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി, അമിനി, അഗത്തി, മിനിക്കോയ് എന്നീ ദ്വീപുകളിൽ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ മാത്യു താമരക്കാട്.
1: സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നാണല്ലോ ആപ്തവാക്യം. മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ സ്നേഹത്തിലൂന്നിയാണ്. നമ്മെ സംബന്ധിച്ച് സ്നേഹം അടിസ്ഥാന മൂല്യമാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണല്ലോ ക്രിസ്തുദേവൻ ഉപദേശിച്ചത്. സ്നേഹിക്കുന്നവർക്ക് പരസ്പരം അലഹിക്കാൻ കഴിയുകയില്ല, പരസ്പരം വെട്ടിക്കൊല്ലാനും ആവുകയില്ല. അങ്ങനെ വിശാലഹൃദയമുള്ളവർക്ക് തീവ്രവാദികളാകാൻ കഴിയുകയില്ല. അവർക്കാരെയും നോവിക്കാനോ ചതിക്കാനോ കഴിയുകയില്ല. നാം മോഷ്ടാക്കളാകുകയല്ല, അസൂയയ്ക്ക് വശമതരാകുകയില്ല. എന്നാൽ സ്നേഹം അമിതമായാലോ? അതേപറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അമിത സ്നേഹം വെച്ചു പുലർത്തുന്നവർക്കും സ്വന്തം മക്കളെയോ സഹോദരങ്ങളെയോ നേർവഴിക്ക് നയിക്കാനാകുകയില്ല. അവരെ ഉള്ള കുറ്റങ്ങളും തെറ്റുകളും കാണുകയില്ല, അതുകൊണ്ട് തിരുത്താനും കഴിയുകയുന്നില്ല. മറിച്ച് പരോക്ഷമായി വളം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫലമോ, അവർ താന്തോന്നികളായി വളരും. കുടുംബത്തിനും സമുദായത്തിനും അവരെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല, മറിച്ച് ദോഷമുണ്ടാകും. കുടുംബദ്രോഹികളായി അവർ സമൂഹദ്രോഹികളാവും. വെളുക്കാൻ ദേശത്ത് പാണ്ടായി പരിണമിക്കുന്നു. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് സ്നേഹം പകരണം, അവരെ ലാളിക്കണം. സ്നേഹിച്ചു ലാളിച്ച് വളർത്തുമ്പോഴും കുട്ടികൾ തെറ്റ് ചെയ്താൽ തിരുത്തണം. അതിനായി ശാസിക്കേണ്ടതായി വരും, ശിക്ഷിക്കേണ്ടതായി വരും. ആവശ്യത്തിന് വേണ്ട ശാസനയും ശിക്ഷയുമാകാം. എന്തിനും ഏതിനും കഠിനമായ ശിക്ഷ നൽകുന്നത് വിപരീത ഫലമുണ്ടാക്കും. കുട്ടികളെ നന്നാക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും അവർ ആ നിലയിൽ തന്നെ കാണുകയില്ല. അവർ ധിക്കാരികളും മുട്ടാളന്മാരുമായി തീരുന്നു. അമിതമായി ലാളിച്ച് വളർത്തി കുട്ടികളെ ഭയപ്പെടുത്തുന്ന മാതാപിതാക്കളെ ഉണ്ടല്ലോ. ഇന്ന് അണുകുടുംബമല്ലേ? ദമ്പതികൾക്ക് ഒരു കുട്ടി മാത്രം. അതിനെ കൊഞ്ചി ചോമനിച്ച് വളർത്തി വലുതാക്കുന്ന മിക്കവരും. ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഏത് പ്രായത്തിലുള്ള മക്കളെയും ഭയമാണ്. എൽകെജിക്കാരനെ പോലും അവരുടെ വാക്കുകളിൽ മാതാപിതാക്കൾ അനുസരിച്ചേ പറ്റും. അതാണ് സ്ഥിതി. എല്ലാം വാരി കോരി കൊടുത്ത് വളർത്തിയ ഏക മകന്റെ അടിമകളാകും. ഏക മകനെ ഉലക്ക കൊണ്ട് അടിച്ചു വളർത്തണമെന്നാണ് പഴയ പ്രമാണം. അത് എന്നെ കാലകാരണപ്പെട്ടു. ആധുനിക സമൂഹത്തിൽ ഇത്തരം കുട്ടികളും മാതാപിതാക്കളും ഏറെയുണ്ട്. നിസ്സഹാരായ പേടിത്തൊണ്ടന്മാരാണ് അത്തരം മാതാപിതാക്കൾ, മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിയാത്തവർ. ഇന്നത്തെ മിക്ക പിഞ്ചോമനകളും വികലമായ ലാളനയുടെ ഫലമായി വളർന്ന വികൃതമായവരാണ്. ആധുനിക സമൂഹത്തിൽ അത്തരം കുട്ടികളും മാതാപിതാക്കളും ഏറെയുണ്ട്. അത്തരം മാതാപിതാക്കൾ മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിയാത്തവർ. അവർക്കാകെയുള്ള നിധിയാണ് ഒറ്റപ്പോരാടും. അവർ സദാ ആശങ്കയിലാണ്. മകന്റെ മനസ്സ് വേദനിച്ചാലോ, അവർ മാനസികമായി നമ്മളിൽ നിന്നാകുന്നാലോ, തങ്ങളെ

0: അവർ ഉപദേശിച്ച് ഓടിപ്പോയാലോ എന്നൊക്കെയുള്ള വ്യവരാതി. ഇവിടെ മാതാപിതാക്കളും മക്കളും പ്രകടിപ്പിക്കുന്നത് യഥാർത്ഥ സ്നേഹമാണോ? അല്ല. അമിത സ്നേഹം വിളിച്ചുവരുത്തിയ അരക്ഷിതബോധം, സ്നേഹം വാരിക്കോരി കൊടുത്ത അവർ സന്തോഷവാന്മാരാണോ? അവരുടെ കൈമുതൽ ഉത്കണ്ഠ മാത്രം. ബാല്യം മുതൽ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് യാതൊരു ജോലിയും ചെയ്യിക്കാതെ വിഷമം അറിയിക്കാതെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ വലിയ പ്രതീക്ഷകളെ തകിടമറിക്കുന്നു. പിന്നീട് അവർ സമുദായത്തിൽ ഭാരമാകും. സമുദായത്തിൽ നിന്ന് അവന് പരിഗണന കിട്ടിയില്ല. അവർ ഒറ്റപ്പെടും. അപകർഷബോധം അവനെ പിടികൂടും. വീടിനോടും മാതാപിതാക്കളോടും ആത്മബന്ധം പുലർത്താൻ അവന് കഴിയുകയില്ല. ഒപ്പം സമൂഹത്തോടും മക്കൾക്ക് ശൈശവത്തിൽ പൂർണ്ണ സംരക്ഷണവും നൽകുന്ന വേണ്ട ഭക്ഷണം നൽകുന്നതും സാമീപ്യം കൊണ്ട് സ്പർശനം കൊടുക്കുന്നതുമൊക്കെ സുരക്ഷിതാബോധം ഉളവാക്കും. അവന്റെ മാനസിക വളർച്ച ഉറപ്പുവരുത്തും. ഇതൊക്കെയാണ് ഏറ്റവും വലിയ സ്നേഹപ്രകടനം. ഇന്നിപ്പോൾ കുട്ടികളെ ആനന്ദിപ്പിക്കാൻ ഭൗതിക വസ്തുക്കൾ നൽകുന്നു, ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ. അതുപോലെ ധാരാളം കളിക്കോപ്പുകളും അത് സ്വൈരവികാരത്തിന് വിടുന്നു. ഇങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സ് മുരടിക്കും. അവർ പേടിത്തൊണ്ടന്മാരായിത്തീരും. ബാല്യകാലം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തരുത്. നഷ്ടമായാൽ ബാലവൃദ്ധന്മാരാകും. മിതമായ സ്നേഹം പകർന്ന് കുട്ടികളെ നേർവഴിക്ക് വളർത്തണം. അമിതമായാൽ അമൃതം വിഷം എന്നാണല്ലോ പറയാറ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ മാത്യു താമരക്കാട്. ഇനിയൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: ആകാശവാണി കവരത്തി, പവിഴമണ്ണിലെ സാഹിത്യം. ലക്ഷദ്വീപിലെ നാടോടി കഥകളിൽ, പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരിയാണ് കൽപ്പേനി ദ്വീപിലെ സാണം കതിയ എന്ന യുവതി. ഈ യുവതിയെക്കുറിച്ച് ഹൻസാന കബീർ അന്വേഷിച്ച് കണ്ടെത്തിയ ചില വിവരങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നത് കേൾക്കാം. അവതരണം ഹൻസാന കബീർ, കൽപ്പേനി ദ്വീപ്.
2: കൽപ്പേനി ദ്വീപിലെ കുണാരത്തും കരവീട്ടിൽ ജീവിച്ചിരുന്ന സാണം കതിയ എന്ന അതിസുന്ദരിയെക്കുറിച്ച് പ്രചാരത്തിലുള്ള ഒരു കഥയാണ് ഇന്ന് പങ്കുവെക്കുന്നത്. പഴമക്കാരിൽ നിന്നും കേട്ടിട്ടുള്ള ഈ കഥ മിത്ത് രൂപത്തിലാണുള്ളത്. ഏകദേശം 1 വർഷത്തോളം ഈ കഥയെക്കുറിച്ച് വല്ല തുമ്പും കുട്ടുമോ എന്ന് അന്വേഷിച്ചു. ഇവിടെയുള്ള പബ്ലിക് ലൈബ്രറിയിലും ഇതിന്റെ വിവരങ്ങളടങ്ങിയ പുസ്തകങ്ങൾ അന്വേഷിച്ചു. പിന്നീട് കുണാരത്തും കരവീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ബുക്കിൽ ഇതിനെക്കുറിച്ച് വിവരമടങ്ങിയിട്ടുണ്ട്. ഇത് എന്റെ ഉമ്മ കുഞ്ഞിത്താത്തയുടെ ഫ്രണ്ട് ഹബ്സാബി ടീച്ചർ അവരുടെ ഉമ്മ പറഞ്ഞു തന്നതായ വിവരങ്ങൾ വെച്ചും സാണം കഥയെക്കുറിച്ച് നിലനിന്നിരുന്ന കഥ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നു. ഇതിൽ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടാവാം, കാരണം ഇന്ന് ജീവിച്ചിരിപ്പുള്ള പഴമക്കാർക്ക് ഇതിലും കൂടുതൽ അറിയാമായിരിക്കും. എന്റെ അറിവിന്റെ പരിധിയിൽ നിന്നാണ് ഞാൻ ഈ കഥ പറയുന്നത്.

സാണം കരിയയുടെ ജനനം വർണ്ണിക്കുന്നതിൽ തന്നെ അതിശയോക്തി കലർന്ന പല കഥകളുമുണ്ട്. സാണം കരിയയുടെ ഉമ്മയുടെ പേര് കുഞ്ഞിപ്പാത്തുമ്മ എന്നായിരുന്നു. ഗർഭിണിയായ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു, അവർക്കിഷ്ടമുള്ള പേര് വെച്ച ഒരു ഓടം നിർമ്മിക്കും. ഓടത്തിന്റെ പലക ഒന്ന് പിടിച്ചപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് മാസം ഒന്നായിരുന്നു. ഓടത്തിന്റെ രണ്ടാം പലക വെച്ചപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് മാസം രണ്ടായി. ഓടത്തിന്റെ മൂന്നാം പലക വെച്ചപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് മൂന്നാം മാസമായിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് 9 മാസമായപ്പോഴേക്കും ഓടത്തിന്റെ പണി പൂർത്തിയായി. ഓടം കടലിലിറക്കുന്ന നേരം കുഞ്ഞിപ്പാത്തുമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഓടത്തിന് പേര് വെച്ചത് കതിയെ എന്നായിരുന്നു. കുഞ്ഞിനും പേരിട്ടത് സാണം കതിയെ എന്നായിരുന്നു. കുഞ്ഞിന്റെ അവർണ്ണനീയമായ ഭംഗി കണ്ട് ഈ കുഞ്ഞിനെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കിട്ടില്ല, ഇതിനെ രാജാക്കന്മാർ വന്ന് കട്ടോണ്ടു പോകുമെന്നും രാജാവിന് ഈ കുട്ടി ചോറ് വെക്കുമെന്നും രാജാവിന്റെ ഊഞ്ഞാലിൽ ഈ കുട്ടി ആടുമെന്നും നാട്ടുകാർ കണ്ടവർ പറഞ്ഞു. പിന്നീട് സാണം കതിയ വളർന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് സാണം കതിയെക്കുറിച്ചുള്ള പാട്ടിൽ വർണ്ണിക്കുന്നത്. ഒരു ദിവസം സാണം കതിയ ദുസ്വപ്നം കണ്ട കാര്യം ഉമ്മയോട് പറയുന്നു. കണ്ട കിനാവിനെ കുറിച്ച് പറയാൻ ഉമ്മ ആവശ്യപ്പെടുന്നു. ഏതോ ഒരാൾ 7 ഉരുവും കൊണ്ടുവന്ന്, അന്നത്തെ പായ്ക്കപ്പൽ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലേക്ക് വരികയും സാണം കതിയയുടെ അടുത്തിരിക്കുകയും അരിയുടെ മൂട വരിവരിയായി ചായ്ക്കുകയും അതിൻ്റെ മുകളിൽ പട്ടിടുകയും വെള്ളിക്കറണ്ടി തൂക്കി വെച്ചതും വെള്ളിയുടെ ഉറയുള്ള കത്തി വെച്ചതും കിനാവിൽ കണ്ടുവന്ന് സാണം കതിയെ ഉമ്മയോട് പറയുന്നു. ഇത് കേട്ട ഉമ്മ മകളോട് പറയുന്നു, ഈ കിനാവ് ഇബിലീസ് കാണിച്ചതാണെന്നും ഇത് ആരോടും പറയരുതെന്നും പറയുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു, ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പണ്ട് കാലങ്ങളിൽ കടലിൽ വല്ല പായ്ക്കപ്പൽ കണ്ടാൽ അതറിയിക്കുന്നത് ഒരുതരം ശബ്ദം പുറപ്പെടുവിച്ചായിരുന്നു. ഒരു മലയാം ഉരുവ് കണ്ടിന് എന്ന് ഒരു തെങ്ങുകയറ്റക്കാരൻ ഉറക്കെ പറഞ്ഞു. ഇനിയും മടലേറി നോക്കുവാൻ ആളുകൾ തെങ്ങുകയറ്റക്കാരനോട് പറയുന്നു. ഒന്നല്ല, രണ്ടല്ല, 3 ഉരു കാണുന്നുവെന്ന് പറയുന്നു. പിന്നെയും മടലേറി നോക്കുവാൻ ആവശ്യപ്പെടുന്നു. പിന്നെയും കയറി 3 4 5 കാണുന്നു എന്ന് പറയുന്നു. ഇനി തിരിള് കയറി നോക്കുവാൻ പറയുന്നു. തെങ്ങിന്റെ അധികം പാകം വരാത്ത പോലെയാണ് തിരിള് എന്നത്. 5 6 7 കാണുന്നുവെന്ന് പറയുന്നു. പായ് വലിച്ച പാമരമുള്ള ഓടത്തിൽ കുട്ടിയമ്മാക്ക എന്നയാൾ തന്റെ അലങ്കാര വേഷങ്ങൾ അണിഞ്ഞ് വരുന്നു. പിന്നീട് സാണം കതിയെക്കുറിച്ചുള്ള പാട്ടിൽ വർണ്ണിക്കുന്നത് കുട്ടിയമ്മാക്ക സാണം കതിയുടെ അനുജത്തിയെ കണ്ട് സംസാരിക്കുന്നതാണ്. നേരം വെളുത്തു തുടങ്ങുമ്പോഴേക്കും ഓത്തു പലകയും കൊണ്ട് ഊതാൻ പോകുന്ന ഉമ്മാത്തു കുട്ടി എന്ന സാണം കതിയുടെ അനുജത്തി കുട്ടിയമ്മാക്കയുടെ മുന്നിലേക്ക് എത്തുന്നു. ഓത്ത് ഞാൻ പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഉമ്മാത്തു കുട്ടിയെ അടുത്തേക്ക് വിളിച്ചിട്ട് തന്ത്രപരമായി സാണം കതിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. നിന്നിലും നല്ല പെണ്ണുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നിലും നല്ലത് സാണം കതിയാണെന്ന് പറയുന്നു. തൊലിനിറവും കണ്ണും എല്ലാം ഏറ്റവും നല്ലത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ സാണം കതിയുടേതാണെന്ന് ഉമ്മാത്തുക്കുട്ടി മറുപടി പറയുന്നു. സാണം കതിയെ പൊന്നു വല്ലതും അണിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല പിരാന്തുമുണ്ടോ എന്ന് ചോദിക്കുകയും ഏറ്റവും നല്ല പൊന്നാണ് സാണം കതിയെന്നും പറയുന്നു. സാണം കതിയുടെ കഴുത്ത് ചുവപ്പാൻ ആ കഴുത്തിൽ കാറ കെട്ടണ്ട എന്നും പറയുന്നു. കിളുക്കം വരാൻ കാലിൽ വളയണിയണ്ട എന്നും ഉമ്മാത്തുക്കുട്ടി മറുപടി പറയുന്നു. ഉദിച്ചു വരുമ്പോഴും അസ്തമിക്കുമ്പോഴുമുള്ള സൂര്യന്റെ തിളക്കത്തോട് സാണം കതിയെ ഉപമിക്കുന്നു. തട്ടാന്റെ പക്കലുള്ള തീക്കനലിന്റെ പ്രഭയോട് സാണം കതിയുടെ ഭംഗിയെ ഉമ്മാത്തുക്കുട്ടി ഉപമിക്കുന്നു. പിന്നീട് സാണം കതിയെ തേടി കുട്ടിയമ്മാക്ക ഒരു മുക്കുവ വേഷത്തിൽ വീട്ടിൽ ചെല്ലുന്നു. ആദ്യം പോകുന്നത് മുക്കുവനെ പോലെ കച്ചയും കെട്ടി കത്തിയും തിരികെയാണ്. മുക്കുവന്റെ വേഷത്തിൽ കതിയുടെ ഇല്ലത്തേക്ക് ചെല്ലുന്നു. മുറ്റമടിക്കുകയായിരുന്ന കുഞ്ഞിപ്പാത്തുമ്മയെ കാണുന്നു. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കഞ്ഞിവെക്കാനായി അരിക്ക് വന്നതാണെന്ന് പറയുന്നു. വേലിക്ക് മുകളിലൂടെ മുക്കുവന് കുഞ്ഞിപ്പാത്തുമ്മ അരി കൊടുക്കുന്നു. വീണ്ടും മുക്കുവ വേഷത്തിൽ കതിയയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീണ്ടും എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ കഞ്ഞിക്ക് തേങ്ങ വേണമെന്ന് പറയുന്നു. കാലുകൊണ്ടാണ് തേങ്ങ തട്ടിക്കൊടുക്കുന്നത്. വീണ്ടും കുട്ടിയമ്മാക്ക ചെല്ലുന്നു. തേങ്ങ ചിരക്കാനുള്ള ചിരവ വേണമെന്നായിരുന്നു ഇപ്പോഴത്തെ ആവശ്യം. ചിരവ എടുക്കാനായി കുഞ്ഞിപ്പാത്തുമ്മ പോയപ്പോൾ മിന്നൽ വെളിച്ചം പോലെ സാണം കതിയെ കാണുന്നു. സാണം കതിയ നെയ്യപ്പം വറുക്കുകയായിരുന്നു. ചിരവ കൊടുത്തിട്ടും വീണ്ടും വരുന്നു. കട്ടിക്കും അപ്പത്തിനും വേണ്ടി വന്നതെന്ന് ഇപ്രാവശ്യം പറയുന്നു. ഒരു ഈർക്കലിൽ നെയ്യപ്പം കൊത്തിക്കൊടുക്കുകയും കട്ടി ചിരട്ടയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു.
അത് തിന്നിട്ട് മുക്കുവക്കയ്യാൻ പോകുന്നു. ഇതുകൊണ്ടൊന്നും കുട്ടിയമ്മക്കേക്ക് സാണം കതിയെ തട്ടിയെടുക്കാൻ പറ്റുന്നില്ല. സാണം കതിയ അവളുടെ പശുവിനെ തന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുവെന്ന് നാട്ടുകാരിൽ നിന്നും കുട്ടിയമ്മക്ക് അറിയുന്നു. അതുപ്രകാരം സാണം കതിയയുടെ പശു പ്രസവിച്ചു എന്നൊരു ഉഗ്രൻ കള്ളം പറഞ്ഞുകൊണ്ടാണ് കുട്ടിയമ്മക്ക ചെല്ലുന്നത്. എവിടെയാണ് തന്റെ പശു പ്രസവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് സാണം കതിയ വെപ്രാളപ്പെടുന്നു. നാട്ടുകാരെല്ലാം പശുക്കിടാവിനെ കാണാൻ പോകുന്നുവെന്നും മുക്കുവനായി വേഷം മാറി വന്ന് കുട്ടിയമ്മക്ക് അറിയിക്കുന്നു. പശുക്കിടാവിനെ കാണാൻ താനും പോവട്ടെ എന്ന് കതിയ ഉമ്മയോട് ചോദിക്കുന്നു. നീ പോവരുതെന്നും നാട്ടിൽ നിറച്ചും മലയാറാണെന്നും നിന്നെ കണ്ടാൽ അവർ പിടിച്ചുകൊണ്ടു പോകുമെന്നും ഉമ്മ പറയുന്നു. ഉമ്മയുടെ വാക്ക് കേൾക്കാതെ തന്റെ പശുക്കിടാവിനെ കാണാനുള്ള പൂതി കൊണ്ട് അവൾ പുറപ്പെടുന്നു. വീട് വിട്ടിറങ്ങിയ സാണം കതിയയെ കുട്ടിയമ്മക്ക പിന്തുടർന്നു. പശു പ്രസവിച്ച സ്ഥലം അന്വേഷിക്കുന്ന കതിയെ പിടിച്ചു കൊണ്ടുപോവാൻ ഒരുങ്ങുന്നു. അപകടം മനസ്സിലാക്കി കതിയ ഉറക്കെ നിലവിളിക്കുന്നു. ഉമ്മ നന്നെ മുക്കുവൻ പുടിച്ചന്. അതിന് മുക്കുവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ മുക്കുവനുമല്ല പുലയനുമല്ല, കോട്ടക്കൽ വാളുന്ന കുട്ടിയമ്മക്കയാണ്. സാണം കതിയെ ബലം പ്രയോഗിച്ച് ഓടത്തിൽ കയറ്റുകയും അവളെ കൊണ്ടുപോവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രസവിച്ച പശുവിനെ തേടിപ്പോയ സാണം കതിയ നേരം കുറെ കഴിഞ്ഞിട്ടും തിരിച്ചു വരാതായപ്പോൾ ആദി കയറിയ ഉമ്മ അവളെ അന്വേഷിക്കുന്നു. കതിയ കുളിക്കുന്ന കുളത്തിലും പശുവിനെ കെട്ടിയ സ്ഥലത്തും കതിയ പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഉമ്മ അന്വേഷിക്കുന്നു. ഉമ്മയുടെ കരച്ചിലും മറ്റും കണ്ടപ്പോൾ നാട്ടുകാരിൽ ആരോ പറഞ്ഞു കുട്ടിയമ്മക്ക സാണം കതിയെ ബലമായി പിടിച്ചുകൊണ്ട് പോയെന്നും അവളെ കയറ്റിയ ഓടം ഓടിത്തുടങ്ങിയെന്നും കുഞ്ഞിപ്പാത്തുമ്മയെ അറിയിക്കുന്നു. ഇതറിഞ്ഞ കുഞ്ഞിപ്പാത്തുമ്മ ഒരു തരം മാനസിക വിഭ്രാന്തിയോടെ ഓടം ഇറക്കുന്ന ആറ്റിൽ പോയി ഓടമിറക്കി തണ്ട് വലിക്കുന്നതിന് നാട്ടുകാരിൽ കരുത്തരെയും കൂട്ടി. അവർ ഓടം ആഞ്ഞു വലിച്ച് ആദ്യമെത്തിയ കപ്പലിന്റെ ചാരത്തുപോയി ഉറക്കെ കരഞ്ഞു പറയുന്നു: എന്നാ കതിയെ താ കുട്ടിയമ്മക്ക, ഇതിലും വലിയ കപ്പലിലാണ് കതിയുള്ളതെന്ന് മറുപടി കിട്ടുന്നു. അങ്ങനെ ഓരോ കപ്പലിന്റെ ചാരം പിടിച്ചു കതിയെ തരാൻ കരഞ്ഞു പറയുന്നു. അവസാനം കതിയുള്ള കപ്പലിലെത്തുമ്പോൾ ഇതിലില്ല എന്ന് മറുപടി കിട്ടുന്നു. ആ കപ്പലിൽ കതിയെ ഉണ്ടെന്ന് ഉമ്മാത്തുകുട്ടി കരഞ്ഞു പറയുന്നു. നക്ഷത്രം ഉദിച്ചതുപോലുള്ള പ്രകാശം അതിലുണ്ടെന്നും അത് തന്റെ മകളാണെന്നും ഉമ്മാത്തുകുട്ടി

0: കരഞ്ഞു നിലവിളിക്കുന്നു. തന്റെ പെറ്റുമ്മയുടെ ശബ്ദം കേൾക്കുന്നുവെന്നും ഉമ്മയുടെ കൂടെ തന്നെ വിടണമെന്നും സാണം കതിയെയും കരഞ്ഞു പറയുന്നു. അവളുടെ ഓർമ്മയ്ക്കായി അവളുടെ തലയിലെ തട്ടമെങ്കിലും തനിക്ക് തരണമെന്നും കുഞ്ഞിപ്പാത്തുമ്മ ഭ്രാന്തമായ അവസ്ഥയിൽ മുറവിളി കൂട്ടുന്നു. ഇതെല്ലാം കേട്ട് കോപാകുലനായ കുട്ടിയമ്മാക്ക കതിയയുടെ ഉമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. കോട്ടയ്ക്കൽ വാഴുന്ന ഇരുമ്പ് തന്റെ കയ്യിലുണ്ടെന്നും അതുകൊണ്ട് ചാടി അപകടപ്പെടുത്തിക്കളയുമെന്നും ഭീഷണി മുഴക്കുന്നു. പിന്നീട് അയാൾ ഒരു ചാക്ക് പൊന്ന് കുഞ്ഞിപ്പാത്തുമ്മ വന്ന ഓടത്തിൽ ഇട്ടുകൊടുത്തിട്ട് ഇതുകൊണ്ട് മരണം വരെ സുഖമായി ജീവിക്കാൻ പറയുന്നു. സാണം കതിയെ കുട്ടിയമ്മക്ക് വിവാഹം ചെയ്തുവെന്നും അതിൽ അവർക്ക് രണ്ടാൺകുട്ടികളുണ്ടായെന്നും പറയപ്പെടുന്നു.
1: ഇനി നമുക്ക് കഥാകാരിയെ പരിചയപ്പെടാം. ഹൻസാന കബീർ, ഭർത്താവ് അബ്ദുൾ കബീർ പി, ഹെഡ് കോൺസ്റ്റബിൾ IR ബറ്റാലിയൻ, മക്കൾ അബ്ദുൾ ഹാദി, ഹിബ്സ, ഫാത്തിമ സിയൻ. അടുത്താഴ്ച നമുക്ക് മറ്റൊരു സാഹിത്യ സൃഷ്ടിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ലക്ഷദ്വീപിന്റെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം.

0: ഫെയിൻ ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിൻ ഫൂരിഷ. കേൾക്കാം ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
1: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ

0: എളുപ്പമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496-282-383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496-282-383. ദ്വീപ് വിശേഷം.
2: അറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തുണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ഇതോടെ ദ്വീപ് വിശേഷം സമാപിക്കുന്നു.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കുശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
0: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമുസ്ഗാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്.

0: ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
2: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
0: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BPG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:00 കഴിഞ്ഞ് 35:14. ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലേക്കാണ്. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഫാട്ടുഫെട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാം. അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. പറയും, അവളുടെ പേരെന്താണ്?
4: സമീഹ അലസറിയാൻസി.
3: സമീഹ ഇപ്പൊ ക്ലാസ്സില്ലേ?
4: ഇല്ല, ഫുഡ് കഴിക്കാൻ വിട്ടിരിക്കുന്നു.
3: ഓക്കെ, ഫുഡ് കഴിക്കാൻ വിട്ടിരിക്കുന്ന സമയമാണല്ലേ. അപ്പോ ഇനി ഫുഡൊക്കെ കഴിച്ച് സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്?
4: അതെ.
3: സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് തന്നെ പോവോ?
4: വീട്ടിലേക്ക്
3: പോവും. വീട്ടിൽ പോയിട്ട് പിന്നെ എപ്പഴാ തിരിച്ചു വരുന്നത്?
4: 1:40
3: തിരിച്ചു വരും അല്ലേ. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണ്?
4: മാത്സ്.
3: മാത്സ് ഇഷ്ടമാണല്ലേ. എന്താ മാത്സ് ഇഷ്ടപ്പെടാൻ കാരണം?
4: മാത്സിൽ കണക്കും മറ്റേ ഇതൊക്കെ ഉള്ളതുകൊണ്ട്.
3: അതൊക്കെ ഇഷ്ടമാണല്ലേ. മാത്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇഷ്ടമാണ്. കളർ ചെയ്യാൻ ഇഷ്ടമാണോ? നല്ലോണം പഠിക്കുമോ മോള്? സ്കൂളില് ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്?
4: 31
3: കുട്ടികളുണ്ട് അല്ലേ. എല്ലാരും ബോയ്സും ഗേൾസും ആയിട്ട് എത്ര പേരുണ്ടാവും?
4: 31.
3: എല്ലാരും കൂടിയിട്ട് 31. അതില് ബോയ്സ്
4: 21
3: ആണല്ലേ, ബോയ്സും ബാക്കിയെല്ലാം ഗേൾസ് ആണ്. ഓക്കെ. ഇഷ്ടമാണോ സ്കൂളിലേക്ക് വരാനൊക്കെ? ഇഷ്ടമാണോ ടീച്ചേഴ്സിനൊക്കെ? ഇഷ്ടമാണോ? പിന്നെ നമ്മുടെ ഫാട്ടുഫെറ്റിലെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? പാട്ട് പാടാൻ ഇഷ്ടമാണോ മോൾക്ക്? ഓക്കെ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? നല്ലൊരു പാട്ട് പാടിക്കോളൂ.

0: മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് പാടും. മോള് സ്കൂളിലൊക്കെ പാടാറുണ്ടോ ഈ പാട്ട്? പാടാറുണ്ടല്ലേ. പ്രൈസൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ഓക്കേ. നമ്മുടെ ഫാട്ട് ഫട്ടിൽ ഏത് പാട്ടാണ് വേണ്ടത്?
1: ഐ ലവ് യു മമ്മി.
0: നമ്മുടെ ഗാനശേഖരത്തിൽ ആ പാട്ടുണ്ട്, തീർച്ചയായും വെച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? പറയൂ മോള്.
1: ഉമ്മേക്കും ബാപ്പേക്കും ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഉണ്ട്.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു തരാം. ഓക്കെ, താങ്ക് യു.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
2: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം. കെടാത്ത കനലുകൾ.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 14 സെക്കൻഡും.
1: ആകാശവാണി കവരത്തി. ഫ്രണ്ട് ഫോരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫ്രണ്ട് ഫോരിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം കഴിവുകളും അറിവും സമൂഹത്തിന്റെ പുരോഗതിക്കായി പങ്കുവച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന നിരവധി വനിതകളുണ്ട്. റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കിൽ ട്രെയിനറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ആന്ധ്രോത്വദ്വീപ് സ്വദേശിനി ടി പി റഹ്മത്താണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. നമസ്കാരം. ആകാശവാണി കവർത്തി നിലയത്തിന്റെ പെൺഫുരിശ എന്ന പരിപാടിയാണ്, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: താങ്ക് യു.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ?
2: പരിചയപ്പെടുത്താമല്ലോ. ഞാൻ ആന്ധ്രോത്തിൽ നിന്നാണ് വരുന്നത്. ടി പി റഹ്മത്ത്, പിന്നെ എം പി അബ്ദുൽ ഖാദർ ബാപ്പയാണ്, ഉമ്മാ ടി പി ബീബിജാൻ.
1: ആന്ധ്രോത്വദ്വീപുകാരിയാണ്?
2: ആന്ധ്രോത്വദ്വീപുകാരിയാണ്.
1: ഇവിടെ ഇപ്പൊ എന്തെയ്യുന്നു കവർത്തി?
2: ഇവിടെ ഇപ്പൊ പിന്നെ കനറ ബാങ്കില് ഡി എസ് ടി ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്.
1: വേറെന്തൊക്കെ ചെയ്യുന്നുണ്ട്?
2: വേറെ ഞാൻ പിന്നെ ഹോട്ടൽ ബിസിനസ് നടത്തുന്നുണ്ട്.
1: എവിടെ? ഇവിടെ തന്നെയാണ്?
2: ഇല്ല, നാട്ടിൽ ചെറിയ രീതിയിൽ അങ്ങനെ നടത്തുന്നുണ്ട്. പിന്നെ നിഫായിൽ
1: ഒരു
2: ഇതുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എല്ലാം കൊടുക്കും. പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ
1: പോകുന്നുണ്ട്,
2: പല മേഖലയിലും ഉണ്ട്.
1: നിഫയിൽ ആയതുകൊണ്ട് ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണ്.
2: ശരിയാണ്
1: ടീച്ചറിന്റെ. ഇപ്പോ ഇവിടെ വരെയുള്ള ഒരു യാത്രയെ കുറിച്ച് പറയാമോ?
2: ഞാന് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കാലിക്കറ്റിലായിരുന്നു, പ്രിന്റിംഗ് ടെക്നോളജി പഠിച്ചു. അത് ജെ ഡി ടി ഇസ്ലാമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രദീപം പ്രസ്സിൽ പഠിച്ചു ഒരു വർഷം. വീണ്ടും പ്രിന്റിംഗ് ടെക്നോളജി തന്നെ പഠിച്ചാണ്. അവിടെ നിന്ന് സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി, തൃശ്ശൂർ പോയി പരീക്ഷ എഴുതി, അങ്ങനെ സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. പിന്നെ ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഏജ് ഓവറായി പോകുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ബാക്കടിച്ചു. അതിനുശേഷം എന്റെ ഉപ്പാക്ക് വല്ലത്തൊരു സങ്കടമായി പോയി. അപ്പോൾ ഉപ്പ പറഞ്ഞു ഇനി പോകണ്ടെന്ന്. അപ്പം അത് ആ കാരണം കൊണ്ട് ഇപ്പം ഞാൻ വേറെ ഫീൽഡിലേക്ക് മറിഞ്ഞു. എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തനം. ആദ്യം അംഗൻവാടി ടീച്ചറായി, പിന്നെ ക്രഷിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം ലിറ്ററസി മിഷനും ലക്ഷദ്വീപ് ലിറ്ററസി മിഷനും പിന്നെ തിരുവനന്തപുരം ലിറ്ററസി മിഷനുമായിട്ട് കൈകോർത്തു. അവിടെ പ്രേരക്കായി, നോഡൽ പ്രേരക്കായി, പിന്നെ ഫെസിലിറ്റേറ്ററായി. അവിടെ നിന്ന് പിന്നെ ദീപശ്രീയിലേക്ക് പോയി. ദീപശ്രീയിലേക്ക് ആർ പി ആയി, ഐ ബി സി ബി ആയി, അവിടെ നിന്ന് നിർത്തി. ഇപ്പൊ ഇവിടെ ഡി എസ് ടി ആയിട്ട് നിൽക്കുകയാണ്.
1: അപ്പൊ പല പല മേഖലയിലൂടെ കടന്നു വന്നു.
2: അതൊരു പരിചയമാണ്, ഒരു നല്ലൊരു ഫീനിക്സ് പക്ഷിയെ പോലെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു പോയതാണ്.
1: എല്ലാ മേഖലയും ടച്ച്
2: ചെയ്തോണ്ട് പോകുന്നു. ആ തയ്യൽ വർക്ക് ചെയ്യും ഞാന്. എന്റെ എല്ലാ ഡ്രസ്സും ചെയ്യും. പിന്നെ എനിക്ക് ആദ്യ ഗുരു എന്റെ ഉപ്പയാണ്. പിന്നെ നമ്മുടെ ബെഡ് തലേണ അങ്ങനെ എല്ലാം പഠിപ്പിച്ചിരുന്ന ഉപ്പയായിരുന്നു. ഉപ്പ പിന്നെ എന്റെ ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു, ജ്യേഷ്ഠത്തി ഇപ്പോഴും ഉണ്ട്. അപ്പൊ ജ്യേഷ്ഠത്തിയാണ്. പിന്നെ ഈ ഉമ്മമാരുടെ കുപ്പാണുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരുടെ ഈ കസവ് വെച്ച് എംബ്രോയിഡറി വർക്ക് ചെയ്ത് അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇങ്ങനെ ചുരിദാർ എല്ലാ ഇതും ചെയ്യുമായിരുന്നു. മസ്രത്ത് പിന്നെ ഹോമിൽ പോയി എംബ്രോയിഡറി പഠിച്ചു, അങ്ങനെ അതെല്ലാം പഠിച്ചു വന്നു.
1: പല പല മേഖലയിലും കടന്നു പോയതാണല്ലോ ടീച്ചറെ, ഇപ്പൊ ഈ മേഖലയിൽ എത്താൻ എന്താണ് പ്രചോദനമായത്?
2: ഞാന് ദീപശ്രീന്ന് ഐ ബി സി ബി നിന്ന് രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം, രാജിവെച്ചത് കാരണം എനിക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായി.
1: എത്ര വർഷമായി?
2: അത് പിന്നെ 8 മാസം ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പൊ അങ്ങനെ അതിന് കഴിഞ്ഞിട്ട് ഈ എന്റെ ആങ്ങളുടെ ഒരു മോളെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ സാധാരണ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പരീക്ഷിച്ചു നോക്കാറുണ്ടായിരുന്നു. അപ്പൊ അച്ചാറിന്റെ ഒരു പരീക്ഷണം കൂടി നടത്തി. അപ്പൊ അങ്ങനെ ഈ ബിരിയാണിക്ക് വേണ്ട അച്ചാറുണ്ടാക്കി. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതായപ്പോ എന്റെ ഒരു ആങ്ങളുടെ മോൾ തന്നെയാണ് ഇതിലേക്ക് എന്നെ നയിച്ചത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ

0: അങ്ങനെ കുറെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സെൽഫ് ആയിട്ടാണ്, സെൽഫ് ഹെൽപ്പ് ഇതാണത്, സെൽഫ് എംപ്ലോയീസ് ട്രെയിനിങ് ആണത്. അപ്പോൾ അത് നമുക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പ്രചോദനമാണ്. അത് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് തൊഴിൽ ചെയ്യാനുള്ള,
1: സ്വയം
0: തൊഴിൽ ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ്.
1: അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും,
0: സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും പങ്കെടുക്കാം, എല്ലാം പഠിക്കാം. പക്ഷേ ഈ കോഴ്സ് രണ്ടു വർഷം, ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞ് ചേരാൻ പാടുള്ളൂ. ഇപ്പൊ പപ്പടിപ്പിക്കൽ മസാല എന്ന് പറയുന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടു വർഷം കഴിയണം ബാക്കി കോഴ്സ് ഇതാക്കിയെടുക്കണം.
1: ടീച്ചർ ഇപ്പൊ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന്?
0: ട്യൂഷൻ എടുക്കുന്നുണ്ട്. ചെറിയ കൊച്ചുകുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കുകയാണ് എന്റെ വീട്ടിൽ തന്നെ പഠിപ്പിക്കും. പിന്നെ ഞാൻ ഇലിറ്ററസി മിഷന്റെ കീഴിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത വീടുകളിൽ എല്ലാ അവിടുത്തെ ഉമ്മമാര് ഉപ്പമാര് വീട്ടിലുള്ള ആൾക്കാർ അവരെ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു, പരീക്ഷ എടുത്തു. പരീക്ഷ പേപ്പറെല്ലാം വന്നിരുന്നു. അപ്പൊ അങ്ങനെ പരീക്ഷ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് സാക്ഷരത പിന്നെ ദിവസം ഇതെത്തിയാലെ അപ്പൊ ഞങ്ങൾക്ക് പൈസ അയക്കും, അതനുസരിച്ച് സമ്മാനം വാങ്ങിക്കും. സമ്മാനം വാങ്ങിച്ചാൽ അവർ തരുന്ന പൈസ എങ്ങ ഡിവൈഡ് ചെയ്യും. കാരണം എല്ലാവർക്കും സമ്മാനം കിട്ടണം, അവർ രണ്ട് മൂന്ന് നാല് ഇതാണ് തരിക നമുക്ക്. അപ്പൊ അങ്ങനെ തരുമ്പോൾ ഞങ്ങൾ അതിനെ വിഭജിക്കും. വിഭജിച്ചിട്ട് അത് എല്ലാവരുടെ കയ്യിൽ എത്തണമല്ലോ സമ്മാനം. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രൈസും പിന്നെ പ്രോഗ്രാമും നടത്തി. അങ്ങനെയെല്ലാം പൊതുവേദിയിൽ നല്ലൊരു ഇതുണ്ടായിരുന്നു.
1: ഇപ്പൊ താങ്കളിപ്പോ ഒരുപാട് മേഖലകളിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അല്ലാതെ ടീച്ചർ, ഇതൊക്കെ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത്?
0: നമ്മൾ സമയം ക്ലിപ്തത വയ്ക്കും. ഉറങ്ങിയണീറ്റാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് പിന്നെ അടുത്ത പരിപാടി, ആ ടൈമിലാണ് ഞാൻ പോകുന്നത്. ടൈം കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും.
1: അതേപോലെ ഓരോ വ്യക്തിയുടെ വിജയത്തിന് പിന്നിലും കുടുംബത്തിന്റെ പിന്തുണ
0: ആവശ്യമുണ്ട്.
1: എങ്ങനെയുണ്ട് ടീച്ചർ?
0: നല്ല സപ്പോർട്ടാണ് എനിക്ക്. മഷാല്ല എല്ലാവരും എന്റെ കാര്യത്തിൽ നല്ല സപ്പോർട്ടുണ്ട്. കാരണം ഉമ്മയുപ്പയില്ലാതാകുമ്പോൾ നമ്മൾ അനാഥായി പോകുന്നുള്ള ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഇല്ല. കാരണം ബാക്കി ആങ്ങളമാരും ജ്യേഷ്ഠത്തിമാരും, രണ്ട് ജ്യേഷ്ഠത്തിമാരുണ്ട്, മൂന്ന് ജ്യേഷ്ഠത്തിമാരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു, പിന്നെ രണ്ടാങ്ങളമാരുണ്ട്. ആങ്ങളമാർ ടീച്ചറായിരുന്നു, അവരിപ്പോ പെൻഷൻ പറ്റി. അപ്പൊ അവർ വീട്ടിലുണ്ട്. അപ്പൊ അവരും അവരെ മക്കളും എല്ലാരും സപ്പോർട്ടാണ് എനിക്ക്.
1: അവർക്ക് ഇവിടെയാണോ നാട്ടിലാണോ?
0: നാട്ടിലുണ്ട്. ഇപ്പൊ എല്ലാരും നാട്ടിലുണ്ട്.
1: ടീച്ചറോട് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി?
0: ഞാൻ ചെറിയ കൊച്ചിനാൾക്കേ വരുന്നതാണ്, ഉപ്പാന്റെ ഉമ്മാന്റെ ഒപ്പം. പിന്നെ ഉപ്പയും ഉമ്മയും മരിച്ചപ്പോ പിന്നെ ആങ്ങളമാരോടൊപ്പം വരും. പിന്നെ ഇപ്പൊ തനിയാണ് യാത്ര ചെയ്യുന്നത്.
1: ഇതുവരെയുള്ള ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? സ്ത്രീ ഇങ്ങനെ
0: വെല്ലുവിളി എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഒറ്റക്കാണ് പിന്നെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷെ എന്റെ കണ്ണെല്ലാ സ്ഥലത്തൂടെ സഞ്ചരിക്കും. കാരണം അവൾ സുരക്ഷിതാണോ എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് എവിടെ യാത്ര ചെയ്യുമ്പോഴും ഒരു കൈത്തുണ എത്തുന്നുണ്ട്. അത് വടച്ചോൻ തരുന്ന ഒരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പിന്നെ കാലവർഷ കെടുതി കാരണം പിന്നെ എന്തെങ്കിലും സീ സിക്നെസ് ഉണ്ടായാൽ, ഛർദിയെല്ലാം ഉണ്ടായാൽ അപ്പൊ ഒരു ഇതുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ തനിച്ചാണ് വന്നത്, വലിയ ഇതിലാണ് വന്നതെങ്കിലും എന്നെ തുണക്കാൻ ആളുണ്ട്. എന്റെ അയൽവാസികളെല്ലാം എന്റെ തൊട്ടരികത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റി.
1: നമ്മുടെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്?
0: സ്ത്രീകളോട് പറയാനുള്ളത്, ഇന്നത്തെ ചുറ്റുപാട് ജീവിക്കണമെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്തേ തീരൂ. ആണുങ്ങൾ കൊണ്ടുവരുന്നത് കാത്തിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പിന്നെ പെണ്ണുങ്ങൾ, ആണുങ്ങൾ കൊണ്ടുവരുന്ന പൈസ ധൂർത്തടിക്കാതെ ഒരു സമ്പാദ്യം സൂക്ഷിക്കുക. ഒരു 10 രൂപ ഓരോ ദിവസം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് അത് ഒരു വലിയ തുകയായി മാറും. കാരണം എനിക്ക് എന്റെ ഉപ്പ പറഞ്ഞു തന്ന ഒരു വഴിയാണത്. കാരണം നമ്മൾ ആരും ഇല്ലാതായിപ്പോന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നമ്മൾ ആരെങ്കിലും സംരക്ഷിക്കൂ, നമ്മളെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് ആൾ വരൂ, അങ്ങനെയല്ലോ ഇതുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് എന്നെ ഉപ്പ എന്നെ സമ്പാദ്യം സൂക്ഷിപ്പിച്ചത് കൊണ്ട് എനിക്കിന്ന് പേടിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒറ്റ കാരണം എല്ലാവരോടും ഞാൻ പറയാണ്. ഞാൻ ഇപ്പൊ ക്ലാസ് എടുത്ത എല്ലാ ആൾക്കാരോടും പറഞ്ഞാണ്, നിങ്ങളെ നിങ്ങളെ ഭർത്താക്കന്മാർ കൊണ്ടുവന്ന് തരുന്ന പൈസയിൽ നിന്ന് ഒരു 100 രൂപ അല്ലെങ്കിൽ 10 രൂപ ഒരു ദിവസം സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ഒരു ഡെപ്പോസിറ്റ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അവരെ കൈ കാത്തിരിക്കേണ്ടിയില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് അവരെയും സഹായിക്കാൻ പറ്റും, നമ്മുടെ കയ്യിൽ നിന്നും എടുക്കാൻ പറ്റും. അതുകൊണ്ട് സമ്പാദ്യം പിന്നെ സൂക്ഷിച്ചേ പറ്റൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ ചുറ്റുപാട് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്, വെറും കൈയോടെ ആർക്കും ഇരിക്കാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിൽ.

0: മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ തന്നെ. ഇപ്പൊ ഞാന് ചേത്തലാത്തിലെല്ലാം പഠിപ്പിച്ച് 33 ആൾക്കാരാണ്, 35 പേരുണ്ടായിരുന്നു, രണ്ടുപേര് വന്നിട്ടില്ല. പക്ഷെ നല്ല പെർഫെക്റ്റ് ആൾക്കാരാണ്. ഇപ്പൊ അവര് സ്വയം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ എന്റെ നാട്ടിലും അന്തർവത്തിലും പഠിപ്പിച്ച ആൾക്കാർ നല്ല കണ്ടീഷന് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ കവരത്തി ഒരു ബാച്ച് കഴിഞ്ഞു, സെക്കൻഡ് ബാച്ചാണ് കണ്ടീഷന് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു സന്തോഷമാണ്. കാരണം എനിക്കറിഞ്ഞ ഒരു വിദ്യ വേറൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആനന്ദം ഉണ്ടല്ലോ, അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം പഠിച്ചോനെ ഇന്ന് എനിക്ക് ടീച്ചറാകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ബി എഡ് എടുത്തില്ല, TTC പഠിച്ചില്ല, ഇപ്പൊ ടീച്ചറാണ്. ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. നല്ലൊരു ഇതാണ്, എനർജി. എവിടെ പോയാലും എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നുണ്ട്.
1: ഇപ്പൊ ടീച്ചറെ നല്ല അനുഭവങ്ങളാണ് പങ്കുവച്ചത്. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി.
0: ആകാശവാണിയോട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാണ്. കാരണം ഞാൻ ചെറിയ സമയത്തെ സ്കൂളിൽ ചെറിയ കുറ്റുവിട്ടലാകുമ്പോ സ്കൂളിൽ പഠിക്കുമ്പോ ഈ റേഡിയോ സ്റ്റേഷൻകാരെ പാട്ട് പാടിക്കാനെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പാട്ടറിയില്ലായിരുന്നു, പക്ഷെ ആൾക്കാർ പാടുന്ന കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്കും ഒന്ന് റേഡിയോ സ്റ്റേഷനിൽ പോയി ഒരു പാട്ടെങ്കിലും പാടണം എന്നൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പാട്ട് പാടിയില്ലെങ്കിലും റേഡിയോ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ ഒരു ഇതില് പിന്നെ സംവദിക്കാൻ കഴിഞ്ഞതില് ഒരുപാട് ഒരുപാട് തങ്ങിയുണ്ട്. പടച്ചിറ അങ്ങനത്തെ ഒരു സന്തോഷം തന്നതിന് അള്ളാഹിനെ സ്തുതിക്കുന്നു ഞാൻ.
1: ടീച്ചർ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം, ആഗ്രഹം ഒന്ന് നിറവേറട്ടെ, പാടിക്കോളൂ.
0: ഞാൻ എന്നെ വാപ്പ പഠിപ്പിച്ച തന്നെ ഒരു പാട്ടുണ്ട്, ബമ്പു.

0: നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ ടീച്ചറേ.
1: എന്റെ ഉപ്പ ഒരു നല്ല പാട്ടുകാരനും അങ്ങോടിയായിരുന്നു, പിന്നെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു, ആദ്യത്തെ മാഷായിരുന്നു, ഹെഡ്മാഷായിരുന്നു കെച്ചി വിദ്യാഭ്യാസ സ്കൂൾ. എന്റെ ഉപ്പാന്റെ ഭൂമിയിലാണ് ആ അതുള്ളായിരുന്നു. അപ്പൊ പക്ഷെ ഇപ്പൊ നഷ്ടപ്പെട്ടു എന്നെങ്കിലും എന്റെ ഉപ്പ അവിടത്തെ ഹെഡ്മാഷായിരുന്നു. എന്റെ വീട്ടിലായിരുന്നു സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. അപ്പൊ ഞാനില്ലായിരുന്നു, ചെറിയ ഓലമേഞ്ഞ സ്കൂളായിരുന്നു. പിന്നെ അത് ഇതിപ്പോഴത്തെ രണ്ടു നില സീനിയർ ബേസിക് സ്കൂളായി മാറി. ഇപ്പോ ആമീനായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പല പോസ്റ്റിലും നല്ല കാർപ്പന്ററാണ്, ആശാരിയാണ്, പിന്നെ നല്ലൊരു പൊതുപ്രവർത്തകനാണ്, അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു ആളാണ്.
0: ബാപ്പയുടെ എല്ലാ കിട്ടിയിരിക്കുന്നതും ആൾക്കാണല്ലോ,
1: നല്ല ഇതുണ്ട്.
0: എന്തായാലും നല്ലൊരു നിലയിൽ എത്തട്ടെന്ന് ആശംസിക്കുന്നു. ഒന്നുകൂടി നമസ്കാരം.
1: ആമീൻ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൻ ഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പമുണ്ടായിരുന്ന അതിഥി റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കിൽ ട്രെയിനറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ആന്ധ്രോദ്വീപ് സ്വദേശിനി ടി പി റഹ്മത്ത്. ഈ പരിപാടി തയ്യാറാക്കിയത് ബി ബി സമിയ, സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം.
2: News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
3: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അടുത്തതായി പ്രകൃതിയെയും മഴയെയും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെയും മനോഹരമായി ആഘോഷിക്കുന്ന എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനമാണിത്. AR റഹ്മാന്റെ സംഗീതവും കവിതാ സൗന്ദര്യവുമുള്ള വരികളും ഈ ഗാനത്തെ അനശ്വരമാക്കുന്നു. വൈരമുത്തിന്റെ വരികൾക്ക് AR റഹ്മാൻ ഈണം പകർന്ന് മീൻമിനി ആലപിച്ച ഗാനം ചിത്രം റോജ.

അടുത്തതായി 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലെ ഗാനം. മഴയെ പ്രണയത്തിന്റെ ഭാഷയായി അവതരിപ്പിക്കുന്ന ഗാനമാണിത്. മഴത്തുള്ളികൾ രണ്ട് ഹൃദയങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും സ്നേഹവും സന്തോഷവും പ്രതീക്ഷയും നിറഞ്ഞ് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ സൌന്ദര്യവും പ്രണയത്തിന്റെ മാധുര്യവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു അനശ്വര പ്രണയഗാനമാണിത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പ്രണയം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഹൃദയത്തിനുള്ളിൽ പെയ്യുന്ന മാമഴ പോലെ മനസ്സിനെ കുളിർപ്പിക്കുകയും പുതിയ പ്രതീക്ഷകളും പെയ്യുന്നു എന്നതാണ് ഈ ഗാനത്തിന്റെ പ്രമേയം. മഴ ഇവിടെ പ്രകൃതി ദൃശ്യം മാത്രമല്ല, പ്രണയത്തിന്റെയും പുതുമയും മനോഹാരിതയും സൂചിപ്പിക്കുന്ന പ്രതീകമാണ്. വാരണം ആയിരം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ദേവൻ, പ്രസന്ന എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന താമരെ, സംഗീതം പകർന്നത് ഹാരിസ് ജയരാജ്.

അടുത്ത ഗാനം പുതുമഴ പോലെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന പുതിയ പ്രതീക്ഷകളെയും സ്വാതന്ത്ര്യത്തെയും സന്തോഷത്തെയും ഈ ഗാനം മനോഹരമായി അവതരിപ്പിക്കുന്നു. മഴ ഇവിടെ പ്രകൃതിയുടെ ഭംഗി മാത്രമല്ല, ജീവിതത്തിന് പുതിയ നിറങ്ങളും ഉണർവും നൽകുന്ന ഒരു പ്രതീകമായും ചിത്രീകരിക്കപ്പെടുന്നു. ചാർലി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയാ ഘോഷാൽ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ഗോപി സുന്ദർ, ഗാനരചന റഫീഖ് അഹമ്മദ്.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് സബീനാബി, കേള സുറാമ്പി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.
1: ആകാശവാണി പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം സൂപ്പർ സ്റ്റാർ.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ഈ വിഷയത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496559631. തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്നു ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പൊത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, കെ എസ് ചിത്ര പാടിയത്. ചിത്രം ഒരു മറവത്തൂർ കനവ്.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: വിജയ യേശുദാസും മഞ്ചരിയും പാടിയ ഗാനം കേൾക്കൂ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ചിത്രം പൊന്മുടി പുഴയോരത്ത്.

0: ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സാമൂഹ്യ പ്രവർത്തക ശാന്ത ജോസുമായി അഭിമുഖം.
1: വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെ ഉള്ളൂ, ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാൽ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച, ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുന്ന ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. സിസ്റ്റേഴ്സൊക്കെ പുഴുക്കൾ എടുക്കാൻ ടെർമിനൽ ഒഴിച്ചൊക്കെ പുറത്തേക്ക് ചാടിക്കുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: വൈഡൂര്യം എന്ന പടത്തിനു വേണ്ടി KS ചിത്ര പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുള്ളക്കൽ, ആലപ്പുഴ.
1: അടുത്ത ഗാനം യേശുദാസും തുളസി യതീന്ദ്രനും പാടിയതാണ്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് രതീഷ് വേഗയുടെ സംഗീതം. ചിത്രം മുല്ലശ്ശേരി മാധവൻകുട്ടി, നേമം പിയോ.

ഇന്ന് രാവിലെ 11 മണിക്ക് ഗാന കൈരളി മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. നെയ്യാറ്റിൻകര എൻ വാസുദേവൻ പാടിയ കെ സി കേശവപിള്ള കൃതികൾ കേൾക്കാം ഇന്ന് രാവിലെ 11 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിൽസന്റെ സംഗീതം. ചിത്രം പ്രണയമഴ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ലക്ഷ്മി രംഗനും സംഘവും പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറിയാമൽദേവിന്റെ സംഗീതം, ചിത്രം ഒരു കൂടെയും കുഞ്ഞു പെങ്ങളും.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സ്വന്തമായി ഒരു സംരംഭം എന്ന സ്വപ്നം നിങ്ങൾക്കുണ്ടോ? അതിനായുള്ള ധനസഹായം ഇനി തടസ്സമാകില്ല. ചെറുകിട ബിസിനസ്സുകാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. പണമെത്താത്തവർക്ക് പണം എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിർമ്മാണം, വ്യാപാരം, സേവന മേഖല എന്നിവയ്ക്കെല്ലാം മുദ്രാ വായ്പ ഉപയോഗിക്കാം. 10 ലക്ഷം രൂപ വരെ ഈടുരഹിത വായ്പ നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി ബാങ്കുകളുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി.
3: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം.
1: ഇരുവീണ വഴികളിലും പ്രത്യാശയുടെ വെളിച്ചം സ്വയം കണ്ടെത്തി ജീവിതത്തോട് പൊരുതി ജയിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാരീരികമായ പരിമിതികളെ ഒരു തടസ്സമായി കാണാതെ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം നെയ്തെടുക്കുന്നവർ, അങ്ങനെയുള്ള മാതൃകാ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീ ഷിജു ബി. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. കാഴ്ചയുടെ ലോകം ഇരുണ്ടതാണെങ്കിലും തന്റെ കൈവിരലുകളുടെ തുമ്പിൽ അദ്ദേഹം ഒരു പുതിയ ലോകം നെയ്തെടുക്കുകയാണ്. ചെയർ വീവിംഗ് എന്ന ആ ഒരു തൊഴിലിനെ ഒരു പാഷനായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. ഓരോ നൂലുകളിലും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും കോർത്തിണക്കി അദ്ദേഹം നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: ഞാൻ ജന്മന കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാമൂല കൺകോടിയ സ്കൂളിലായിരുന്നു എന്റെ ആദ്യ വിദ്യാഭ്യാസം. 1 മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 8 മുതൽ 10 വരെ വട്ടിയൂർക്കാവ് VHSS ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോ 10ാം ക്ലാസ്

0: പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. 9 വെച്ച് ഞാൻ കൂടെ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരിക്കൽ കേച്ച് പിടിച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ബോൾ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു കാഴ്ച കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ 10 ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി ഞാൻ 10 ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം ഞാൻ 2-3 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാഴ്ച പോയപ്പോഴേ എല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് കാഴ്ചയില്ലാതായപ്പോൾ ജീവിതം തന്നെ ഒരു മടുപ്പായി തോന്നി. അതിനുശേഷമാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ 4 വി ആർ സി എന്ന് പറഞ്ഞ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് എനിക്ക് അറിയുവാൻ സാധിച്ചത്. ആദ്യമായി ഞാൻ വി ആർ സിയിൽ ടെലിഫോൺ ഓപ്പറേറ്റർ 3 പഠിച്ചു. അതിനുശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ അവിടെയും ടെലിഫോൺ ഓപ്പറേറ്ററിന് പഠിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം സ്കൂളുണ്ടെന്നും പ്രത്യേക സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ. പിന്നെ അതിനുശേഷം അവിടെ നിന്നായിരുന്നു ഞാൻ കസേര വരച്ചിൽ പഠിച്ചത്. ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാവരും പോലെ എനിക്ക് പറ്റില്ല എന്നതിൽ ഞാൻ ആദ്യം എന്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അവസാനം പഠിച്ചെടുക്കണം എന്നൊരു വാശി മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. ഏകദേശം 6 അത് പഠിച്ചെടുക്കാൻ. അതിനൊത്തിരി ക്ഷമയും ഇതൊക്കെ വേണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഞാനൊരു 16 ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്.
1: എങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്? ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു ഇത് പറയാമോ?
0: ഇത് ഫീസ് വർക്കാണ്. കസേരയ്ക്ക് സീറ്റ് ഉണ്ടാവും, ബേക്കുണ്ടാവും. ചിലതിൽ 2 ചെയ്യാൻ കാണും. ഏകദേശം 1 തീരും
1: ഒരു ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കത് കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമോ? പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റ് കസേരകളും നെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: അത് ചില ഹോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ചില കസേരയുടെ ഹോളുകൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് 2M, 4M ഇങ്ങനെ 2 പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പൊ വലിയ ഹോളുള്ള കസേരകളാണെങ്കിൽ നമ്മൾ വലിയ വയറിട്ട് ചെയ്യും. ചെറിയ ഹോളുകളിൽ ചെറുതിട്ട് ചെയ്യും. ചിലതിൽ ചെറുതും വലുതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡിസൈനുണ്ട്. ചതുരം, പൂക്കുല, അങ്ങനെ പലതരം ഡിസൈനുകളൊക്കെ ഉണ്ട്. വീടുകളിലൊക്കെ സെറ്റി, ഈസി ചെയർ, കട്ടില് ഇതൊക്കെ വരിയാനൊക്കെ കിട്ടും. അപ്പൊ അതിന് പ്രത്യേകം പ്ലാസ്റ്റിക്കുകളും ഉണ്ട്.
1: ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവുമല്ലോ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ.
0: തീർച്ചയായും.
1: അപ്പോ അതിനെ എങ്ങനെയാണ് മറികടക്കുക?
0: അതൊന്നും നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതിലോട്ട് ഇഴുകി ചേർന്നപ്പോ ആ ഒരു വേദന അല്ലാതായി മാറി. ജീവിതത്തോട് പൊരുതി നേടാൻ ഇതാണ് ഇപ്പോൾ ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നുള്ള പെൻഷനും അതൊക്കെ തന്നെയാണ് ജീവിതമാർഗം.
1: ഒരു കസേര നെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയെ കുറിച്ചും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ?
0: നല്ല സംതൃപ്തിയാണ്. ഒരു കസേര ചില സ്ഥലങ്ങളിൽ 1 ചെയ്യാൻ കിട്ടത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ 5-6 ഒക്കെ ചെയ്യാൻ കിട്ടും. എങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. കാരണം നമുക്ക് ബസ്സിൽ പാസ്സുണ്ട്. ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ്.
1: വീട്ടില്
0: അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി എന്നിവരുണ്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു, അനിയത്തിയും കല്യാണം കഴിഞ്ഞു, രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു, വൈഫും ബ്ലൈൻഡ് ആണ്, പേര് സിമി എന്നാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല.
1: വൈഫിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ?
0: ഉണ്ട്. ഞാനും വൈഫും കൂടെ ചേർന്നാണ് ജോലിക്ക് പോകുന്നത്.
1: അപ്പൊ ഒരു സംരംഭം പോലെ തുടങ്ങാൻ വല്ല ആലോചനയും ഉണ്ടോ?
0: അങ്ങനെ ഇല്ല.
1: എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ആഗ്രഹം?
0: നമ്മൾ മറ്റൊരാളെ മുമ്പേ കൈനീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആസ്വദിക്കാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ.
1: ആസ്വാദനം വലിയൊരു കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ലേ?
0: അതെ. മുമ്പ് ഈ ആകാശവാണി മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. ആകാശവാണി തന്നെയാണ് ഇന്നും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
0: ഒരുപാട് എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഹലോ പ്രയോഗത്തിലൊക്കെ എനിക്ക് ഫോൺ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്.
1: ഏത് പരിപാടിയാ അപ്പോ ഏറ്റവും ഇഷ്ടം?
0: അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഇഷ്ടമാണ്.
1: ഇപ്പൊ ആകാശവാണിയിൽ വന്നുവല്ലോ, ആദ്യമായിട്ടാണോ വരുന്നത്?
0: ഞാൻ ഈ ആകാശവാണി ഓഫീസിൽ വരുന്നത് ആദ്യമായിട്ടാണ്.
1: ഓരോരുത്തരും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയ്ക്ക് ഉള്ളിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടാവുന്നത്. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് പരിപാടികൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വരുന്നതാണെന്നും ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ?
0: നിങ്ങളെ ഈ സ്വകാര്യ ചാനലിൽ ഒരു പരിപാടിക്ക് നിങ്ങളെ ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന് ഒരു 10 നമ്മൾ ഈ 10 ലോക സൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ്. അപ്പൊ അന്നത്തെ ദിവസം കാഴ്ചയില്ലാത്ത കുറച്ച് ആൾക്കാരെ

0: കൊണ്ടുപോയി അവർ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പൊ അന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയും ഇങ്ങനെ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ്.
1: പിന്നെ ഇപ്പൊ ടെലിഫോൺ ഓപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10ാം ക്ലാസ്സിൽ വെച്ചാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനു മുമ്പ് എന്താവണം എന്നായിരുന്നു ആഗ്രഹം?
0: അതിനു മുമ്പ് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം.
1: ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു?
0: മലയാളം തന്നെയായിരുന്നു.
1: ഈ ജോലി സ്ഥലം മാറിയിട്ടൊന്നുമില്ല അല്ലെ ആദ്യം തൊട്ട്?
0: അല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാണ് വർക്കെടുത്ത് ചെയ്യുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ക്വട്ടേഷൻ ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ചെയറുകളൊക്കെ ഉള്ളൂ. അതും ഏകദേശം ഒക്കെ ഇപ്പൊ നിർത്തി വരികയാണ്.
1: അതെ അതെ അതെ. നെയ്തെടുക്കുന്ന കസേരകളുടെ ഡിമാൻഡുകൾ ഓരോ ദിവസം

0: ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളെ പോലെയുള്ള കാഴ്ചയില്ലാത്തവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിടയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, ഇതും ലോട്ടറിയും മാത്രമാണ് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഒരു തൊഴിലെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ മിക്ക ഓഫീസുകളിലും ഇപ്പോൾ ഇത് നിർത്തി വരുന്ന ഒരു സാഹചര്യമാണ്. ബിൽഡിംഗൊക്കെ പുതുക്കി പണിതപ്പോൾ ഇവർ പഴയ ചെയറുകളൊക്കെ മാറ്റി കുഷ്യൻ ചെയറ്, പ്ലാസ്റ്റിക് ചെയറ് ഇങ്ങനെയൊക്കെ ആക്കി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് ഇപ്പോഴും.
1: എന്നാലും ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണല്ലോ. വേറെ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ?
0: ഞാനിപ്പോ ഈ കസേര വയസ്സിലില്ലാത്തപ്പോ ഞാൻ ലോട്ടറി കച്ചവടമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് പണി ഉണ്ടാവണമെന്നില്ല. പണി ഉള്ളപ്പോ പണിക്ക് പോകും, ഇല്ലാത്തപ്പോ ഈ ലോട്ടറി കച്ചവടം നമുക്കും ജീവിക്കുന്നല്ലോ.
1: അതെ.
0: പിന്നെ അതല്ലാതെ ഈ കമ്പ്യൂട്ടർ പരിശീലനം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെയാണ് എന്റെ താല്പര്യം.
1: ജീവിതം നമ്മൾ ഏത് രൂപത്തിൽ പരീക്ഷിച്ചാലും അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് താങ്കളുടെ ശ്രമം, അല്ലെ?
0: തീർച്ചയായും.
1: ഇപ്പോ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കൗതുകമുള്ളതാണ് ഈ കസേര നെയ്യുന്നത്. കസേര നെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ?
0: കാഴ്ച ഉള്ള ആൾക്കാരാകുമ്പോൾ ഓരോ കസേരയ്ക്ക് ഇത്ര ഹോള് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവര് നമ്മൾ ഈ ഹോള് ഇങ്ങനെ തൊട്ടു നോക്കിയൊക്കെയാണ് നമ്മൾ ഹോള് മനസ്സിലാക്കുന്നത്. കാഴ്ച ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്ര ഹോൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സൈഡിലോട്ട് പാവിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കും. എനിക്ക് മാത്രമേ അത് ഡിസൈനായിട്ട് നമുക്ക് പിന്നീട് നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
1: താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഏത് സാഹചര്യം വന്നാലും താങ്കൾ അതിനെ മറികടക്കുമെന്ന്. പക്ഷേ ഇതൊന്നും ഇതിന്റെ ഒരു മാനസിക കരുത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ആവശ്യകതകളൊക്കെ ഉണ്ടാവാറുണ്ട്. സർക്കാരിന്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിനുള്ളിൽ ഇന്നും കഴിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നും ഒന്നുമല്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വിചാരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ സിമ്പതി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും സിമ്പതി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ, അപ്പൊ പിന്നെ ഈ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കണോ എന്ന്. പിന്നെ ഒരിക്കൽ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പിച്ച തന്നാൽ നാണമില്ലേ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ പിച്ച ചോദിച്ചതല്ല, എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓ അതാണല്ലേ കാര്യം. അയാൾക്ക് പിന്നെ കാര്യം മനസ്സിലായപ്പോ എന്നോട് ഒരു മൂന്നാല് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
1: കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം ഉണ്ട്?
0: എന്റെ വൈഫിന്റെ പേര് സിമി എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സിമി അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നത്. അവിടെ വെച്ചുള്ള സൗഹൃദമാണ് നമ്മെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ആദ്യമൊക്കെ വീട്ടുകാരെതിരായിരുന്നു, പിന്നീട് അവര് നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ അവര് പറഞ്ഞു രണ്ടുപേരും കാഴ്ചയില്ലാതെ വന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. മറ്റുള്ള ബന്ധുക്കളുടെ പ്രേരണ മൂലം ഒടുവിൽ അച്ഛനും അമ്മയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെയാണ്.
1: അങ്ങനെ പ്രണയം ജയിച്ചു അല്ലേ?
0: തീർച്ചയായും.
1: പ്രണയമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ലേ?
0: തീർച്ചയായും.
1: ഇതുപോലെ റേഡിയോ
0: കേൾക്കാറുണ്ട്. റേഡിയോ കേട്ട് തന്നെയാണ് അവള് പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ.
1: അവ എന്തായാലും ഷിജുവും സിമിയും നമ്മുടെ നേർവഴിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ ഭാഗമായ രണ്ടുപേർക്കും നമ്മുടെ ആശംസകൾ. ജീവിതം ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എന്ത് തന്നെ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെ പോകുന്ന ഇരുവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.
0: എനിക്ക് നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ ഒരവസരം തന്ന ആകാശവാണിയോടും അതിന്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ ശനിയാഴ്ച എൽ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിലിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി
2: തമിഴ്ച്ചൊൽ മാളി.
3: வணக்கம் நேர்களே, இது தமிழ்ச்சொல்.

ചൈനയിൽ റോബോട്ട് സമയൽ. വിയപ്പും വിവാദവും. കിഴക്ക് ചൈനയിലുള്ള ചില ഉണവകങ്ങളിൽ ചെയർക്കൈ നുണ്ണറിവ് റോബോട്ടുകൾ സമയലിൽ ഈടുപെടത്തുടങ്ങിയുള്ളത്. ചെലവെ കുറയ്ക്കും നോക്കിൽ അറിമുഖമാണ് ഇന്ന് മുയർച്ചി സമൂഹ വലയതളങ്ങളിൽ പെരും വിവാദത്തെ കിളപ്പിയുള്ളത്. ഹാങ്സോ നഗറിൽ ഇയങ്ങിവരും ചില ഉണവകങ്ങളിൽ റോബോട്ടുകൾ ആർഡർ എടുപ്പത് മുതൽ സമയൽ ചെയ്തൽ, പരിമാറുതൽ, ശുദ്ധം ചെയ്തൽ വരെ പല വേലകൾ മേർക്കൊള്ളുകിന്റണം. ഒരു ഉണവകത്തിൽ മട്ടും 8 റോബോട്ടുകൾ ചേർന്ന് സമയലറൈ പണിയിൻ പെരും പകുതിയെ മേർക്കൊള്ളുകിന്റണം. ഇതിൽ ഇന്നും വിയപ്പോട്ടും വിഷം എന്നുവെന്നാൽ വാടിക്കയാളുകൾ ആർഡർ ചെയ്യും മുൻപ് റോബോട്ടുകൾ മുഖം മറ്റു നാക്കെ സ്കാൻ ചെയ്ത് ചില കേൾവികൾക്ക് ബദൽ പെരുകിന്റണം. അതിനടിപ്പടയിൽ ഉടൽനിലൈ മറ്റും ഉണവ് പഴക്കങ്ങളെ മതിപ്പീട് ചെയ്ത് അതിലേറ്റ ഉണവുകളെ പരിന്തുരയ്ക്കിന്റണം. ഇന്ന് റോബോട്ടുകൾ 100 ഏർപ്പെട്ട ഉണവ് വകകളെ തയ്യാറിക്കൂടിയവ മനിത സമയലറുകളിൽ അനുഭവ തറവുകളെ പയൻപെടുത്തി അതേ സുവയെ തരം ഉയർച്ചിക്കിന്റണം. ഇതിനാൽ ഉണവിൽ തരം ഒരേ മാതിരിയാക ഇരിക്കും എന്നത് കുറിപ്പിടത്തക്കത്. ഇന്ന മാറ്റം ചിലർക്ക് ആശ്ചര്യമാകും, ചിലർക്ക് കവലയാകും ഉള്ളത്. കുറിപ്പാക വേലൈ വായ്പകൾ കുറയുമാ എന്ന കേൾവും എഴുകുന്നത്. അതേസമയം ഉണവിൻ വില കുറയുന്നതും സുവൈ മാറാമൽ ഇരുപ്പതും പാരാട്ടപ്പെടുകിറത്. പസഫിക് പെരുങ്കടൽ, മറിയാന അഗടിയുടെ വിചിത്ര ഉലകം. സൂര്യ ഒളി വന്നടയാതെ പസഫിക് പെരുങ്കടലിന് മറിയാന അഗടി അതായത് ട്രെഞ്ച് മിക ആഴമാണ് കടൽ പകുതിയാകും. എവറസ്റ്റെ വിട ആഴമാണ് ഇന്ന പകുതിയിൽ ശക്തി വായ്ന്ത അഴുത്തമും ഇരുളയും എതിർകൊണ്ട് പല വിചിത്രമാണ് ഉയരണങ്ങൾ വാഴ്കിന്റണം. കടലിൻ മേലിരുന്ന് പാർവിടുമ്പോഴു അത് അമേദി നിറഞ്ഞതാക കാണപ്പെടുകിറത്. നീല നിറത്തിൽ പറന്ന് വിരിന്ന് കാണപ്പെടും ഒരു മഹാ അർബുദം. ആനാൽ അതിനടിഭാഗത്തിൽ മനുതരുകൾ ഇന്നും മുഴുമയാക കാണയേലാത ഒരു ഇരുൾ നിറഞ്ഞ ഉലകമുണ്ട്. സൂര്യ ഒളി കൂടെ വന്നടയാതെ അധിക അഴുത്തമും വിചിത്രമായ ഉയരണങ്ങളും നിറഞ്ഞ മർമ്മ ഉലകത്തിൻ പേർതാൻ പസഫിക് പെരുങ്കടൽ, മറിയാന അഗഴി. ഉലകത്തിൻ മികവും ഉയരമാണ് എവറസ്റ്റ് ശിഖരത്തെ പറ്റി അനവർക്കും തരും. ആനാൽ ഉലകത്തിൻ മികവും ആഴമാണ് ഇടം എതുവെന്ന് കേട്ടാൽ പലരും ചിന്തിപ്പാറുകൾ. പസഫിക് കടലിൻ അടിഭാഗത്തിൽ മറൈന്ത് കിടക്കും മറിയാന അഗഴിതാൻ അന്ത മർമ്മ ഉലകം. മറിയാന അഗഴിയൻ ആഴം സുമാർ 11 കിലോമീറ്റർ. ഉലകത്തിൻ മികവും ഉയരമാണ് എവറസ്റ്റ് മലയെ പേർത്തെടുത്ത് ഇന്ന ആഴമാണ് ഇടത്തിൽ വൈത്താൽ കൂടെ അതിൻ മേൽഭാഗം താണ്ട നിലയിലിരിക്കും. ആഴത്തിൻ അളവ് കേൾക്കുമ്പോഴേ മനുതനിൻ കർപ്പനയ്ക്ക് എട്ടാതത്. മറിയാന അഗഴിയിൽ മിക ആഴമാണ് ഭാഗം ചാലഞ്ചർ ഡീപ്. ആനാൽ ചന്ദ്രനിൽ ഇറങ്ങിയവരുകളെ വിടെ ചിലർ മട്ടുമേ ഇങ്ങ് വന്നടഞ്ഞുള്ളനർ. 1960 ഡോൺ ഫാൽസും ജാക്വാസ് പിക്കാറും ട്രിയസ് എന്ന നീർമുഴുകി കപ്പൽ വായിലാക ഇന്ന ആഴമാന പകുതിക്ക് വന്നടഞ്ഞനർ. പിൻപ് പുകൾപെറ്റ ഹോളിവുഡ് ആംഗല തിരപ്പട ഇയക്കുനർ ജെയിംസ് കാമറൂൺ തനിമയാക ഇന്ന അഗഴിയൻ ആഴത്തിനൂടെ പയണിത്ത് വർലാറ്റെ പടത്താർ. കടലിൻ അടിഭാഗത്തിലുള്ള ഇന്ന പയണം വിൺമണി പയണത്തെ ഇവിടെ ആപത്ത് നിറഞ്ഞത് എന്ന് വിജ്ഞാനികൾ കുറിപ്പിടുകിന്റണർ. കടലിൻ ആഴത്തിൽ ചെല്ലും തോറും തണ്ണീരിൻ അഴുത്തം അധികരിക്കും. മറിയാന അഗഴിയൻ അടിഭാഗത്തിൽ വന്നടയുമ്പോഴത് അന്ത അഴുത്തം 1000 മടങ്ങ് അധികരിക്കും. അത് എവ്വളവ് ഭയങ്കരമാണത് എന്നതെ പുരിന്തു കൊള്ള ഇയലും. ഒരു സാധാരണ നീർമുഴുകി കപ്പൽ അങ്ങു വന്ന് ചേർന്നാൽ അതിൻ പകുതികൾ അനൈത്തും ചിതഞ്ഞു പോകും. മറ്റും 10 സെന്റിമീറ്റർ അളവ് വടിവമാണ് പെരിയ അമീബാക്കൾ ഇങ്ങു ഉണ്ട്. ഉലകത്തിൽ മിക ആഴകത്തിൽ വസിക്കുന്ന മറിയാന സ്നെയിൽ എന്ന മീൻ വകകൾ അധിക ശക്തി വായ്ന്ത അഴുത്തത്തെയും എതിർകൊണ്ട് വാഴ്കിന്റണം. മനുതൻ വന്നടയാതെ ഇന്ന പകുതിയിലും പ്ലാസ്റ്റിക് കുപ്പകൾ വന്നടയ്ക്കിന്റണം. മറ്റും ചാലഞ്ചർ ഡീപ്പിൻ അടിഭാഗത്തിൽ പ്ലാസ്റ്റിക് കുപ്പകൾ കണ്ടടൈന്ന പൊഴുത് വിജ്ഞാന ഉലകം അതിർച്ചയടൈന്നത്. കടലിൻ മിക ആഴത്തിൽ ഉയരണങ്ങളിൽ ഉടലിൽ കൂടെ മൈക്രോ പ്ലാസ്റ്റിക് കുപ്പയിൽ കാണപ്പെട്ടതേ ഒരിടമും കൂടെ ഉയരണങ്ങൾക്ക് പാതുകാപ്പില്ലേ എന്നതെ എച്ചരിക്കൈ ഊട്ടുകിറത്. പസഫിക് കടലിൻ മറിയാന അഗഴിയ പക്കത്തിൽ കടലിനടിയിൽ എരിമലകൾ കാണപ്പെടുകിന്റണം. അവകളിലിരുന്ന് വെളിവരികിന്റെ ചൂടാന തണ്ണീരും താതുക്കളും അങ്ങേ വസിക്കും ഉയരണങ്ങൾക്ക് ഉണവാക മാറിയത്. സൂര്യ ഒളി ഇല്ലാതെ ഉലകത്തിൽ രസായന മാറ്റങ്ങളാൽ ഉയരണങ്ങൾ വാഴുകിന്റെ എന്നതെ വിജ്ഞാന

0: आकाशवाणी
1: गान कैरळि कर्णाटक संगीतത്തിലെ കേരള പെരുമ
2: കർണാടക സംഗീതത്തിലെ മലയാള ഭാഷാ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട പേരുകളിലൊന്നാണ് കണക്ക് ചെമ്പകരാമൻ കേശവപിള്ള എന്ന കെ സി കേശവപിള്ളയുടേത്. കേശവീയം എന്ന മഹാകാവ്യവും ഹിരണ്യാസുരവധം, ശ്രീകൃഷ്ണ വിജയം എന്നീ ആട്ടക്കഥകളും രചിച്ച കെ സി കേശവപിള്ളയുടെ രചനയിൽ പിറന്ന നിരവധി കൃതികളും ഭജനുകളും കേരളത്തിന്റെ കർണാടക സംഗീത പാരമ്പര്യത്തെ സമ്പന്നമാക്കുന്നു. 1868 ഫെബ്രുവരിയിൽ കൊല്ലത്തിനടുത്ത പരവൂരിൽ ജനിച്ച അദ്ദേഹം തന്റെ 45 വയസ്സ് മാത്രം നീണ്ട ജീവിതകാലം കൊണ്ട് അവശേഷിപ്പിച്ച കൃതികൾ ഇന്നും എത്രയോ സംഗീത സദസ്സുകളിൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. കെ സി കേശവപിള്ളയുടെ രചനകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഏതാനും കൃതികൾ ഇന്ന് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം. നെയ്യാറ്റിൻകര വാസുദേവൻ എന്ന അനുഗ്രഹീത ഗായകന്റെ ശബ്ദത്തിലൂടെ.
3: ആദ്യമായി കേൾക്കാം വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന രചന. കുന്തളവരാളി രാഗം ആദിതാളം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
5: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സാമൂഹ്യ പ്രവർത്തക ശാന്ത ജോസുമായി അഭിമുഖം.
6: വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെയേ ഉള്ളൂ, ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാൽ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച, ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുന്ന ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. സിസ്റ്റേഴ്സൊക്കെ പുഴുക്കൾ എടുക്കാൻ പിന്നെ ഒഴിച്ചൊക്കെ പുറത്തേക്ക് ചാടിക്കുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്.
5: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇന്ന് രാത്രി 8 മണിക്ക് നാടകം കേൾക്കാം. കുഞ്ഞമ്മയും കൂട്ടുകാരും ഒന്നാം ഭാഗം, ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം, സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശ്രീ ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി എന്നിവർ. ഇന്ന് രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും ഒന്നാം ഭാഗം, ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം, സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ.

ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ഈ വിഷയത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്നു ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ജി വേണുഗോപാൽ പാടിയ ഗാനം, പി കെ ഗോപിയുടെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം, ചിത്രം വിളക്കുവച്ച നേരം.

നിവേദ്യം എന്ന പടത്തിനു വേണ്ടി യേശുദാസും മാധുരിയും പാടിയ ഗാനം. 1978 ചിത്രമാണിത്. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി രാധിക പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര, ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

യൂസഫ് അലി കേച്ചേരി വരികളെഴുതി മോഹൻ സിത്താര ഈണം പകർന്ന ഗാനം കേൾക്കാം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത്.

ആകാശവാണി സമയം 12:15. ഇപ്പോൾ കേൾക്കാം ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ പത്മജ എല്ലാർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. അരികിലില്ലെങ്കിലും അണയാതെ നിൻരൂപം, നിറയുമീ മിഴിയുമായി ഞാൻ നോക്കി നിൽപ്പും. ഗാനമെഴുതിയത് അമ്പിളി ജയകുമാർ, സംഗീതം നൽകിയത് വെൺപകൽ സുരേന്ദ്രൻ.

അടുത്തതായി സിജിത അനിൽ ഗാനമെഴുതി വെൺപകൽ സുരേന്ദ്രൻ സംഗീതം നൽകിയ ഒരു ഗാനം കൂടി കേൾക്കാം. നീ നനഞ്ഞൊരു മഴയിൽ നീർത്തുള്ളിയായി ഞാനും.

അവസാനമായി മിഴിക്കൊമ്പിളിൽ വീണ സ്വപ്നമേ, മിഴിനീരായി ഒഴുകിയ ദുഃഖമേ. ബിന്ദു പി ആലപ്പുഴയുടെ വരികൾ, സംഗീതം നൽകിയത് രാജീവ് ശിവ.

അമ്പിളി ജയകുമാർ, സിജിത അനിൽ, ബിന്ദു പി ആലപ്പുഴ എന്നിവരുടെ വരികൾക്ക് വെൺപകൽ സുരേന്ദ്രൻ, രാജീവ് ശിവ എന്നിവർ സംഗീതം നൽകി. പത്മജ എല്ലാർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുൻപ് വിക്ഷേപിച്ചു. മിഷൻ ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ ഇത്തരം ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതി ഉത്തരവും കണക്കിലെടുത്താണ് മതിയായ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപാസ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാസലഹരിയും ലഹരിയും കേരളത്തെ തകർക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
1: ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ചുള്ള കൊയിലാണ്ടി നിയോജക മണ്ഡലതല ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. ചിങ്ങപുരം CKG MHSSൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP പങ്കെടുക്കും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പമെട്ട് കമ്പം മലയോര പാത തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരു മാസം മുൻപാണ് ആരംഭിച്ചത്. കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് 20 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പവർ കട്ടിന് കാരണം മൺസൂൺ മഴയിലുണ്ടായ കുറവാണെന്ന് പറഞ്ഞ് സർക്കാരിനെ കൈയൊഴിയാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. മുടക്കമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്തിടത്ത് നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വളരില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലൂസേഴ്സ് ഫൈനൽ കേവലം 3 സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സരം മാത്രമല്ല, സെമിയിൽ പൊരുതി വീണെങ്കിലും രാജ്യത്തിന് അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള കാൽപന്ത് യുദ്ധം നഷ്ടമായ ഒരു ഫൈനലിന്റെ വീര്യമുള്ളതാണ്. ഒരു ഭാഗത്തെ പരമ്പരാഗത വൈരികളോട് കാലിടറിയ ഫ്രാൻസ്, എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരോട് കോർത്ത് കീഴടങ്ങിയ ഇംഗ്ലണ്ട്, സുവർണ കിരീടം നഷ്ടമായെങ്കിലും പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും ബാക്കിയാണ്. മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് അണിയാനുള്ള അവസാന അവസരം എംബാപ്പയ്ക്കോ ഹാരിക്കേനോ. മുറിവേറ്റ 2 കടുവകൾ നേർക്കുനേർ നിൽക്കുന്ന അവസാന വേട്ടയാണിത്. തോറ്റവൻ പോലും തലയുയർത്തി മടങ്ങാൻ നടത്തുന്ന അവസാന പോരാട്ടം.
1: ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ലോഡ്സിലാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ നാളത്തെ മത്സരം നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3 ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. വിവിധ ജില്ലകളിലായി ഇതിനകം 40 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. 10 കോടി രൂപയാണ് 1 സമ്മാനം. സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർ. വിവിധ ഫീസുകൾ, GST, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18-ന് തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി. ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുന്നു.
5: സ്ത്രീകളുടെ ജീവിതത്തിലെ സ്വാഭാവിക ജൈവപ്രക്രിയയായ ആർത്തവം സ്ത്രീ ശരീരത്തിന്റെ ഹോർമോൺ സന്തുലിതാവസ്ഥയുടെയും പൊതുവായ ആരോഗ്യത്തിന്റെയും പ്രത്യുത്പാദന ശേഷിയുടെയും പ്രധാന സൂചികയാണ്. ചിലപ്പോഴെങ്കിലും ആർത്തവചക്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ ആകാം. ആർത്തവകാല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും മുമ്പ് ഒരു നോർമൽ അല്ലെങ്കിൽ സ്വാഭാവിക ആർത്തവത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാകുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് സ്വാഭാവികമായ ആർത്തവം സംഭവിക്കേണ്ടത്. ഈ സ്വാഭാവിക രീതികളിൽ നിന്നുമുള്ള വ്യതിയാനങ്ങളെ പൊതുവായി ആർത്തവ വൈകല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. 28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാവുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് സ്വാഭാവികമായ ആർത്തവം അഥവാ നോർമൽ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത്. ഈ സ്വാഭാവിക രീതികളിൽ നിന്നുമുള്ള വ്യതിയാനങ്ങളെ പൊതുവായി ആർത്തവ വൈകല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൂരിഭാഗം പെൺകുട്ടികൾക്കും 12-നും 14-നും ഇടയിലുള്ള പ്രായത്തിലാണ് ആദ്യമായി ആർത്തവം സംഭവിക്കുന്നത്. ആർത്തവ വിരാമം ഏതാണ്ട് 45 മുതൽ 55 വയസ്സിനിടയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. ആർത്തവചക്രം എന്നത് 28 ദിവസത്തെ ഇടവേളകളിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴും 21-നും 35-നും ഇടയിലുള്ള ഇടവേളകൾ നോർമലായി ആണ് നാം അംഗീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ഗണ്യമായി വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, പരിസ്ഥിതി മലിനീകരണം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും പ്രത്യുത്പാദനക്ഷമതയെയും എങ്ങനെ ബാധിക്കുന്നു എന്നും ആയുർവേദ ശാസ്ത്രവും ആധുനിക വൈദ്യവും ഈ വിഷയത്തെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ക്രമമായ ആർത്തവം അണ്ഡാശയങ്ങളിൽ ക്രമമായി അണ്ഡങ്ങൾ വളർച്ച പൂർത്തിയാക്കുന്നതിന്റെയും ഗർഭാശയത്തിലെ ഗർഭശയ്യ അഥവാ എൻഡോമെട്രിയം ക്രമമായി വളരുകയും മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യുന്നതിന്റെ അടയാളവുമാണ്. കൂടാതെ ഇത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥികളിൽ നിന്നും അണ്ഡാശയത്തിൽ നിന്നും പുറപ്പെടുന്ന ഹോർമോണുകളുടെ ഏകോപിതമായ പ്രവർത്തനങ്ങളുടെ ലക്ഷണവും ആണ്. ഇവയിൽ ഏതെങ്കിലും ഘടകങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ഡിലേഡ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം വൈകുക, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം നിലയ്ക്കുക അല്ലെങ്കിൽ അമെനോറിയ, ക്രമരഹിതമായ ആർത്തവം അഥവാ ഇറഗുലർ മെൻസ്ട്രേഷൻ, അമിത രക്തസ്രാവം അഥവാ മെനറാജിയ, കുറഞ്ഞ രക്തസ്രാവം അഥവാ സ്കാൻഡി മെൻസ്ട്രേഷൻ, അതിതീവ്രമായ ആർത്തവവേദന അഥവാ ഡിസ്മെനോറിയ, ഇവയൊക്കെയാണ് സാധാരണയായി കാണപ്പെടുന്ന ആർത്തവ ക്രമക്കേടുകൾ. ആർത്തവം വൈകുക അഥവാ വരാതിരിക്കുക അല്ലെങ്കിൽ ക്രമരഹിതമായി വരിക എന്നിവയൊക്കെ PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. PCOS ഉള്ളവരിൽ അണ്ടോൽപാദനം ക്രമമായി നടക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണമായി തീരുന്നത്. ഇവ ഭാവിയിൽ ഗർഭധാരണം വൈകുന്നതിനോ വന്ധ്യതയ്ക്കോ കാരണമായി തീരാറുണ്ട്. PCOD പോലുള്ള അവസ്ഥകൾ ഇന്നത്തെ വ്യായാമരഹിത ജീവിത രീതികൾ പിന്തുടരുന്നവരിലും ഉയർന്ന കലോറി മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ക്രമമായി ചിട്ടപ്പെടുത്തിയ വ്യായാമ രീതികളും ഭക്ഷണ ക്രമീകരണവും ശരിയായ രീതിയിലുള്ള ഉറക്കം ഉൾപ്പെടെയുള്ള ദിനചര്യകളും ഈ അവസ്ഥയെ മറികടക്കുവാൻ സ്ത്രീകളെ സഹായിക്കും. സപ്തസാരം കഷായം, വരണാദി കഷായം, കാഞ്ചനാര ഗുൽഗുലു തുടങ്ങിയ ഔഷധങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നത് രോഗികൾക്ക് വളരെ നല്ല റിസൾട്ട് നൽകാറുണ്ട്. അമിതഭാരം നിയന്ത്രിക്കുക, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് കൺട്രോൾ ചെയ്യുക, അമിതമായ പഞ്ചസാര, ഉപ്പ്, അന്നജങ്ങൾ ഇവ നിയന്ത്രിക്കുക, ഇവയൊക്കെ ഈ മെറ്റബോളിക് ഡിസോർഡറിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. അമിതവണ്ണം, മുഖക്കുരു, മുടികൊഴിച്ചിൽ, അമിത രോമ വളർച്ച ഇവയോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന PCOD എന്ന ഈ അവസ്ഥ കൌമാരപ്രായത്തിലും യൗവനത്തിലും സ്ത്രീകളിൽ വളരെ മാനസിക സമ്മർദ്ദം ആണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യകാര്യ വിദഗ്ധന്റെ അനുഭാവപൂർണമായ പെരുമാറ്റവും തുടർച്ചയായുള്ള ചികിത്സാ പുരോഗതി വിലയിരുത്തലും ഈ അവസ്ഥയെ മറികടക്കുന്നതിന് ആവശ്യമാണ്. ആർത്തവകാലത്തെ അമിതമായ വേദന അഥവാ ഡിസ്മെനോറിയയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ്. ആയുർവേദ ശാസ്ത്രം ഇതിനെ വാതികി, ഉദാവർത്ത എന്നിങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഉൾപ്പെടുത്തി പറയുന്നത്. ആർത്തവ സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് തുടങ്ങിയ രോഗാവസ്ഥകൾ കണ്ടെത്താറുണ്ട്. ഗർഭാശയത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന പാളി ഗർഭാശയത്തിന് പുറമേയുള്ള ഭാഗങ്ങളായ ഗർഭാശയ ഭിത്തി, അണ്ടാശയങ്ങൾ, ഫലോപ്പിയൻ ട്യൂബ്, ബ്രോഡ് ലിഗമെന്റ്, പെൽവിക് ക്യാവിറ്റി എന്നിവിടങ്ങളിൽ വളരുകയും ആർത്തവ സമയത്ത് ഈ ഭാഗങ്ങളിലും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രക്തസ്രാവത്തിന് പുറത്തേക്ക് ഒഴുകിപ്പോകുവാനാവാത്തതിനാൽ ശരീരത്തിൽ കെട്ടിനിൽക്കുകയും ശക്തമായ വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുകയും ചെയ്യുന്നു. ഇത് ഫലോപ്യൻ ട്യൂബുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനും അണ്ടാശയങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനും കാരണമായി വന്ധ്യതയ്ക്ക് വഴിവെക്കുന്നു. അഡിനോമയോസിസിൽ ഗർഭാശയഭിത്തിയിൽ വളരുന്ന എൻഡോമെട്രിയം കോശങ്ങൾ ഗർഭാശയഭിത്തിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റുകയും അമിതമായ രക്തസ്രാവം, കടുത്ത ആർത്തവവേദന, അടിവയറ്റിൽ ഭാരം ഇവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. റിപ്രൊഡക്റ്റീവ് ഏജിൽ ഉണ്ടാകുന്ന ഈ രോഗങ്ങൾ പലപ്പോഴും സ്ത്രീയുടെ ഗർഭധാരണ ശേഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. സുകുമാര കഷായം, സുകുമാരഘൃതം, ഗന്ധർവ ഏരണ്ടം പോലെയുള്ള മരുന്നുകൾ, സ്നേഹപാനം, സ്വേദനം, കഷായവസ്തി, ഉത്തരവസ്തി പോലെയുള്ള ചികിത്സാക്രമങ്ങൾ, ഇവ ഈ രോഗാവസ്ഥകളെ തരണം ചെയ്യുന്നതിനും രോഗിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ മേൽനോട്ടം ചികിത്സയ്ക്ക് അത്യാവശ്യവുമാണ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകൾ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ചികിത്സിക്കപ്പെടാതെ തുടരുന്ന അണുബാധകൾ ഗർഭാശയത്തെയും ഫലോപ്യൻ ട്യൂബുകളെയും ബാധിക്കാം. തുടർച്ചയായി അടിവയർ വേദന, പനി, യോനി സ്രാവങ്ങൾ, ലൈംഗിക ബന്ധ സമയത്തെ വേദന, ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഫലോപ്യൻ ട്യൂബുകളിൽ സ്ഥിരമായി കേടുപാടുകൾ ഉണ്ടാക്കുന്നതിനും ഹൈഡ്രോസാൽപിങ്സ്, പയോസാൽപിങ്സ്, ട്യൂബൽ ബ്ലോക്ക് ഇവയ്ക്കും ഇത് കാരണമായി തീരാറുണ്ട്. കാലക്രമേണ ഇവ വന്ധ്യതയിലേക്ക് നയിക്കാം. ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങളിൽ കൃത്യമായ ആയുർവേദ ചികിത്സ രോഗത്തിൽ നിന്ന് പരിപൂർണ മുക്തി നൽകുന്നതിനും അവയുടെ കോംപ്ലിക്കേഷൻസായ ട്യൂബൽ ഡിഫെക്ട്സ് ഉണ്ടാകാതെ തടയുന്നതിനും സഹായിക്കും. അവഗാഹസ്വേദം, കഷായവസ്തി, വിരേചനം തുടങ്ങിയ ചികിത്സാക്രമങ്ങൾ ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ ചെയ്യാവുന്നതാണ്. ആർത്തവക്രമക്കേടും വന്ധ്യതയും. ഒരു സ്ത്രീയുടെ ആർത്തവം ക്രമമായിരിക്കുമ്പോൾ സാധാരണയായി അണ്ടോൽപാദനവും ക്രമമായിരിക്കും. എന്നാൽ ആർത്തവക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ അണ്ടോൽപാദനത്തിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. PCOD, എൻഡോമെട്രിയോസിസ്, തൈറോയിഡ് രോഗങ്ങൾ, അമിതവണ്ണം, മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം ആർത്തവക്രമക്കേടുകൾക്കും തുടർന്ന് വന്ധ്യതയ്ക്കും കാരണമായിത്തീരുന്നു. ജീവിതശൈലി മാറ്റങ്ങളും ആർത്തവ ആരോഗ്യവും പരസ്പരം കൂടിച്ചേർന്നവയാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ഇരുന്നു മാത്രമുള്ള ജോലികൾ, മൊബൈൽ ഫോൺ ഉപയോഗം, വൈകിയുള്ള ഉറക്കം, വ്യായാമക്കുറവ് എന്നിവ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും ആർത്തവക്രമക്കേടിന് കാരണമാകുകയും ചെയ്യുന്നു. പഠന സമ്മർദ്ദം, ജോലി സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവ സ്ത്രീകളിൽ ഉത്കണ്ഠയും വിഷാദവും വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിനെ കൂട്ടുകയും ചെയ്യുന്നു. ഇത് അണ്ടോൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ചുരുക്കത്തിൽ, ദിനചര്യയ്ക്കും ശരീര ആരോഗ്യത്തിനും വ്യായാമത്തിനും ഉറക്കത്തിനും വേണ്ടതായ പ്രാധാന്യം സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ നൽകേണ്ടതാണ്. സ്ത്രീകളുടെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യവും സമൂഹത്തിന്റെ ആരോഗ്യവുമാണ്. ഇന്ന് ആർത്തവകാല അവധി പോലെയുള്ള സംരംഭങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ സ്ത്രീകൾക്കായി ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം, കൃത്യമായ ഉറക്കം, സ്ഥിരമായ വ്യായാമം, മാനസിക ആരോഗ്യ സംരക്ഷണം എന്നിവയിലൂടെ പല ആർത്തവ ക്രമക്കേടുകളെയും തടയുന്നതിനും ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിനും കഴിയും. ആയുർവേദ ചികിത്സ തേടുമ്പോൾ ക്വാളിഫൈഡായ ഒരു സ്ത്രീരോഗ ചികിത്സകന്റെ സഹായം തേടുകയും കൃത്യമായ തുടർ ചികിത്സകളിലൂടെ തുടർച്ചയായി ആർത്തവകാല ആരോഗ്യം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും.
0: ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
2: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
1: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ് ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു

0: which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology, the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
1: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുപിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുപിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാനപാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുമ്പാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 കണക്കിന് തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അക്കാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിനുശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026-ന് കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന്

0: പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF പതിനെട്ടാം ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി രഞ്ജിനി.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇന്ന് രഞ്ജിനിയിലെ ആദ്യ കത്ത് വായിക്കാം. ആദ്യ കത്തയച്ചിരിക്കുന്നത് കളത്തിൽ ചേപ്പാട് നിന്നും ശാന്താ ഗോപിനാഥാണ്. കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലേഖാവാര്യർക്കും സഹോദരി സഹോദരന്മാരുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു എന്ന് ശാന്താ ഗോപിനാഥ് എഴുതിയിരിക്കുന്നു. രഞ്ജിനിയിലെ ആദ്യ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, പാടിയത് പി ജയചന്ദ്രൻ, ചിത്രം അശ്വതി. ഗാനമിതാ കേൾക്കൂ.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് കല്ലമ്പലം ഞെക്കാട് നിന്നും ടെയ്ലർ സുരേഷാണ്. നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മൌനരാഗ പൈങ്കിളി എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുരേഷ്. കല്ലമ്പലം ഞെക്കാട് നിന്നും ടെയ്ലർ സുരേഷ് ആവശ്യപ്പെട്ട എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം പകർന്നത് ശ്യാം, ചിത്രം ശുദ്ധികലശം. ഗാനമിതാ കേൾക്കൂ.

0: ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. ആകാശവാണിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും അവതാരകർക്കും എന്റെ സ്നേഹമറിയിക്കുന്നു. എനിക്കിന്ന് രഞ്ജിനിയിൽ കൂടി കേൾക്കേണ്ട ഗാനം മുഖചിത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച പൊന്നാവണി വെട്ടം തിരുമുറ്റം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഞാൻ സതീഷ്, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരി എന്ന സ്ഥലത്തുനിന്നുമാണ് കത്തയക്കുന്നത്. ഈ ഗാനം ഭാര്യ മിനിക്കും മകൻ സനൽകുമാറിനും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ സതീഷ്, പുതുശ്ശേരി. സതീഷ് പുതുശ്ശേരി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മുഖചിത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ONV, സംഗീതം മോഹൻ സിതാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂറാണ്. 38-ാം വിവാഹവാർഷികം പ്രമാണിച്ച് പ്രിയതമ നഫീസയ്ക്ക് വേണ്ടി ഈ നാട് എന്ന ചിത്രത്തിലെ അമ്പിളി മണവാട്ടി എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുഞ്ഞിപ്പ പന്താവൂർ. യൂസഫ് അലി കേച്ചേരി വരികളെഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസ്, എസ് ജാനകി, ജെ എം രാജു എന്നിവർ പാടിയ ഗാനമിതാ കേൾക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, പുതിയ വിള പേരാത്ത് മുക്കിൽ നിന്നും സോമശേഖരപിള്ള, ഗീത, സായി, പാർവതി, സനൽ എന്നിവർ എഴുതുന്നത്. ആകാശവാണിയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് എഴുതുന്നത്. മുൻപയച്ചിരുന്ന കത്തുകൾ പരിഗണിച്ചതിന് നന്ദി. ഞങ്ങൾക്കൊരു ഗാനം വെച്ചു തരണം. ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ, സോമശേഖരപിള്ള, ഇളങ്ങള്ളൂർ. സോമശേഖരപിള്ള ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, യേശുദാസിന്റെ ആലാപനം. ഗാനം കേൾക്കാം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: രഞ്ജിനിയിൽ അടുത്തത് പാലാ ചേർപ്പുങ്കൽ നിന്നും KJ ജോൺ ആവശ്യപ്പെട്ട ഗാനമാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ സുറുമ നല്ല സുറുമ എന്ന ഗാനമാണ് KJ ജോൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം കായംകുളം കൊച്ചുണ്ണി.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ 8 വർഷത്തിന് മുൻപ് ഒരു കത്തയച്ചിരുന്നു. അന്നത് കേൾപ്പിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് കത്തയക്കാൻ സാധിച്ചില്ല. എന്റെ പേര് മീനാപിള്ള എന്നാണ്. എന്റെ സ്ഥലം കുന്നം. എനിക്ക് ഒരു ഗാനം കേൾക്കണം. ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് 7.5 പൊന്നാന എന്ന് തുടങ്ങുന്നതാണ്. ഇത് എന്റെ സഹോദരങ്ങൾക്കും മക്കൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. കുന്നത്തുനിന്നും മീനാപിള്ള ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് മാധുരി. ചിത്രം അക്കരപ്പച്ച.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രഞ്ജനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ നിന്നും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായരാണ്. കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം സരോവരം പൂച്ചൂടി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം കണ്ണമൂല കൊല്ലൂർ ഗാർഡൻസിൽ താമസിക്കുന്ന മോഹൻദാസ്, ഭാര്യ വൃന്ദ, ശിവൻ എന്നിവർക്കും രജനി, ലക്ഷ്മി പി നായർ, ഹൃദിക, പിന്നെ രഞ്ജിനിയുടെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും സമർപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ. ഗാനം കേൾക്കാം. മുഹൂർത്തങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, വരികളെഴുതിയത് ONV കുറുപ്പ്, സംഗീതം MK അർജുനൻ.

0: നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള വായ്പ മുദ്രായോജനയിലുണ്ട്. വായ്പാ തുകയുടെ അടിസ്ഥാനത്തിൽ മുദ്രാ പദ്ധതിയെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. തുടങ്ങുന്നവർക്ക് ശിശു 50,000 രൂപ വരെ, നിലവിലുള്ള ബിസിനസ് വിപുലപ്പെടുത്താൻ കിഷോർ 50,000 രൂപ മുതൽ 500,000 രൂപ വരെ, കൂടുതൽ വളർച്ച നേടാൻ തരുൺ 500,000 രൂപ മുതൽ 1,000,000 രൂപ വരെ. നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനുള്ള തുക നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മുദ്രായോജനയിലൂടെ.
1: ആലപ്പുഴ നെടുപുടിയിൽ നിന്നും ജിതിൻ നായർ ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിൽ അടുത്തത്. എറണാകുളം ജംഗ്ഷൻ എന്ന ചിത്രത്തിലെ മുല്ലമലർ തേൻകിണ്ണം എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ഗാനം സമർപ്പിക്കുകയാണ് ജിതിൻ. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന്, പി ലീലയും പി ജയചന്ദ്രനും പാടിയ ഗാനം. ചിത്രം എറണാകുളം ജംഗ്ഷൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: രഞ്ജിനിയിൽ കത്തിലൂടെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളപുരത്തുനിന്നും ബാബുക്കുട്ടനാണ്. അനുരാഗ കോടതി എന്ന ചിത്രത്തിലെ ഹരഹര ശങ്കര എന്ന ഗാനമാണ് കേൾക്കേണ്ടതെന്ന് എഴുതിയിരിക്കുന്നു. മുളവനയുള്ള സരസൻ, പ്രകാശൻ, നെടിയവിളയുള്ള ബിജു, സുഷമ, മക്കു, പീലു എന്നിവർക്കായി ഗാനം സമർപ്പിക്കുന്നതായി എഴുതിയിട്ടുണ്ട്. ഗാനം കേൾക്കാം. അനുരാഗ കോടതി എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല പാടിയ ഗാനം. വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എ.ടി. ഉമ്മർ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒടിടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ ആദ്യമായാണ് രഞ്ജിനിക്കൊരു കത്തെഴുതുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം കേൾപ്പിച്ചു തരുമോ? മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൌനരാഗത്തിൻ ലോലഭാവം എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ആകാശവാണി ശ്രോതാക്കൾക്കും രഞ്ജിനിയുടെ അണിയ

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകളയച്ച എല്ലാവർക്കും നന്ദി. രഞ്ജിനിയിലേക്ക് കത്തുകളയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. എല്ലാവർക്കും ശുഭദിനാശംസകളോടെ വിട പറയുന്നു. സ്നേഹപൂർവം, സൽമ സലീം.

0: ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, 15-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: Good morning, lovely people. You are tuned into your favorite voice on your favorite FM 99.9 Jolly FM. I am David Arugasamy. Today's show is little different because I want to talk about someone very special.
3: Paranju vechathu pole David inde show thanne.
2: How many people listening to this program are named Chitra?
3: Hey, Chitra, idu aare uddesha? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫാക്ക്.
3: വേണ്ട വേണ്ട, എന്താ അങ്ങയുടെ ഉദ്ദേശം എന്നറിയാലോ.
2: യു നോ, എവരി ഡേ ഐ സ്പീക് ടു തൗസൻഡ്സ് ഓഫ് ലിസണേഴ്സ്, ബട്ട് ദേർ ഈസ് വൺ ഹു മേക്സ് മൈ ഹാർട്ട് റേസ് ഈവൻ മോർ ദാൻ ദിസ് മൈക്രോഫോൺ ഡസ്.
3: ചിത്ര, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണാ. എന്നാലും റേഡിയോ കൂടി പബ്ലിക്കായിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, take U-turn and straight to the FM station.
3: ayyo, endine
1: innayalde sookede jan theerkum.

0: Hello, hello madam. Stop, stop. You are not allowed to enter. The show is going on inside. It's live, ma'am.
1: Ishura, അങ്ങോട്ടേക്കൊന്ന് ഇടിച്ചു കയറി പോവല്ലേ ചിത്ര. ഇതൊരു എഫ് എം സ്റ്റേഷനാ. നിക്ക് ചിത്ര, നിക്ക്.
2: നീ ഒന്ന് വിട്ടേ അന്ന.
1: ചിത്ര അകത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക.
0: മാഡം, വാട്ട് എ ഫൂൾ യുവർ ഫ്രണ്ട് ഈസ് ബീയിങ്. കോൾ ഹർ ബാക്ക്.
1: സോറി സോറി, ഷീ വോണ്ട് ലിസൺ ടു എനിവൺ. ഐ ആം സോറി. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന എഫ് എം സ്റ്റേഷനിൽ കയറി റെക്കോർഡിംഗ് റൂമിന്റെ ഗ്ലാസ് വാതിൽ ഇടിക്കുകയാണല്ലേ ഇവള്. ആ സെക്യൂരിറ്റി ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. അയാള് കഴുത്തിന് പിടിച്ച് തള്ളുവോ കർത്താവേ. ചിത്ര, ഇറങ്ങി വാ.
2: ഇയാളെ ഞാൻ ഇന്ന്.
1: ഓ, ആ ഹെഡ്ഫോൺ ഒക്കെ മാറ്റി വെച്ച് ആർജയും പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇവളിനെ കയറി അയാളെ വഴക്ക് പറയൂ എന്തോ.
3: എന്ത് അസമ്മതമാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തിനാ എന്റെ പേര് റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത്?
4: അതുകൊള്ളാം. ലോകത്തില് നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ചിത്ര എന്ന് പേരുള്ളൂ.
3: ഓ, അപ്പോ അപ്പൊ പോപ്കോണിനകത്ത് കുറിപ്പ് എഴുതി വെച്ചതോ?
4: പോപ്കോൺ കഴിച്ച് ദേഷ്യം കുറയ്ക്കാനല്ലേ അതിൽ പറഞ്ഞത്? ചായപ്പൊടി പാക്കറ്റിൽ ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് പോലെ പോപ്കോൺ കമ്പനിക്കാർ ചെയ്തതായിരിക്കും. ഒരു ഉപദേശ കൂപ്പൺ.
3: വെറുതെ ഉരുണ്ട് കളിക്കണ്ട, എല്ലാം നിങ്ങളുടെ പ്ലാനിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി.
4: ആഹാ, മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കൂടി അങ്ങോട്ട് കേൾക്ക.
3: ഓ, അത് നാട്ടുകാർ മുഴുവനും കേട്ടല്ലോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്?
4: ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ആ ദിവസമേ റിസപ്ഷനിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നത് കണ്ട ആ സെക്കൻഡിൽ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചതാ.
3: എന്തോന്ന്?
4: ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഈ സ്റ്റുഡിയോയിലിരുന്ന് വാതോരാതെ ഓരോ കാര്യത്തെ പറ്റി സംസാരിക്കാറുണ്ട്.
3: അതിനാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്.
4: അതൊക്കെ ശരിയാ, പക്ഷേ എന്റെ ഹൃദയത്തിലുള്ളത് പറയുമ്പോ കേൾക്കാൻ ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ടാ പോപ്കോണിൽ കുറിപ്പ് കൊടുത്തയച്ചതും ലൈവിൽ എത്ര ചിത്രമാർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചതും ഒക്കെ.
3: പക്ഷേ അത് അതിങ്ങനെയൊക്കെയാണോ? എന്റെ ഇഷ്ടം കൂടി.
4: കൃത്യം ലൈവിൽ ഞാൻ സംസാരിച്ച സമയം തന്നെ നിങ്ങളത് കേൾക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നിട്ടും നിങ്ങളത് കേട്ടില്ലേ. ഇപ്പൊ ഇതാ എന്നെ തിരക്കി ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് റൂമിന്റെ ഇടനാഴിയില്, അതും എന്റെ മുന്നില് നിങ്ങൾ വന്ന് നിൽക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
3: അത് നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് തരാനാ ഞാൻ വന്നത്.
4: അയ്യോ, പ്ലേയുടെ സോങ് തീരാറായി. അതെ, ഞാൻ ലൈവിലേക്ക് കയറട്ടെ. നോക്ക്, ഓഡിയൻസിനോട് ഞാൻ പറയട്ടെ എന്റെ മനസ്സ് കീഴടക്കിയ ആ ബഹുവർണ്ണ ചിത്രം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടെന്ന്.
3: അത് പിന്നെ
4: എന്തേ, വിളിച്ചു നിൽക്കാതെ പറയുന്നേ. പരസ്യം ഇപ്പൊ തീരും. എവരിഡേ ഐ സ്പീക്ക് ടു തൗസൻഡ്സ്, ബട്ട് വെൻ ഐ ടോക്ക് ഐ തിങ്ക് ഓൺലി ഓഫ് യു. ഐ വോണ്ട് ടു സേ, ഐ വോണ്ട് ടു സേ ഇറ്റ് അഗെയിൻ. This time, off the mic, just you and me.

0: നല്ല ധൈര്യം തന്നെ. സ്വന്തം ജോലി പണയം വെച്ചിട്ടാണ് ആർ ജെ പ്രണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്.
1: ബുദ്ധിജീവിയാണ്, പ്രേമത്തിലൊന്നും വീഴില്ല എന്നൊക്കെ അന്നുവരെ സ്വയം കരുതിയിരുന്ന ചിത്ര ക്ലീനായ എഫ് എം സ്റ്റേഷന്റെ കോറിഡോറിൽ കമന്നടിച്ചു വീണു.
0: ബുദ്ധിജീവി ചവഞ്ഞു നടക്കുന്ന പെമ്പിള്ളേരെയാണ് വളയ്ക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെന്ത് സംഭവിച്ചു? പ്രണയികൾക്ക് കറങ്ങി നടക്കാൻ നല്ല ഇടം ബാംഗ്ലൂരാണ്. സ്പോട്ട് ഇൻസ്റ്റകൾ ഓൺലൈനിൽ പെരുകി കാണും അല്ലേ?
1: സത്യം പറയാലോ, ഞാൻ കണ്ട മികച്ച പ്രണയ ജോഡികൾ അവർ രണ്ടുപേരും തന്നെയായിരുന്നു. പക്ഷേ സംഗതി വീട്ടിൽ അവതരിപ്പിച്ച് അവരുടെ അനുവാദത്തോടെ കല്യാണത്തിലേക്ക് നീങ്ങാൻ ചിത്രയ്ക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയൊരു ഫ്ളാറ്റിലേക്ക് ഡേവിഡും ചിത്രയും താമസം മാറ്റി.
0: ചിത്രയുടെ വീട്ടുകാർ ഈ വിവരം ഒരിക്കലും അറിഞ്ഞിരുന്നില്ലേ?
1: ഇല്ല, ഏതോ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഡേവിഡ് മരിച്ചു കിടക്കുന്നു എന്നറിയുന്ന നാൾ വരെ ഇരുവരും ഒന്നിച്ചു തന്നെയായിരുന്നു.
0: ആത്മഹത്യയായിരുന്നു ഡേവിഡിന്റേത് അല്ലേ?
1: അതെ. അത് ചിത്രയ്ക്കെന്നല്ല, ഡേവിഡിനെ അറിയുന്ന ഒരാൾക്കും വിശ്വസിക്കാനായില്ല. പ്രൊഫഷനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന, ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായി മാത്രം എടുക്കുന്ന ഡേവിഡിനെ പോലെ ഒരാൾ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചു.
0: ഒറ്റ നോട്ടത്തിൽ തോന്നിയ പ്രണയം, അറിയാതെ പറഞ്ഞുപോയൊരു വാക്കിൽ അവസാനിച്ച എത്രയോ ചരിത്രമുണ്ട്. ഡേവിഡും ചിത്രയും തമ്മിൽ മറ്റാരും അറിയാതെ മറച്ചുവെച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നിരിക്കാം.
1: ഏകദേശം ഒരേ സമയത്ത് തന്നെയാ ഞാനും ചിത്രയും ബാംഗ്ലൂരിലെത്തുന്നത്. ഒരേ പി ജിയിൽ താമസിച്ചു തുടങ്ങിയ ബന്ധമായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു, എന്തും പങ്കുവച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചിത്ര എന്നോട് തീർച്ചയായും ഷെയർ ചെയ്യേണ്ടതാ. എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, അവര് തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതേ ഇല്ലാന്ന്. അതുമല്ല, ഡേവിഡിന്റെ മരണം ഉണ്ടാക്കിയ ഷോക്കിൽ നിന്ന് മുക്തയാവാൻ ചിത്രയ്ക്ക് മാസങ്ങൾ വേണ്ടി വന്നു.
0: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
1: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
0: യാത്രാമൊഴിയോ?
1: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
0: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?

0: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു വെവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെക്കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്, വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.
1: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നോ?
0: നല്ലവണ്ണം. FM സ്റ്റുഡിയോയിലെ RJ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു.
1: സാഹിത്യത്തിലൊക്കെ ആളുകൾക്ക് താല്പര്യമുണ്ടോ ഇപ്പോഴും?
0: എന്ന് വേണം കരുതാൻ. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റുകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
1: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
0: പോഡ്കാസ്റ്റുകളോ?
1: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
0: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
1: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
0: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. 2 വർഷത്തിനു ശേഷം പിന്നീട് ഇപ്പോഴാണ് ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
1: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 16-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കാവൽ എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. വരികൾ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: മുദ്രാവായ്പ ആർക്കൊക്കെ ലഭിക്കും? കോർപ്പറേറ്റ് ഇതര കാർഷികേതര മേഖലയിലെ വരുമാനം നേടുന്ന ഏത് സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കും അപേക്ഷിക്കാം. പച്ചക്കറി കടകൾ, ടാക്സി ഡ്രൈവർമാർ, ബ്യൂട്ടി പാർലറുകൾ, തയ്യൽ യൂണിറ്റുകൾ, ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ, ഡയറി പൌൾട്രി പോലുള്ള കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. വരുമാനം നേടുന്ന ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി മുദ്രായോജന നിങ്ങൾക്കുള്ളതാണ്.
1: ആഗതൻ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാൻ. വരികൾ കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇന്നത്തെ കൂട്ടുകാരിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകയായ ശാന്ത ജോസ് ആണ്. തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആശ്രയ സന്നദ്ധ സംഘടനയുടെ സ്ഥാപകയും പ്രസിഡന്റുമാണ് ശാന്ത ജോസ്. രോഗികൾക്ക് സാമ്പത്തികവും വൈകാരികവുമായ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1996 ശാന്ത ജോസ് ഈ സംഘടനയ്ക്ക് തുടക്കമിടുന്നത്. പിന്നീട് ഭക്ഷണ വിതരണം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് സംഘടനയുടെ പ്രവർത്തനം വ്യാപിച്ചു. ശാന്ത ജോസിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി 2021 സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാരവും ലഭിച്ചു. സംഘടന സ്ഥാപിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ശാന്ത ജോസ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സിവിൽ ജിഹാൻ.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം?
2: എന്റെ ഹസ്ബൻഡിന്റെ അനിയന് ക്യാൻസർ വന്ന് വളരെ ചെറുപ്പമായിരുന്നു. ട്രീറ്റ്മെന്റിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ RCC പേനമ്പ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ പോവുകയും അവിടെ രോഗികളെ സന്ദർശിക്കുകയും ഞങ്ങള് ലൂർദ് മെൻസ് അസോസിയേഷനിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പൈസകളൊക്കെ കൊടുക്കാൻ പോകുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് അനിയനുമായിട്ട് വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ഞാൻ കണ്ട കാഴ്ച വളരെ വളരെ ദൂരെ നിന്ന് കണ്ണൂരിന്ന് തലശ്ശേരിന്ന് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് 4 മണിക്ക് ട്രെയിനിൽ വന്ന് തറയെ കിടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർ വെള്ളം കുടിക്കാനായിട്ട് സൗകര്യമില്ല, ബാത്റൂമിൽ പോകാനായിട്ട് സൗകര്യങ്ങളില്ലായി വരുന്നേ ഉള്ളായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ വളരെ വിഷമിച്ചുള്ള ഒരു കണ്ടീഷനാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബൈസ്റ്റാൻഡേഴ്സ് സൂര്യം അക്കറിൽ നിന്ന് വിഷമിക്കുന്ന കണ്ടപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നെനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സും മേരി മാത്യു ഒരു പുഷ്പ ആൻഡ്രൂസുമായിട്ട് ചേർന്ന് അവരോട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ്. അപ്പൊ അവരെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നത്തെ ഡയറക്ടർ ഡോക്ടർ നായർ സാറിനെയും ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടിനെ സിസ്റ്റർ വിജയം പോയി കണ്ടു. അപ്പൊ ലൂർദ് മെൻസ് അസോസിയേഷനിൽ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ഡോക്ടർ പോൾ സെബാസ്റ്റ്യൻ സർജറി പ്രൊഫസറായിരുന്നു. ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ടാറ്റായിലെ പോലെ എന്തെങ്കിലും ഇവരെ സഹായിക്കാൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പം ഞങ്ങൾ ഓർത്തു അന്നത്തെ 10-32 വർഷം മുമ്പുള്ള കാര്യമാണ്. നമ്മളൊരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തോന്നി. അന്നൊക്കെ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശം ആയിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കണം അങ്ങനെ ഒരു വിചാരമായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചുപോയി. പക്ഷെ സ്വന്തം ആവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങള് 3 പേരോട് വന്ന് ഡോക്ടർ കണ്ടു. സിസ്റ്ററെയും കണ്ടപ്പോൾ നിങ്ങൾ കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് നടത്തരാം എന്ന് പറഞ്ഞ് ആദ്യം ഞങ്ങളൊരു 3 പേരായിട്ട് വന്നെങ്കിലും പിന്നെ അടുത്ത മീറ്റിംഗ് തന്നെ 33 പേരായി. പിന്നെ അടുത്ത മീറ്റിംഗ് വന്നപ്പോൾ 58 പിന്നെ ഞങ്ങളുടെ ആള് കൂടാൻ തുടങ്ങി. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇവരുടെ മാനസികവും ശാരീരികവും അക്കൂടത്തിന് സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ ഒത്തിരി കാണാനിടയായി.
1: ഇതൊന്നും ആ കാലഘട്ടത്തില് ഒരുപാട് വെല്ലുവിളികളുണ്ടല്ലോ, ഫിനാൻഷ്യലി ആണെങ്കിലും പൈസ.
2: വളരെ ഒരു സഹായവും ഒരു സ്ഥലത്തുനിന്നും എത്താന്ന്, അങ്ങനെ വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു കണ്ടിട്ട് കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെ ഉള്ളൂ, ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാൽ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുന്ന ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് സിസ്റ്റേഴ്സൊക്കെ പുഴുക്കൾ എടുക്കാൻ ടെർമിനേന ഒഴിച്ചൊക്കെ പുറത്തേക്ക് ചാടിക്കുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്. അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും അടുത്തു വരാൻ നമുക്ക് തോന്നൂല. കൈയും കവിളും ഒക്കെ വീർത്തും ഒക്കെ
1: വേദന കൊണ്ട് അലറി,
2: വേദന കൊണ്ട് കരച്ചില്. അപ്പൊ അങ്ങനത്തെ ഒരു സീൻ കാണുമ്പോൾ ആളുകൾക്കൊക്കെ ഒത്തിരി മടിയായിരുന്നു ക്യാൻസർ വാർഡിലോട്ട് കയറാനായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യം വളരെ വ്യത്യാസപ്പെട്ടു. മോഡേൺ സൗകര്യങ്ങളും നേരത്തെ ഉള്ള പ്രിക്കോഷൻസ് എടുക്കലും ഏർലി ഡിറ്റക്ഷൻസും ക്യാൻസർ അവയർനെസ് ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ റെഗുലർ ആയിട്ട് എല്ലായിടത്ത് നടത്തി ക്യാൻസറിനെ പറ്റിയുള്ള മിഥ്യ മാറി ഇന്ന് അവിടെ ചെന്നാൽ ഒരു നോർമൽ ഹോസ്പിറ്റലിൽ പോണ പോലെ തന്നെ അവിടെ രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങിയത്. ആദ്യത്തെ നിന്ന് നല്ല വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച് പോരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെങ്കിലും അവിടെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാന്ന് മനസ്സിലായി. അവിടെ കുറച്ച് സാമ്പത്തികവും കൂടെ വേണം. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെപ്പറ്റി ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. തൊഴിലൊന്നുമില്ലാതെ ചെത്തി നിൽക്കാൻ വന്ന സ്ത്രീകളാണ്, ഇവർക്ക് ക്ലബ്ബിൽ പോയി ചീട്ട് കളിച്ചുകൂടെ, നിങ്ങൾ മതം മാറ്റാൻ വന്നോണം, ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണ ഞങ്ങളെപ്പറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഇത് നിന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പം വിചാരിക്കാത്ത വിധത്തിൽ അത് തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ കിട്ടാൻ തുടങ്ങി.
1: തുടക്കകാലത്ത്

0: ഇതിന്റെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു?
1: ആദ്യം ഞങ്ങൾ രോഗികളെ ഗൈഡ് ചെയ്യായിരുന്നു, ഈ ഹോസ്പിറ്റൽ ലിഫ്റ്റ് എവിടെയാ, മറ്റേ കീമോതെറപ്പി എവിടെയാ, റേഡിയേഷൻ എവിടെയാന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ അത് നിർത്തിയിട്ട് പേഷ്യൻസിന്റെ അടുത്ത് കീമോതെറപ്പി വാർഡിലെ സിസ്റ്റർ, അന്നത്തെ മോഡസ്റ്റർ സിസ്റ്റർ പറഞ്ഞു അവർക്ക് ഛർദിക്കുമ്പോ ഇതിൽ കഞ്ഞിവെള്ളം കൊടുക്കാൻ. ഇന്നും അന്നും ഒരു കഞ്ഞിവെള്ളത്തിന്റെ വില നിസ്സാരമല്ല എന്ന് നമുക്കറിയാൻ പറ്റിയത് അതിനുശേഷമാണ്. ലോകത്തിലെ ഏറ്റവും പ്രയോജനമുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ വയറിനസുഖ ഛർദിയൊക്കെ വന്നാൽ ഞങ്ങളുടെ അറിവില് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ള ആണ്. എന്നുവെച്ചാൽ കുടിക്കാൻ ഇവർ മടിക്കുന്ന കാലമായിരുന്നു കീമോതെറപ്പി, ഛർദിച്ച് ഛർദിച്ച് അവസാനം അവരവിടെ ഛർദിച്ചങ്ങ് ഇട്ട് കിടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കാന്റീനിൽ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല, ഇത്തിരി ഉപ്പിട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് കൊടുക്കും. അവിടെ ചെന്ന് തീരുമ്പോൾ കഞ്ഞിവെള്ളം കുടിക്കൂലായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയും അങ്ങനെയല്ല, നിങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ ഛർദിക്കാതിരിക്കും, ക്ഷീണം മാറും. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ചതോടെ അവരിപ്പോ അവസാനമാകുമ്പോഴത്തേക്ക് 10 മണിയും നടിച്ചാൽ ഞങ്ങൾക്ക് കഞ്ഞിവെള്ളം കിട്ടില്ല എന്നുള്ള പരാതിയായിട്ട് വരും. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് മാറി. ഇപ്പം ഞങ്ങൾക്ക് കീമോതെറപ്പി വാർഡിലും അവിടെ ഈവൻ ബൈസ്റ്റാൻഡേഴ്സ് തന്നെ വലഞ്ഞു നിൽക്കുകയായിരിക്കും, അവർക്ക് മാറാൻ പറ്റും. അപ്പൊ അവരും ക്ഷീണിച്ച് തളരുന്നവരായി, കൂടെ നിൽക്കുന്നവരെ അതിലും ടയേർഡായിട്ട് വരുന്നു. അപ്പൊ അവർക്ക് ഞങ്ങളുടെ കാന്റീനിൽ നിന്ന് ഞങ്ങൾ ഓരോ ഗ്രൂപ്പ് 6-7 പേര് കാന്റീനിൽ നിന്ന് കഞ്ഞിവെള്ളം വലിയ ട്രോളിയിലാക്കി തൂക്കിനകത്താക്കി കൊണ്ടുവന്ന് ഉന്തിക്കൊണ്ടുവന്ന് ഈ കീമോതെറപ്പി വാർഡിലും പുറത്ത് നിൽക്കുന്ന അത്യാവശ്യക്കാർക്കും സ്ട്രെച്ചറിൽ കിടക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് കൂടുതൽ കൊടുക്കൂല, ചിലപ്പോൾ പിന്നെയും പിന്നെയും വരും കുപ്പിക്ക് തികയില്ല. അപ്പൊ ഒരു 700 ഗ്ലാസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ കഞ്ഞിവെള്ളം തികയില്ല. ആ സ്ഥിതിയാണ് ഉപ്പിട്ട കഞ്ഞിവെള്ളത്തിന് ആളുകളുടെ ഡിമാൻഡ്. അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള കഞ്ഞിവെള്ളത്തിന്റെ വില അറിയണമെങ്കിൽ RCCയിലോട്ട് വരണം. അങ്ങനെ ഒരു ഗ്രൂപ്പായി. പിന്നെ സാവകാശം ആയപ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, ഒരു പയ്യന് 18 വയസ്സേ ഉള്ളൂ, അവന്റെ കാല് ബിരിയാണിയൊക്കെ വിളപ്പിക്കൊണ്ടാണ് നിന്ന്. അപ്പൊ അവന്റെ കാലും പെട്ടെന്ന് ക്യാൻസർ ആണെന്നറിഞ്ഞു, അത് മുറിച്ച് കളയാൻ പറഞ്ഞപ്പോ അവൻ ഓടിക്കളഞ്ഞു. പക്ഷേ ഒരു വർഷത്തിനവൻ്റെ അവന്റെ കാല് ഒരുപാട് വലുതായി വണ്ണമൊക്കെ വെച്ച് അവന് തീരെ വയ്യാതായപ്പോ തിരിച്ചു വന്നി ബുദ്ധി ഭയങ്കര വേദനയായപ്പോഴത്തേക്ക് അത് മുറിച്ച് കളഞ്ഞ പകരം കാല് വെച്ച അവന് സുഖാരി നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വളരെ പാവപ്പെട്ട അത് വന്ന ഡോക്ടറെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? അന്നത്തെ കാലത്ത് 18,000 രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത്, ഓരോ കീമോതെറപ്പിക്കും 3,000 രൂപ വേണം, നിങ്ങൾക്കൊന്ന് സംഘടിച്ചു തരാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി 18 വയസ്സുള്ള പയ്യനാണ്. അപ്പൊ ഞങ്ങള് ഓരോ ഫ്രണ്ട്സിനോട് നെയ്ബേഴ്സും വീട്ടിൽ നിന്ന് അയലോക്കുന്നതുമായിട്ട് ഓരോ കീമോ വരുമ്പം ഞങ്ങൾ ചോദിക്കും. ചോദിക്കുമ്പോൾ ഓരോരുത്തരും കൊണ്ടുവരുമ്പോൾ ഡോക്ടർ പറയും ഞങ്ങൾ ആ പൈസ കൊണ്ട് അടയ്ക്കും. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഞങ്ങളെ ഞാൻ അകത്തെ കടന്നു പോകുമ്പോൾ ഒരു ടീഷർട്ട് ഇട്ടൊരു പയ്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, നല്ല സ്മാർട്ടായിരിക്കുന്നു. ഞാൻ കണിച്ചിരിക്കുന്നല്ലോ നോക്കിയപ്പോൾ നോഫൽ എന്നാ പയ്യന്റെ പേര്. ആർട്ടിഫിഷ്യൽ ലെഗ്സ് ഒക്കെ വെച്ച് നല്ല മിടുക്കനായിട്ട് വന്ന് അവിടെ നിൽക്കുന്നു, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്ര വ്യത്യാസം വന്നു. അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി സാമ്പത്തികത്തിന് ഇതുണ്ട്. പിന്നെ ഓരോരുത്തരും എന്റെ ഉമ്മാക്ക് സുഖമില്ല, തീരെ ഒന്നും സഹായിക്കാമെന്ന് കൊച്ചു പിള്ളേര് കൊച്ചു മകനൊക്കെയാണ് വന്നെ, എന്റെ ഉമ്മാക്ക് പൈസ വേണം, തീരെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊണ്ട് അടയ്ക്കും. അങ്ങനെ ഞങ്ങൾ പിരിച്ചു പിരിച്ച് പിരിച്ച് കൊച്ചു കൊച്ചു കൊച്ചായിട്ട് ചോദിക്കും. അങ്ങനെ ഞങ്ങളുടെ അസോസിയേഷനൊരു രൂപഭാവം മാറ്റം വന്നു. ഇപ്പൊ 550 പേരുണ്ട് ഞങ്ങളുടെ കൂടെ വോളണ്ടിയേഴ്സ്. ഞങ്ങളത് വളർന്ന് പല പല ഭാഗങ്ങളിലോട്ട് വളർന്നു 31 വർഷം കൊണ്ട്. ഞങ്ങള് അടുത്ത സ്റ്റെപ്പിലേക്കായി. ഞങ്ങളെ ഹോസ്പിറ്റലിലുള്ളവരും പുറത്തുള്ളവരും പൊതുജനത്തിൽ നിന്നും സ്റ്റാഫും എല്ലാം ഞങ്ങൾക്ക് ഒരു അംഗീകാരം സപ്പോർട്ട് തന്നു.
0: ഇപ്പൊ ഏതാണ്ട് 550 അംഗങ്ങളുണ്ട് ഈ സംഘടനയിലെന്ന് പറഞ്ഞല്ലോ. ഇവരുടെയൊക്കെ സേവനം എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്?
1: മാസത്തിൽ ഒരു ദിവസം വരണ ഒരാളായിരിക്കും അയച്ച്. മാസത്തിൽ ഒരു ദിവസം ഇന്നെ ഫസ്റ്റ് ഫ്രൈഡേ അല്ലെങ്കിൽ ഫസ്റ്റ് മൺഡേ ഞാൻ വരാം, എന്റെ 2-3 മണിക്കൂർ ഇതിനായിട്ട് ചെലവാക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞങ്ങളത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മൺഡേ ഗ്രൂപ്പ്, ട്യൂസ്ഡേ ഗ്രൂപ്പ്, അങ്ങനെ അതിനെല്ലാം ഈ 2 കോർഡിനേറ്റേഴ്സിനെ വെക്കും. അപ്പൊ അവരായിരിക്കും അന്നത്തെ വരുന്ന ആളുകളുടെ ലിസ്റ്റ്
0: എല്ലാം തയ്യാറാക്കി
1: ചോദിക്കുന്നത്. അഥവാ അവർ വന്നില്ലെങ്കിൽ പകരം ആരെങ്കിലും വരാനായിട്ട് നോക്കുമല്ലേ, അവർ തന്നെ ഇങ്ങ് വരും. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ കഞ്ഞോളുടെ അടുത്ത് തൂക്കിനകത്താക്കി കൊണ്ടു കൊടുക്കുക ഒറ്റയ്ക്ക് വലിയ വിഷമം. അപ്പൊ അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഞങ്ങള് പീഡിയാട്രിക്സ് വാർഡിൽ പോകുവാൻ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഭയങ്കര ആര് വന്നാലും കുട്ടികളുടെ കാഴ്ച കണ്ടാ ഭയങ്കര സങ്കടം വരും. അവരീ കുഞ്ഞു പ്രായത്തിൽ അവരുടെ ബോൺമാരം എടുക്കാനൊക്കെ എടുത്തോണ്ട് പോകുമ്പോ മുതുക്കില് സൂചിയെ കൊച്ചു കമത്തി കിടക്കുന്ന ഒരു രണ്ട് ബോൺമാരം എടുക്കണേ. അപ്പൊ അങ്ങനെ കൊണ്ട് കൊച്ചുങ്ങളെ വരുമ്പോ അമ്മമാര് നോക്കിയിരിക്കുകയും അവരുടെ ഫൈനാൻഷ്യലായിട്ട് ജോലികളെല്ലാം പോകും, അച്ഛനും അമ്മയും ജോലി അവിടെ നിൽക്കേണ്ടി വരും, അച്ഛൻ പുറത്തിരിക്കും, അമ്മ കുട്ടിയുടെ കൂടെ അകത്തിരിക്കും. അങ്ങനെ പോയപ്പോ ഞങ്ങൾ അവരുടെ കൂടെ കളിക്കും, കഥ പറയും, അവർക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞ അമ്മമാർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്വീറ്റ്സോ ടോയ്സ് പുസ്തകങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. കളി കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ ബുക്ക് കൊടുത്താൽ കീമോതെറപ്പി ചെയ്യുമ്പോൾ ഏത് കൊച്ചും ചിലപ്പം അതിനകത്ത് കഥാപാത്രം പറഞ്ഞ ഉടനെ ചിരിക്കും. അത്ര സന്തോഷമായിട്ട് ഞങ്ങൾ കളിപ്പിക്കും. പിന്നിടയ്ക്കെല്ലാം നമ്മൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോണ്ടിരിക്കും. വെറുതെ പോകുമല്ല. അവരുടെ കഥ നമ്മൾ പറഞ്ഞു കഴിയുമ്പം ആദ്യം ഒന്നും പറയില്ല, നമ്മൾ എന്തിനങ്ങനെ ചോദിക്കുന്നേ, ഇതാരാ എന്നൊക്കെയുള്ളൊരു. പക്ഷെ നമ്മളിലൊരു വിശ്വാസം വന്നു കഴിയുമ്പോൾ അവരുടെ കുറെ കഴിയുമ്പോൾ അവരുടെ കണ്ണിന്നിങ്ങനെ പൊട്ടി ഒലിച്ച് വരുമ്പോഴാണ് നമുക്ക് ആ കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് റിയൽ അവരുടെ ഉള്ളിനകത്തുള്ള എന്തെല്ലാം വിഷമമാണെന്ന്. ഈ ലോങ് ടൈം ട്രീറ്റ്മെന്റ് ആണല്ലോ,
0: അതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ടല്ലോ ഇതിൽ ഈ രോഗത്തെ സംബന്ധിച്ച്.
1: അതുണ്ട്. അതുപോലെ ബ്രസ്റ്റ് അക്രമം ഇപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ ഭയങ്കര സംശയമായിരുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോവുമോ, പിന്നെ എങ്ങനെ പുറത്തേക്ക് ഞാൻ വരും, എന്നെ മുടി പോയി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും, അങ്ങനെയൊക്കെ കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജ് നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്ത് അങ്ങനെയല്ല, പകരുമില്ല. അങ്ങനെ ആദ്യകാലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. മരുമക്കള് അമ്മായിമാരെ പുറത്തുകൊണ്ട് കിടത്തുക, അവർ കൊടുത്ത പാത്രത്തിൽ കഴിപ്പിക്കാതിരിക്കുക. അങ്ങനെ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്, പലരും വന്ന് അവരെ വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിപ്പിക്കുക, കൊച്ചുകുട്ടികളെ അടുത്ത് പോകാൻ അനുവദിക്കുകയല്ല,
0: അങ്ങനത്തെ
1: അങ്ങനെ ഒരുപാട് മിഥ്യാധാരണകളുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ഏർലി അവയർനെസ് ടോക്സ് ഡോക്ടേഴ്സിനെയും കൊണ്ടുപോയി കടപ്പുറം തുടങ്ങി സാധാരണ ഉള്ള സ്ഥലങ്ങളും ടെക്നോ പാർക്ക് തുടങ്ങി എല്ലാ സ്ഥലത്തും നമ്മൾ ഡോക്ടേഴ്സിനെയും കൊണ്ട് സ്ലൈഡ്സുമായിട്ട് പോയി ക്ലാസ് എടുപ്പിക്കാനൊക്കെ പോയി. അപ്പൊ അതിൽ കൂടെ അവർക്ക് കുറച്ചുകൂടെ അറിവ് പറഞ്ഞു കൊടുക്കാനും എന്തൊക്കെ ചെയ്താലാണ് ഇതുകൊണ്ടുള്ള ദോഷം വരുന്നത്, ഏത് ഫുഡാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു ടീമുണ്ട്. പിന്നെ ഇതുപോലെ ലേഡീസിന് നേരത്തെ പാപ്സ്മിയർ ഒക്കെ എടുക്കാനും ബ്രസ്റ്റ് ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് അവിടെ ആർസിസിൽ ട്യൂസ്ഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ആണ് ഫ്രീ ക്ലിനിക്കുണ്ട്. അല്ലാത്തപ്പം ഇവരിങ്ങനെ ആക്ടിവിറ്റീസും ഡോക്ടേഴ്സ് പോവും, ടെക്നീഷ്യൻ ആ ഒരു ടീം, അതിന് കുറച്ച് പൈസ ആവും. പാവപ്പെട്ട ഏരിയയിലൊക്കെ ഞങ്ങൾ കൊടുക്കും. അപ്പൊ ഒരു ക്യാമ്പ് കുറച്ച് ഡോക്ടേഴ്സുമായിട്ട് പോയിട്ട് അവിടെ ചെന്ന് നോക്കി കണ്ടുപിടിച്ച് അതിൽ പാവപ്പെട്ടവരായിട്ടുള്ളവരെ ഞങ്ങൾ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് പൈസ അവരെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താനായിട്ട് തീരെ പാവപ്പെട്ടവരാണ്. അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ഓൺകോളജിൽ പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കൂടാതെ പാലിയേറ്റീവ് തുടങ്ങി. പാലിയേറ്റീവ് തുടങ്ങിയപ്പോഴത്തേക്ക് പേഷ്യൻസ് ഒത്തിരി അവരുടെ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് വീട്ടിലെ സർവ്വ സോഴ്സും കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് അവസാനമാകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മാനസികമായിട്ട് കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവരുടെ വീട് തന്നിട്ടില്ല, വീട് ജപ്തി വന്ന് പോകുന്നു, കയറിക്കിടക്കാൻ ചെല്ലുമ്പോൾ ഇടവില്ല, അങ്ങനെ ഭയങ്കര പ്രയാസങ്ങൾ ഉള്ള ഒരു സ്റ്റേജിലോട്ട് വന്നവർ ധാരാളം പേരുണ്ട്. അപ്പൊ അവരോട് നമ്മൾ സംസാരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ നല്ല ഭക്ഷണം വേണമെന്ന് പറയും, മീൻ വറുത്തത് വേണം അല്ലെങ്കിൽ ഒരു കേക്ക് വേണം, അങ്ങനെയൊക്കെ അവർ പറഞ്ഞാൽ നമ്മൾ ഡോക്ടറോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കും. പിന്നെ അവർക്ക് ഇറക്കാൻ ഭക്ഷണം പ്രയാസമാണെങ്കിൽ ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ വാങ്ങി നവധാന്യം, അത് മേടിച്ച് പൊടിച്ച് അതെടുത്ത് പഞ്ചസാരയും പാലും കൂടെ ചേർത്ത് ഞങ്ങൾ കുറുക്കി കൊടുക്കുന്ന അങ്ങനെ ഒരു ടീമുണ്ടായി. അപ്പൊ അവര് ബെഡ് സൈഡിൽ കൊണ്ടുപോയി നേസൽ ഫീഡിങ് ഉള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുകയും ഗ്ലാസ്സിൽ കുടിക്കാവുന്നവർ ഗ്ലാസ്സിൽ കൊടുക്കുകയൊക്കെ ചെയ്യും. കൂടാതെ അവരോട് സംസാരിക്കുമ്പം അവരില് ഇന്ന് പോകും നാളെ പോകും എന്ന് പറഞ്ഞ് കിടക്കുന്ന പേഷ്യന്റ് ഉണ്ട്. ആ സമയത്ത് അങ്ങനെ ഒരു എനിക്കൊരു ഓർമ്മ വരുന്നൊരു വിജയൻ എന്ന് പറഞ്ഞൊരു പഴയ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മനുഷ്യൻ മരിക്കുമല്ലോ അവന്മാര് ചോദിച്ചു, വീട്ടുകാർ ആരും അന്വേഷിക്കുകയില്ല. ഒരു കുട്ടിയുണ്ട്, അവരുടെ ജീവിതമാർഗ്ഗം ഒരു പെട്ടിക്കടയായിരുന്നു, അതങ്ങ് ഇല്ലാതായി. അവസാനം തിരിച്ചു പോകാനും സ്ഥലമില്ല, അങ്ങനെ വളരെ വിഷമിച്ചപ്പം അപ്പൊ അങ്ങനെ തളന്ന് ആ ഒരു സ്റ്റേജിലോട്ട് കിടക്കുക. അപ്പൊ ഞാൻ അവിടെ ബെഡ് സൈഡിൽ ചെന്ന് ഞങ്ങളിങ്ങനെ ഓരോരുത്തരും സംസാരിക്കും. അപ്പൊ ചോദിച്ചു എന്തായിരുന്നു ചോദിച്ചു, കുക്കായിരുന്നു ചാലയിലെ ഏതോ ഒരു ഹോട്ടലിലെന്ന്. അപ്പൊ ഞാൻ ബിരിയാണി വെക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മനെ എങ്ങനെയാ ബിരിയാണി വെക്കണേ, ഞങ്ങളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാവോ. ഇത് പറഞ്ഞതും ആ ആള് പതുക്കെ പതുക്കെ പതുക്കെ അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങി. എഴുന്നേറ്റ ഉടനെ ഞങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ്, വളരെ പോസിറ്റീവായിട്ട് മറുപടി പറയാൻ തുടങ്ങി. ആ സമയത്ത് അയാളൊരു ആശ പഴയ കാര്യമൊക്കെ പറഞ്ഞപ്പം. അപ്പൊ അങ്ങനെ നമ്മുടെ സംസാരം, അവരെ ഒന്ന് സംസാരിക്കുക, ഒന്നിച്ചിരിക്കുക, അവരെ തലോടുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക, അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. പിന്നെ അങ്ങനെ വന്നപ്പം ഒരിക്കൽ ഞങ്ങളോട് ഞാൻ പുറത്തുകൂടെ പോയി വരികയായിരുന്നു. വളരെ ചില കോയിൻസിഡൻസസ് ഞങ്ങളെ വലുതായതിന്റെ ബാക്കിൽ പറയാം. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആ സമയത്ത് ഡോക്ടർ ചോദിച്ചു, അവിടുന്ന് ഒരു ഫോൺ വരുന്നു ആർസിസിൽ നിന്ന്, ശാന്ത ആന്റി ഞാനൊരു മണ്ഡലത്തിൽ പഴയൊരു പേഷ്യന്റ് മരിക്കാറായപ്പം അവരുടെ മോളുടെ കല്യാണം ആകുകയാണ്, ഉറപ്പിച്ചു, ഒരു നിവൃത്തിയില്ല, ഞാൻ പോണേക്ക് മോൾ മരിച്ചു പോയാൽ അവളെ നടത്താൻ ആരും ഇല്ല എന്ന് സങ്കടം പറഞ്ഞപ്പോൾ, സാരയില്ല ഞാൻ എന്തെങ്കിലും നോക്കാം, ഭർത്താവാ മരിക്കാൻ കിടക്കണേ, ഞാൻ നോക്കാം, നിങ്ങൾ വിഷമിക്കാതെ നമുക്കതൊക്കെ നോക്കിക്കൊള്ളാം, നമ്മൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വെച്ച്. അപ്പൊ ഭർത്താവ് മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേക്ക് ഈ സ്ത്രീ ഓടി ഡോക്ടറുടെ തൊട്ടിയെന്ന്, ഡോക്ടറല്ലേ പറഞ്ഞ് എന്നെ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന്. ഇത് കേട്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഇതായിപ്പോയി. വേഗം പുള്ളിക്കാരി ചോർന്ന് ഞങ്ങളുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിളിച്ചു. ആ സമയത്ത് തന്നെ എന്റെ കൂടെ ഇരിക്കുന്ന ലിസി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു മെമ്പർ, എന്നോട് പറഞ്ഞു, ചന്ദ മോന്റെ കല്യാണം വരുന്നുണ്ട്, അപ്പൊ ഞാനൊരു 10,000, അന്നത്തെ കാലത്താ, ഞാനൊരു 10,000 രൂപ ചാരിറ്റിക്ക് തരാം, നിങ്ങൾ നമ്മുടെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാമല്ലോ, കല്യാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് പറയണ. ഇത് പറഞ്ഞേ സത്യം പറഞ്ഞ ഈ സമയത്ത് അത് താമസിയാ ഡോക്ടറുടെ കോള് വരുന്നു. എങ്ങനെ ഒരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടറെ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ നമുക്കൊരു 10,000 രൂപീസ് കിട്ടുന്നുണ്ട്. ഡോക്ടറും ഭയങ്കര ഹാപ്പിയായി. അപ്പൊ പിന്നെ എല്ലാരോടും പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ട് കല്യാണം നടത്തി, ഉടനെ ഓരോരുത്തർ പട്ടുസാരി കൊണ്ടിരുന്നു, ഒരാൾ ആരുടെ വീട്ടിൽ നിന്ന് മാല കൊണ്ട്, ചെറിയ മാല ഒരാളുടെ കയ്യിലോട്ട്, രണ്ട് കമ്മൽ ഒരാൾ കൊണ്ടിരുന്നു, ഒരാള് അവർക്ക് ഉപയോഗിക്കാൻ വീട്ടിലേക്ക് പാത്രങ്ങൾ കൊണ്ടിരുന്നു, ബെഡ്ഷീറ്റ് കൊണ്ടിരുന്നു. ഒന്നും ഒരു പ്രയാസം ഇല്ലാതെ ഞങ്ങള് എല്ലാവരുടെ ആയപ്പം ആ ഒരു കല്യാണം ഞങ്ങളും ഭംഗിയായിട്ട് നടത്തും. അങ്ങനെ ഓരോ കല്യാണം വരുമ്പോഴും ഞങ്ങൾക്കിങ്ങനെ ചുറ്റുമുള്ള നമ്മുടെ മെമ്പേഴ്സിന്റെ അവരുടെ മക്കളിൽ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് വരുന്നതോടെ നമുക്ക് അസാധ്യമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായി.
0: കല്യാണം നടത്തി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, മറ്റെന്തൊക്കെ സേവനങ്ങളാണ് ആശ്രയ ചെയ്യുന്നത്?
1: കല്യാണങ്ങളായി, പിന്നെ അവർക്ക് കിടക്കാൻ വീട്ടിലെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ അടുത്ത സ്റ്റേജിലോട്ട് ഞങ്ങൾ പോയി. അപ്പൊ ഞങ്ങൾ മനസ്സിലായി കുട്ടികളുടെ പഠിത്തം നിന്ന് വീട് ഇല്ലാതാകുന്നു. അപ്പൊ നമ്മള് വലിയ വലിയ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ക്യാൻസർ വരുമെന്ന് ഓർക്കാതെ ലോൺ എടുക്കും, എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് പറ്റുന്നതാണ് സാധാരണ. ആ ലോൺ എടുക്കുമ്പം അടച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും അച്ഛന് ക്യാൻസർ ആവുന്നത്, ബ്രെഡ് വിന്നറാ. പിന്നെ താഴെ കുട്ടികൾ കാണും, ആ ഒരു സ്റ്റേജില് അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് പഠിത്തം നിൽക്കും. അപ്പം ഞങ്ങൾക്ക് അത് മനസ്സിലായതോടെ ഒരു BA സീനിയേഴ്സിന് പഠിക്കുന്ന കുട്ടിയുടെ പഠിത്തം നിന്ന് പറഞ്ഞ് അന്നത്തെ സിസ്റ്റം മോഡൽ സ്റ്റാബ്ലിച്ച് ഒരു ആളെ മരിക്കുന്നതിന് മുമ്പ് കാണിച്ച് ഞങ്ങളെല്ലാവരോടും ചെന്ന് അതിനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അന്ന് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കുറച്ച് പൈസ. പിന്നെയാണ് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യകത മനസ്സിലാവണേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടീമുണ്ട് എഡ്യൂക്കേഷന്. അപ്പൊ ആ ടീമില് പ്രിൻസിപ്പൽമാര് തുടങ്ങി എന്റെ ചാർജ് ആയിട്ട്. അപ്പൊ അവര് എല്ലാവരും ചേർന്ന് എല്ലാ മാസവും ഇപ്പൊ 400 കുട്ടികളോളം ഞങ്ങൾക്കുണ്ട്. മെഡിസിൻ തുടങ്ങി ചെറിയ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മൾ എടുക്കുന്നത്. പ്രൊഫഷണലി നമുക്ക് അങ്ങനെയുള്ള അതാണ് കൂടുതൽ നോക്കുന്നത്. എന്തെങ്കിലും ജോലി കിട്ടത്തക്ക വിധത്തിലോ പഠിത്തത്തിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾ ഏതുവരെയും അതിനെ സ്പോൺസർ ചെയ്യാനകത്തുനിന്നും പുറത്തുനിന്നുമായിട്ട് നമ്മുടെ ആളുകളുടെ സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു തുക നഴ്സിംഗ് ഒക്കെയാണ്. ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും, ആ ഹോസ്റ്റലിൽ തന്നെ 4,000 രൂപ അവർക്ക് വാങ്ങേണ്ടി വരും. അപ്പൊ അവർ 4-5 കൊല്ലത്തേക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ അതുമൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിലും വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങളുടെ സപ്പോർട്ട് ചെല്ലുകയും ഇവര് ഓണവും ക്രിസ്മസ് ആകുമ്പോൾ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുകയും ഇവരെ പഠിപ്പം ഒന്നും ഇല്ലാത്ത പേരൻസ് ആണെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഓരോ ക്ലാസ്സിനും ഹൈസ്കൂൾ, മിഡിൽ സ്കൂൾ, കോളേജ്, അങ്ങനെ അതിനുള്ള നല്ല ഗ്രൂപ്പുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലായപ്പോ വീടില്ല, അല്ല ജപ്തി വരുന്നു. അപ്പം ഞങ്ങളുടെ വെൽഫെയറിന് ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ അവർക്ക് എന്താ തയ്യലറിയാം, സർവ്വ ജോലിയും പോയി വരവും പോയി വീടും പോയി എല്ലാം കഴിയും. പിന്നെ അപ്പത്തേക്ക് ഞങ്ങൾ അവരുടെ ഭാര്യമാർക്ക് തയ്യൽ പഠിച്ചിട്ടുണ്ടോ, അവർക്ക് എന്തറിയാമോ. അവസാനം ഞങ്ങൾ കുക്കിംഗ് അറിയാവുന്നവരുണ്ട്, ഒരു അമ്മച്ചി. അപ്പൊ അവർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ 10 ബിരിയാണി ദിവസം ഉണ്ടാക്കും. അപ്പൊ അവര് ബിരിയാണി ഉണ്ടാക്കിയവരും വിറ്റ അവരുടെ വീട്ടിലെ ചെലവ് നടക്കും. പലഹാരം ഉണ്ടാക്കുന്നവരാണ്, ഇപ്പൊ ചിപ്സോ കുഴലപ്പം അച്ചപ്പം, അവർക്ക് ചെറിയ ബേക്കറി പോലെ കട ഇട്ട് കൊടുക്കും. അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നവർക്ക് പെട്ടിക്കട അല്ലെങ്കിൽ ഉന്തിക്കൊണ്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ അവരുടെ ചെയ്തിരുന്ന തൊഴിൽ ഞങ്ങൾ നോക്കും. ഓട്ടോറിക്ഷ വരെ മേടിച്ച് ഓടിക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതാകുമ്പോ അവരുടെ സൗകര്യത്തിന് സുഖമാകുമ്പോ പോകത്തക്ക വിധത്തിൽ ഞങ്ങളെ കൊണ്ട് പറ്റണ
0: രീതിയിൽ
1: ആ രീതിയിൽ നമ്മളൊരു എമൗണ്ട് അവർക്ക് കൊടുക്കും. അതുപോലെ തയ്യൽ മെഷീൻ കൂടാതെ തയ്യൽ തയ്ക്കുമെങ്കിൽ തയ്യലും, അങ്ങനെ ഏത് പ്രൊഫഷനാണ് അവർ ചെയ്യുന്നെങ്കിൽ അത് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അതും ഒരു ഗ്രൂപ്പുണ്ട്, എല്ലാത്തിനും കോർണേറ്റേഴ്സ്. അപ്പൊ അവര് വീട് വെക്കണം, അല്ലെങ്കിൽ 2-3 വീട് വെച്ചു കൊടുത്തു. പിന്നെ ബാത്റൂംസ് ഇല്ലാതെ ഒത്തിരി പേരുണ്ട്, കിണറില്ലാതെയുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് പോയി നോക്കിയിട്ട് അവർക്ക് വേണ്ട നമ്മൾ കൊണ്ടുള്ള സഹായം. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്, പെൻഷൻ. പെൻഷനായിട്ടല്ല, മന്ത്ലി ആയിരുന്നു ഞങ്ങൾ പറഞ്ഞത്. കാരണം വെച്ചാൽ യാതൊരു വരുമാനവും ഇല്ല, മക്കളില്ല നോക്കാൻ, ആരും നോക്കാതെ ഇരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് മരുന്ന് മേടിക്കാനോ ഭക്ഷണത്തിനോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എല്ലാ മാസവും 1,000 രൂപീസ് അവരുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കും. അതൊരു നല്ല ഗ്രൂപ്പുണ്ട്, ഒരു വരുമാനവും ഇല്ലാത്ത, മരുന്ന് മേടിക്കാൻ വഴിയില്ലാത്തവർ. പിന്നെ വീടുകളിൽ വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് മാറാനുണ്ടാവില്ല, ഉടുതുണി മറുതുണി ഉണ്ടാവില്ല. അപ്പൊ ബെഡ്ഷീറ്റ് തോർത്ത് സാധനങ്ങൾ നൈറ്റി എപ്പോഴും വേണ്ടി വരും. അപ്പൊ അവർക്കത് അങ്ങനത്തെ ഞങ്ങൾ പല പല പല ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം സെപ്പറേറ്റ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോം ചെയ്യും. അപ്പൊ അതിനെല്ലാം കോർഡിനേറ്റേഴ്സ് ആണ്. ഇന്നിപ്പോ പൈസ കൊടുക്കാൻ എത്ര രൂപ ആണെങ്കിൽ അവരുടെ ബില്ല് നോക്കും, അവരുടെ വരുമാനം നോക്കും, അവർക്ക് എന്താ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഞാൻ നോക്കും. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സിന്റെയും സോഷ്യൽ സർവീസ് അവിടെ നിന്നൊക്കെ ലെറ്റേഴ്സ് വരും. ഇവർക്ക് സ്കാനിന് വേണം, മറ്റു അങ്ങനെ ഇല്ലാന്ന് പറയുമ്പം അതിനുള്ള പൈസ. പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ വലിയ വലിയ ബില്ലുകൾ കാണും, അതിന്റെ എല്ലാം നിജസ്ഥിതി സത്യമായ സന്ധത നോക്കി അത് കൊടുക്കാൻ വരും. ഫൈനാൻസ് ടീമുണ്ട്. ഇപ്പൊ റൂമിലാണ് ഒരാൾ നിന്നാ ഇപ്പം അവർക്ക് തുണി എടുത്തു കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങള്, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ കേൾക്കുക എന്തായിരിക്കും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻസ് നോക്കി വിളിച്ചു നോക്കി വലിയ എമൗണ്ട് 80,000, 60,000, 50,000 ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് ചിലടത്ത്. പിന്നെ ഇപ്പം ക്യാൻസർ അവയർനെസ് അസുഖം മാറി വന്നവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അവര് ഇതിൽ കൂടെ എല്ലാം കടന്നുപോയവരായിരിക്കും. പക്ഷെ ഇപ്പൊ അവര് നല്ലപോലെ മുമ്പോട്ട് വന്നവരാ ലൈഫില്. അതിൽ ഇൻക്ലൂഡിങ് വലിയ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാ പ്രൊഫഷനിലും ഉള്ളവരും വീട്ടമ്മമാരുമായിട്ട് അവര് ഇതിൽ കൂടെ കടന്നുപോയി മനധൈര്യത്തിൽ കൂടെ തിരിച്ചു വന്നവര്. അക്കൂടെ തന്നെ അവരുടെ ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മള് നോക്കുന്നവരില്ലേ പേഷ്യന്റിനെ, ഇതിലെല്ലാത്തിലും ബുദ്ധിമുട്ട് വരുന്ന ഒരു സമൂഹമാണ് ഈ പേഷ്യൻസിനെ നോക്കുന്ന ആളുകളുടെ സഫറിങ്സ്. അവര് ഉറക്കമില്ല, ഊണില്ല, അങ്ങനെയൊക്കെ അവര് വീട്ടിലൊക്കെ ചുമതല. അതിനിടയ്ക്ക് ഗസ് കണ്ടമാനം എന്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് ഗസ് വരും പേഷ്യന്റിനെ കാണാൻ. അപ്പൊ അവര് വരുമ്പോ അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കണം, അവരെ നോക്കണം, പേഷ്യന്റിനെ നോക്കണം, സൂപ്പ് വെച്ച് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിനെ നോക്കിക്കൊണ്ട് അവരും കൂടി ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള പല ഗ്രൂപ്പ്സായിട്ടാണ് ഞങ്ങൾ രോഗികളുമായിട്ട് അസുഖം വന്നായപ്പോ എന്തിനു ദൈവം എനിക്കിത് വരുത്തി എന്ന് ചോദിക്കുമ്പോ, അപ്പൊ അവിടെ ഈ ഒരു പേഷ്യന്റിനെ കൊണ്ട് ഡോക്ടേഴ്സ് ചിലപ്പറിയൊന്ന് കാണിക്കല്ലേ വിളിക്ക്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഇവരൊക്കെ മിടുക്കരായിട്ട് അതിന് ശേഷം എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് ലോകത്ത് മുഴുവൻ പോകുന്നു, കാർ ഓടിക്കുന്നു, എല്ലാ ജോലിയും ചെയ്യുന്നു, ബിസിനസ് നടത്തുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ പേഷ്യന്റിന് ഭയങ്കര ഒരു ഹോപ്പ് ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്.
0: പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു രോഗം വരുമ്പോ ആദ്യം ഉണ്ടാവുന്നത് ഇമോഷണലി ഡൗൺ ആയി അങ്ങനത്തെ ഒരു
1: കാര്യമാണല്ലോ.
0: അപ്പൊ പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന രീതിയിൽ ഇവർക്ക് കൗൺസിലിംഗ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു
1: അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രോഗികൾ അവരെ വിളിച്ചു ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് കൊടുക്കും. അപ്പൊ അവരോട് ചോദിക്കുമ്പോ ഇപ്പം ഒരു നമ്മുടെ ഒരു മെമ്പറിന് തന്നെ എന്റെ ഒരു ഫ്രണ്ടിന് ക്യാൻസർ വന്നപ്പോ പുള്ളിക്കാരിക്ക് യൂറിനെ കൂടെ ബ്ലഡ് പോകണമെന്ന് പെട്ടെന്ന് തോന്നി, കീമോ എടുത്ത് എന്ന് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഡോക്ടറെ വിളിക്കാനായിട്ട് മടി പേടി. അപ്പൊ ആ സമയത്ത് വളരെയധികം പേടിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട് അപ്പം വിളിച്ചു, ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ചു ചോദിക്കാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ചോദിച്ചു നോക്ക് ഇങ്ങനെ ചെയ്യുമ്പോ എന്ന് ചോദിച്ചപ്പോ പുള്ളി വിളിച്ചു ചോദിച്ചപ്പോ ഉടനെ പുള്ളിക്കാരിച്ച് പറഞ്ഞു പേടിക്കണ്ട, ചിലപ്പം ഈ ചില മെഡിസിന്റെ കീമോയ്ക്കൊക്കെ തരുന്ന മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ആ കളറിൽ യൂറിൻ പോകുന്നേ ഉള്ളൂ, അത് ബ്ലഡൊന്നും ആവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം
0: സമാധാനിപ്പിച്ചു.
1: ഒരുപാട് സമാധാനം, രാത്രി അവർക്കൊന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സമാധാനം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങള് ഗ്രൂപ്പായിട്ട് ഈ പാവപ്പെട്ട പ്രധാനമായിട്ടും ഭേദിച്ച ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മുറിയിൽ എഴുതിയിട്ടുണ്ട് ഈ ദൂരെന്ന് വരുന്നവർക്ക് എവിടെ താമസിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അവര് വലിയ ഹോട്ടലുകളിലൊക്കെ കയറി റെന്റ് കൊടുത്ത് താമസിക്കാൻ തുടങ്ങും, ഒന്നുമില്ലാത്തവരാണ്. അപ്പൊ അവരെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ മെഡിക്കൽ കോളേജിനോട് ചുറ്റും ധാരാളം ഷോർട്ട് സ്റ്റേ ഹോം എല്ലാ സമുദായത്തിലുള്ളവർക്കും ഉണ്ട്. ഭക്ഷണവും ആംബുലൻസും താമസവും എല്ലാം കിട്ടുന്ന സ്ഥലം. അപ്പൊ അത് നമ്മള് പറഞ്ഞു കൊടുക്കും, അപ്പൊ നിങ്ങൾ അവിടെ പോയി നോക്ക് എന്ന് പറയും. അവരവിടെ പോയി അന്വേഷിക്കുമ്പം അവർക്ക് ഫ്രീ ആയിട്ടുള്ള താമസം കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ ഒത്തിരി അവിടുന്ന് ഒരു മോറൽ സപ്പോർട്ട് കിട്ടും. പിന്നെ ഇതിനകത്തൊക്കെ കൂടുതൽ വേറൊരു കാര്യമാണ് വെച്ചാൽ, പെട്ടെന്നായിരിക്കും ബോഡി ആളുകൾ ഹോസ്പിറ്റലിലോട്ട് എടുത്തുകൊണ്ടുവരിക, 500 രൂപയൊക്കെ എടുത്തായിരിക്കും ആളെ ഇവിടെ കൊണ്ടുവരിക. ആ സമയത്ത് ചിലപ്പോൾ ഏറ്റവും വല്ലാത്ത സ്റ്റേജിലാണ് കൊണ്ടുവരുന്നത്, പേഷ്യന്റ് കൊണ്ടുവന്നിച്ച് കഴിയുമ്പോഴത്തേക്ക് മരിച്ചു പോകും. പിന്നെ ഒരു കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത് മുമ്പൊക്കെ. ആ സമയത്ത് അവരുടെ ബോഡി വെച്ച് അവിടെ 500 രൂപയേ ഉള്ളായിരുന്നു. അപ്പൊ ഒരു ആംബുലൻസിന് കണ്ണൂർ കൊണ്ടുപോകണേ 18,000 രൂപ, 15,000 രൂപ വേണം. എവിടുന്ന് കൊടുക്കും? മൂടാനുള്ള ഒരു വെള്ളത്തുണി അതുപോലും മേടിക്കാൻ അവരുടെ ഈ പൈസ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും, അവരുടെ ആംബുലൻസിന് കൊടുക്കും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് ചെക്കപ്പ് വേണം, ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ അതിന് പൈസ ഇല്ലാതെ വരാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓട്ടോറിക്ഷ അതിനാന്ന് വെച്ചാൽ എത്രന്ന് വെച്ചാൽ എമൗണ്ട് ആംബുലൻസ് ആന്ന് വെച്ചാൽ കിടക്കൊണ്ടുവരും. അപ്പം അതിന്റെ സത്യസ്ഥിതി അറിയുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന പൈസ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പലരുടെ സപ്പോർട്ടിലാണ് ഞങ്ങളിത് കഴിയുന്നത്.
0: ഒരുപാട് കാര്യങ്ങൾ മാഡം പറഞ്ഞു, പല ഗ്രൂപ്പ് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പറ്റുന്ന രീതിയിൽ എല്ലാ തലത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് വോളണ്ടിയർ ആയിട്ട് വരാൻ താല്പര്യമുള്ളവരെ എങ്ങനെയാണ് ഇതിൽ അംഗമാവാൻ സാധിക്കുന്നത്?
1: RCC സപ്പോർട്ട് ഒരുപാടുണ്ട്, ഡയറക്ടറുടെയും സ്റ്റാഫിന്റെയും സപ്പോർട്ടോടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് ഹെൽത്തി ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട്, അതായത് ഇത് എനിക്ക് ചെയ്യണം, അവരെ ഒന്ന് സഹായിക്കണം, 1 മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് കൃത്യ ഒരു കാര്യം ഏറ്റാ അത് ഞാൻ ചെയ്യും എന്നുള്ള ഗ്ലാസ് കഞ്ഞുവെള്ളം എടുക്കുക കൊടുത്താൽ ഞാൻ അന്നത്തെ ദിവസം കമ്മിറ്റ് ചെയ്ത് വരുമോ എന്ന് പറഞ്ഞ ആ ഓരോ സ്ഥലത്തുള്ള ഡ്യൂട്ടി കേൾക്കാൻ വരുമെന്നുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ളവര്, മനസ്സിനും കരുണയും അവരോട് സംസാരിക്കാനുള്ള ഒരിതും ഒക്കെ ഉള്ളവരാണെങ്കിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ ആശയുടെ ഓഫീസ് അവിടെ അസിസ്റ്റന്റ് കയറുമ്പോൾ ഇടത് വെച്ച് ഒരു വെയിറ്റിംഗ് ഇതുണ്ട്. പേഷ്യൻസ് വെയിറ്റ് ചെയ്യണേ. അവിടെ തന്നെ ഞങ്ങളുടെ ഓഫീസുണ്ട്. വന്ന ഞങ്ങളുടെ ഭാരവാഹികളെ കാണുകയാണെങ്കിൽ അവരോട് സംസാരിച്ച് നല്ലപോലെ മനസ്സിലാക്കിയ ശേഷം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, ഫില്ല്

0: പ്രിയം. പക്ഷെ പലരും വന്ന ആദ്യത്തെ ആരംഭശൂരത്തം കഴിഞ്ഞാൽ അതിന്റെ പാട്ട് അത് പോവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ അവിടെ വെള്ളത്തിലാവും, സമയത്താണല്ല. അപ്പൊ 10 പേര് 15 പേരൊക്കെ ഉള്ള സ്ഥലത്ത് 4 പേര് വരാൻ പ്രയാസം വരും. അങ്ങനെ ഉള്ളവരെ നോക്കി ഞങ്ങൾക്ക് പറ്റില്ല. അതുപോലെ അവർ നല്ലതായിട്ട് വരുന്നവരാണെന്ന് കണ്ടാൽ ഞങ്ങൾ ഒരു പെർമനന്റ് പാടിച്ചു കൊടുക്കും. അങ്ങനെ ഞങ്ങളുടെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാം, സന്മനസ്സുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യാം.
1: ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഓർഗനൈസേഷൻ ചെയ്യാൻ ഇങ്ങനെ ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ആലോചിക്കുന്നുണ്ടോ?
0: നമുക്ക് ചെയ്യാനാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. പിന്നെ ഇതുപോലെ ആളുകൾക്കൊരു സർവൈവർ സപ്പോർട്ട് ഗ്രൂപ്പ് വളരെ നല്ലതായിട്ട് ഇങ്ങനെ കൊടുത്താല് ആളുകൾ എല്ലാ സ്ഥലത്തുനിന്നും വരുന്നവരുണ്ടല്ലോ, അവരെ അറിയിക്കാൻ പറ്റുക, അവര് പേടിയൊക്കെ മാറി മുമ്പോട്ട് വരിക,
1: തെറ്റിദ്ധാരണയൊക്കെ മാറി
0: മറ്റുള്ളവരെ കൊണ്ട് മുമ്പോട്ട് വരിക. പിന്നെ ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിട്ട് അവരും ചെയ്യാനായിട്ട് എവിടെ സാധിക്കുമോ അവിടെയൊക്കെ അവരവരുടെ മനസ്സും ശരീരവും സാമ്പത്തികവും എല്ലാം ഉപയോഗിക്കാൻ പറ്റുകയാണ്. നമ്മുടെ നാട് ഒത്തിരി ഇവിടെ തന്നെ വരണമെന്നില്ല, അവർക്ക് അവരുടേതായ ചുറ്റുപാടില് ഒരു വയസ്സായി വയ്യാണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് ഇപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്റെ മുമ്പിൽ കാണുന്നത് പ്രായമായ ഒരുപാട് പേര് ഉണ്ട്, മക്കൾ ദൂരെയായിരിക്കും, ഒറ്റയ്ക്കിരിക്കുന്ന ധാരാളം പേരുണ്ട്. അവരെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർക്കൊരു നേരത്തെ ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ട് ഒരു പേഷ്യന്റ് കിടക്കുക, ഒന്ന് പോയി തിരക്കി നിന്ന് ഒരു നേരം നമ്മൾ പോയി ശരിയോ ഒരു മീൻ വറ്റിച്ചതൊക്കെ വെക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോയി അവർക്കൊരു നേരത്തെ ഒരു പാക്കറ്റ് കൊണ്ട് കൊടുക്കുക, അപ്പൊ അവരോട് ചെയർ സ്പെൻഡ് ചെയ്യുക. അങ്ങനത്തെ ഒക്കെ ചെയ്യാനും നമ്മുടെ ആളുകൾക്ക് കുറച്ചു നേരം മതി. തൊട്ട് അയലോക്കത്തൊന്ന് നോക്കിയാൽ മതി, നമുക്കിതല്ലാതെ കണ്ണ് തുറന്നു നോക്കിയാൽ ഒരുപാട് കാണാനുണ്ട്. കണ്ണടച്ചാൽ ഈ ഒരു ദുഃഖം കാണില്ല, ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു നല്ല സമൂഹം കൂടുതൽ കൂടുതൽ പേര് ഞങ്ങളുടെ കൂടെ ചേർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തുടക്കുന്ന സ്ഥലത്ത് 1,65,00,000 രൂപയോളാണ് ഒരു കൊല്ലം ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പം. അതുപോലെ നല്ല തുണികള്, ബെഡ്ഷീറ്റുകള്, നല്ല നൈറ്റികള് അതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ആവശ്യാനുസരണം തന്നാൽ നല്ല കണ്ടീഷനുള്ള അതും നമ്മൾ മേടിക്കും. പക്ഷെ കുട്ടികളുടെ ചികിത്സയ്ക്കാണേലും അതെ, ധാരാളം പൈസയും ഇതും ആവശ്യം വരും ട്രീറ്റ്മെന്റിന് ആദ്യം. അപ്പൊ അതിനും ആരെങ്കിലും ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ ഇൻവെസ്റ്റിഗേഷന് ആരും പൈസ തരില്ല, ഒരിടത്തൊന്നും കിട്ടില്ല. അപ്പൊ അവിടെയാണ് ആദ്യത്തെ സ്കാനും മറ്റും ബ്ലഡ് ടെസ്റ്റും അറിയണമെങ്കിൽ ഒരു പേഷ്യന്റിന്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ പൈസ അവരുടെ പേരിൽ അടച്ചു കൊടുക്കും. അപ്പൊ അതിനൊക്കെയുള്ള പൈസ ആദ്യമേ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ആ കുടുംബം സേവ് ചെയ്യാം. വിശ്വാസ്യതയാണ് ഏറ്റവും വലുത്. ഈ 31 വർഷമായിട്ടും ഞങ്ങളുടെ ഈ ലേഡീസ് അസോസിയേഷന് ഒരു ഇതും ഇല്ലാതെ പോകുന്നോണ്ട് ഞങ്ങള് വിശ്വസിച്ച് തരാൻ ആളുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് കൊടുക്കുന്നുണ്ട്.
1: കണ്ണടച്ചിരുന്നാ ഒന്നും കാണില്ല എന്ന് മാഡം പറഞ്ഞ പോലെ തന്നെ കണ്ണ് തുറന്ന് മുന്നോട്ട് വന്ന് സഹായിക്കാൻ ഒരുപാട് പേര് എത്തട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ്. എല്ലാരും ഒന്ന് കണ്ണ് തുറന്ന് ചുറ്റുപാടും കണ്ട് സഹായിക്കാൻ മുന്നോട്ട് തന്നെ വരുമെന്ന് കരുതാം. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്.
2: സാമൂഹ്യ പ്രവർത്തകയായ ശാന്ത ജോസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജോണി വാക്കർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

ഇൻഹരിഹാർ നഗർ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ഉണ്ണി മേനോനും പാടിയ ഗാനം കേൾക്കാം. വരികൾ ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: ആകാശവാണി സമയം 4 മണി. ഇപ്പോൾ കേൾക്കാം.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയായി. എന്താണ് പേര്?
3: ചിന്നു.
2: ചെല്ലപ്പേരാണോ?
3: അല്ലല്ല, ഒറിജിനൽ നെയിം തന്നെ ചിന്നു രാജേന്ദ്രൻ.
2: അല്ല, സാധാരണ വീട്ടിലൊക്കെ വിളിക്കുന്ന ചെല്ലപ്പേരാണല്ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചതാ.
3: അല്ല, ഒറിജിനൽ നെയിം തന്നെ.
2: അല്ല അല്ല, എന്റെ ഒറിജിനൽ പേര് തന്നെയാണ്. എവിടെയാ നാട്?
3: ആറ്റുംപുറം.
2: എന്ത് ചെയ്യുന്നു?
3: വീട്ടമ്മയാണ്.
2: ഇന്നിപ്പോ തിരുവനന്തപുരത്ത് എന്താവശ്യമായിട്ട് വന്നതാ?
3: ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാം കൂടെ ജസ്റ്റ് വന്നതാണ്.
2: ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ പ്രോഗ്രാമിന് വരുമ്പോഴത്തേക്ക്

0: പോലെ കുറെ ഫ്രണ്ട്സിനെ കാണും. അവര് ഒരുമിച്ച് പഠിച്ചവരൊക്കെ ആയിരിക്കും. അവര് ഒരു പ്രത്യേക ദിവസങ്ങളിൽ ഒത്തുകൂടുകയും പാട്ടും ചിരിയും കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ മ്യൂസിയത്ത് വന്ന് കൂടുന്ന സുഹൃത്തുക്കളെ എങ്ങനെ പോകുന്നു സുഹൃത്ത് ബന്ധങ്ങളൊക്കെ?
1: വളരെ ഹാപ്പിയാണ്, നല്ലതായിട്ട് പോകുന്നു. ഇതെല്ലാം എന്റെ വീടിന്റെ അടുത്തൊക്കെ ഉള്ളതാണ്, എന്റെ കൂടെ പഠിച്ചതാണ്.
0: വീട്ടിന്റെ അടുത്തുള്ള എല്ലാരും കൂടെ വാരി കൂട്ടി നേരെ മ്യൂസിയത്തേക്ക് വന്നതാണ്.
1: മ്യൂസിയത്ത് മാത്രമല്ല, അങ്ങനെ പല സ്ഥലത്തും നമ്മളിങ്ങനെ പോയി കാണും.
0: അങ്ങനെ എവിടെയൊക്കെ പോയി?
1: നമ്മള് കുറച്ച് നാളെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പൊ വന്നത് കുതിരമാളികയിലും സൂയിലുമാണ്.
0: കുതിരമാളിക പോയി എന്തൊക്കെ കണ്ടു?
1: അവിടെ കൊട്ടാരം കണ്ടു, ശില്പശാല, അങ്ങനെ എല്ലാം കണ്ടു. കുറച്ചേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വന്നു.
0: ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
1: പൊന്മുടിയാണ്, നല്ല സ്ഥലം. നമ്മളടുത്ത് നെടുമങ്ങാട് കൊട്ടാരം ഉണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും പോയിട്ടില്ല, പണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സുകളായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇനി ഓരോ സ്ഥലത്തൊക്കെ പോകണം.
0: പിന്നല്ല, ജീവിതമേ യാത്രയാണ്. നമ്മൾ യാത്ര പോകുന്ന ശരിയാണ്,
1: പോയെന്ന് കണ്ട് എൻജോയ് ചെയ്യണം.
0: പിന്നല്ല, എല്ലാം പിന്നെ നമ്മളോട് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? മറ്റു ഹോബീസ് എന്തൊക്കെയാ?
1: പ്രത്യേകിച്ച് ഹോബീസ് ഒന്നുമില്ല. എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, പാടാൻ ഇഷ്ടമാണ്.
0: പാടും, ചുമ്മാ അങ്ങ് പാടിയൊക്കെ അല്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ.
1: പാടൂല
0: പാടൂലെണ്ണ പാടൂല, നിർബന്ധം നിർബന്ധം.
1: പാടും, എനിക്കിപ്പോ പാടില്ല.
0: നമ്മളെ വീട് കണക്കന്നെ?
1: വേണ്ട വേണ്ട വേണ്ട,
0: പാടൂല, കട്ടായം
1: പാടൂല.
0: പാട്ട് കേട്ടാലോ?
1: കേക്കാം.
0: ഏത് പാട്ട് കേക്കാം?
1: നിനക്കും നിലാവിൽ കുളിക്കും പുഴയ്ക്കും ഈ ആ ഒരു സോങ്.
0: എന്തുകൊണ്ടാ ഈ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നിയത്?
1: എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, അപ്പൊ എനിക്ക് ആ ഒരു പാട്ട് കേൾക്കുമ്പോ ഭയങ്കര ഒരു ഇമോഷണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അമ്മ ഒരു കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പാടുന്നത് അങ്ങനെ എനിക്കൊരു ഫീല് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
0: പാട്ട് കേൾക്കുന്ന സമയങ്ങളൊക്കെ എപ്പോഴാ?
1: വിഷമം വരുമ്പോ കേൾക്കാറുണ്ട്, പിന്നെ സന്തോഷം വരുമ്പോഴും കേൾക്കാറുണ്ട്.
0: റേഡിയോ ഉണ്ടോ വീട്ടില്?
1: ഇല്ല ഇല്ല, ഫോണിലിട്ട് കേൾക്കും.
0: ഫോണിലൊരു ആപ്പുണ്ടോ, ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ട്? ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകാശവാണിയുടെ എല്ലാ സ്റ്റേഷനുകളും കേൾക്കാൻ പറ്റും. അതാകുമ്പോഴത്തേക്ക് നമുക്ക് പാട്ട് കേൾക്കാം, ജോലി ചെയ്യാം, ഓരോ മണിക്കൂറോടെ വിട്ട് വാർത്തകളുണ്ട്. അപ്പൊ ലോക വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ഡൗൺലോഡ് ചെയ്യാം ആപ്പ്.
1: ചെയ്യാം.
0: എന്നിട്ട് നമുക്ക് പാട്ടും കേൾക്കാം, വാർത്തയും കേൾക്കാം, ജോലിയും ചെയ്യാം. ഹിയട ഹിയ.
1: ചെയ്യാം.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്? എന്ത് ചെയ്യുന്നു?
1: ഹൗസ്വൈഫ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിലപ്പോ?
1: വീട്ടിന്റെ ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ അമ്മ, അച്ഛൻ, രണ്ട് കുട്ടികള്.
0: കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോള് ഫോർത്തിൽ പഠിക്കുന്നു, മോ ഐടി പഠിക്കുന്നു.
0: എവിടെയാ വീട്?
1: നെടുമങ്ങാടിയാണ്.
0: ഇപ്പൊ തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
1: ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.
0: ഫ്രണ്ട്സുമായിട്ട് കറങ്ങി കഴിക്കാൻ വേണ്ടി വന്നതാണ്.
1: അതെ.
0: എന്നിട്ട് കറങ്ങി കഴിച്ചോ?
1: ചെറുതായിട്ടൊക്കെ ഒരു കറക്കം കറങ്ങി.
0: കഴിച്ചാനൊക്കെ പോയോ?
1: ആ കഴിച്ചായിരുന്നു.
0: എന്തോ കഴിച്ചു?
1: ഫുഡ് കൊണ്ടുവന്നു, പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വെച്ച് കഴിച്ചായിരുന്നു, പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ച് കഴിച്ചായിരുന്നു.
0: ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഫുഡും കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അവള് ഹോട്ടലിലൊക്കെ കയറി
1: ഹോട്ടൽ ഫുഡ് അത്ര ഒരു താല്പര്യമില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു.
0: നല്ല കാര്യം. ഇവിടുത്തെ കാറ്റും ഏറ്റ് ഇവിടെ ഇരുന്ന് കഴിച്ചു?
1: ആ കഴിച്ചായിരുന്നു.
0: ഇനി അടുത്ത് എന്തൊക്കെയാ പരിപാടി?
1: കുറച്ച് നേരം ഇരിക്കുക.
0: പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ എടുക്കത്തില്ലേ?
1: പാട്ട് പാടും, ചെറുതായിട്ടൊക്കെ കളിക്കും.
0: പാട്ട് പാടുന്ന ആളാണ്?
1: പാട്ട് ചെറുതായിട്ട് പാടും.
0: നമുക്ക് ചെറുതായിട്ടൊരു പാട്ട്
1: പാടിയാല. മുടിയിൽ ചൂടി നവരാത്രി പുല്ലോക്കുടമുള്ളിൽ നീട്ടി കണിക്കൊന്ന പൂ മണിക്കമ്മലണിയും പുളീനത്തറ കസവും കൊണ്ടൊടുത്തും തുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂ മണിക്കമ്മലണിയും പുളീനത്തറ കസവും കൊണ്ടൊടുത്തും തുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചില്ലക തോക്കും ഇളനീരിൻ തീരാമധുരം എല്ലോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ
0: നന്നായിട്ട് പാടി. അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ വകയൊരു കൈയടി. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് കേട്ടാലോ?
1: ഓക്കെ.
0: ഏത് പാട്ട് കേൾക്കാം?
1: ഈ പാട്ടിനെ മതി.
0: എന്തുകൊണ്ടാ ഈ പാട്ടിനോട് ഇഷ്ടം തോന്നിയേ?
1: പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. അവർ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നുമല്ലോ, അങ്ങനെ തോന്നി.
0: പാട്ട് കേൾക്കുമ്പോ ഒന്ന് ചാഞ്ചാടാൻ തോന്നും.
1: ചെറുതായിട്ട്
0: ചാഞ്ചാടുള്ളൂ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ആസിയ.
0: എന്ത് ചെയ്യുന്നു ആസിയ?
1: ഞാൻ പഠിക്കുന്നു.
0: എന്താ പഠിക്കുന്നു?
1: ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ.
0: ഏതാ സബ്ജക്ട്?
1: ബി എ മലയാളം.
0: എന്തുകൊണ്ടാ സാഹിത്യത്തിനോട് ഇഷ്ടം തോന്നിയത്?
1: സബ്ജക്ട് കിട്ടിയോണ്ട് അങ്ങനെ കേറിയത്, വേറെ സബ്ജക്റ്റിലോട്ട് മാറണമെന്നുണ്ട്.
0: ഏത് സബ്ജക്ട് പഠിക്കാൻ ഇഷ്ടം?
1: ബി എ ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് പഠിച്ചിട്ട്?
1: ടീച്ചിങ് പ്രൊഫഷൻ ആണ് ഇഷ്ടം.
0: നല്ലത്. എവിടെയാ വീട്?
1: കാച്ചാണി.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: ഉമ്മ, വാപ്പ, ഞാൻ, സിസ്റ്റർ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: ഉമ്മ ഹൗസ് വൈഫ് ആണ്, വാപ്പക്ക് ജോബുണ്ട്, ടീച്ചറാണ്, ഇപ്പം കാരിയിങ് ആയോണ്ട് വീട്ടിലുണ്ട്.
0: എന്ത് ജോലിയാ ചെയ്യുന്നത്? അച്ഛൻ
1: പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു, ഇപ്പം വീട്ടിലുണ്ട്.
0: പഠനം കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെ ചിലവാക്കും?
1: പഠനം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഡാൻസ് കൂടുതൽ ഇഷ്ടമാണ്. ഡാൻസിലോട്ട് അല്ലെങ്കിൽ ടീച്ചിങ് ട്രെയിനിങ്ങിലോട്ട് പോകും.
0: ചെറുതായിട്ടൊരു ഡാൻസ് കളിക്കാവോ?
1: കുഴപ്പമില്ല, കളിക്കാം.
0: റേഡിയോ കൂടെ?
1: റേഡിയോ കൂടെ പറ്റില്ല, അല്ലാതെ കളിക്കാം.
0: പാട്ട് പാടുവോ?
1: ചെറുതായിട്ട് പാടും, പക്ഷെ എല്ലായിട്ട് പാടില്ല.
0: ചെറുതായിട്ട് പാടാം.
1: മാപ്പിള പാട്ടാണെങ്കിൽ നോക്കാം.
0: ഏതായാലും മതി, നമുക്ക് പാട്ട് കേട്ടാ മതി.
1: വലിത്വൈബത്ത് സറഫതാഷ്കൻ ഫഹതേ തുഇലാ ഹബീബി ഫഹദൻ യാ ഖൽബു വരിഫ്കൻ സല്ലിയാലാ മുഹമ്മദ് അസ്സലാമു അലൈക യാ റസൂലല്ലാ.
0: നന്നായിട്ട് പാടി.
1: താങ്ക് യു.
0: എന്നിട്ടാണ് ചെറുതായിട്ട് പാടത്തുള്ളൂ?
1: അത്രയ്ക്കൊന്നും പാടില്ലേ, ചെറുതായിട്ട്.
0: ഇങ്ങനെയൊക്കെ കള്ളം പറയാമോ? എന്നിട്ട് നന്നായിട്ട് പാടിയില്ലേ? ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കയ്യടിയുണ്ട്.
1: താങ്ക് യു.
0: വീട്ടില് ഒഴിവ് സമയമൊക്കെ എങ്ങനെ ചിലവാക്കും?
1: ടിവിയാണ്, ഫോണിൽ കളിക്കും, വായിക്കും, അത്രയുള്ളൂ. വലിയ വായന ഇല്ല.
0: അമ്മ സഹായിക്കത്തില്ലേ?
1: അമ്മ സഹായിക്കും.
0: ചോറുണ്ണാൻ?
1: ഇടയ്ക്കൊക്കെ.
0: ഇടയ്ക്കൊക്കെ ചോറുണ്ണാൻ സഹായിക്കും?
1: അല്ലല്ല, ഫുഡ് ഉണ്ടാക്കാനും ക്ലീനിങ്ങിനും ഒക്കെ സഹായിക്കും.
0: എന്താ നന്നായിട്ട് ഉണ്ടാക്കുന്നത്?
1: ചോറും കറിയൊക്കെ ഉണ്ടാക്കും.
0: അപ്പട പൊള്ളിക്കും,
1: മാഗി ഉണ്ടാക്കും.
0: അതാണ് അമ്മ സഹായിച്ച വലിയ വാചകം.
1: ഇടയ്ക്കൊന്നുമില്ല, എന്നാലും സഹായിക്കും. പറ്റണ പോലെ വീട്ടിലുള്ളപ്പോ ഒക്കെ സഹായിക്കും.
0: നല്ല കാര്യം.
1: താങ്ക് യു.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഫ്രണ്ട്സില് ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ്.
0: ഫ്രണ്ട്സിനോടാണ് ഇഷ്ടം?
1: അത്യാവശ്യം കൂട്ടുള്ളതുകൊണ്ട് അങ്ങനെയാണ് ഇഷ്ടം.
0: കുറെ കൂട്ടുണ്ടോ?
1: ഓ, അത്യാവശ്യത്തിൽ ഏറെ ഉണ്ട്.
0: ഈ കൂട്ടുകാരായിട്ട് എന്തൊക്കെയാ പ്രോഗ്രാംസ് ഒക്കെ?
1: അവരുടെ അടുത്ത് കൂടുതലായിട്ട് മിംഗിൾ ആവുകയും നമ്മള് ഓരോ ഫീലിംഗ്സും ഇമോഷൻസ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്.
0: കൂട്ടുകാരോടൊപ്പം യാത്രയൊക്കെ പോകില്ലേ?
1: യാത്ര പോവും, വലുതായിട്ട് പോയിട്ടില്ല, ഇനി പോകണമെന്നാണ് ആഗ്രഹം.
0: സിനിമയ്ക്കൊക്കെ പോകത്തില്ലേ?
1: സിനിമയ്ക്ക് വലുതായിട്ട് പോകില്ല, വീട്ടിലങ്ങനെ താല്പര്യമില്ല.
0: സിനിമയ്ക്ക് പോകണം, ചാടി ചാടി പോകണം, നടന്നു പോരുത്.
1: ഇനി സമയമുണ്ടല്ലോ.
0: അതെ, ഇഷ്ടം പോലെ സമയങ്ങളൊക്കെ നമ്മൾ പോയിരിക്കും.
1: അതെ,
0: നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്തു കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ആബിദ.
0: എന്തെയ്യണോ?
1: ഡിഗ്രി സ്റ്റുഡന്റ് ആണ്, ഫസ്റ്റ് ഇയർ.
0: ഞാൻ കണ്ടപ്പോ ചോദിച്ച ഒരു കുഞ്ഞു കൊച്ചായിരിക്കുന്നു.
1: ഇല്ല, ഡിഗ്രി സ്റ്റുഡന്റ് ആണ്.
0: ഞാൻ വലിയ കൊച്ചാണ്.
1: വലിയ കൊച്ചാണ്.
0: ഏതാ സബ്ജക്ട്?
1: ബി എ മലയാളം.
0: എല്ലാരും മലയാളമാണ്?
1: മലയാളം.
0: ഇഷ്ടപ്പെട്ടെടുത്തതാണോ കഷ്ടപ്പെട്ട് കിട്ടിയതാണോ?
1: ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. എന്നാ പോലും വേറെ ഇതിന് താല്പര്യം ഉണ്ടായിരുന്നു.
0: ഏത് പഠിക്കാനായിരുന്നു ഇഷ്ടം?
1: എനിക്ക് സുവളജി പഠിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ മലയാളം കിട്ടി. പക്ഷെ എനിക്ക് മലയാളം ഇഷ്ടമാണ്.
0: വേണമെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റിയെടുക്കാം.
1: മാറ്റിയെടുക്കാം. പക്ഷെ ഇത് തുടരാൻ എനിക്കിപ്പോ താല്പര്യമുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ ഇത് തന്നെ തുടരാൻ.
0: പഠിച്ചില്ലെങ്കിലും
1: സെറ്റ് ആവാൻ സമയം എടുക്കില്ലേ? സ്കൂൾ ലൈഫിൽ നിന്ന് പെട്ടെന്ന് കോളേജിലോട്ട് വരുമ്പോ അഡ്ജസ്റ്റ് ആവാൻ ടൈം എടുക്കും.
0: ആ സമയം നമ്മൾ മലയാളം പഠിക്കും. മലയാളം പഠിക്കുമ്പോൾ ഒരുപാട് വായിക്കൊക്കെ വേണ്ടേ?
1: ഒരുപാട് വായിക്കണം.
0: ഒരുപാട് വായിക്കും.
1: ഒരുപാട് വായിക്കും. ചോദിച്ചാൽ എനിക്ക് വായന എഴുത്തൊക്കെ ഒരുപാട് ഇഷ്ടം.
0: എന്താ എഴുതുന്നേ?
1: അത് എന്റെ മനസ്സിലിരുന്ന ചിന്തകള് അതിലൊക്കെ സാഹിത്യമൊക്കെ മിക്സ് ആക്കി അങ്ങ് എഴുതും.
0: എന്നിട്ട് ഈ എഴുത്തുകളൊക്കെ എവിടെ കൊണ്ട് പതിപ്പിക്കും?
1: ഈ എഴുത്തുകളൊക്കെ ഡയറിയിൽ പതിപ്പിച്ച് സൂക്ഷിച്ചു വെക്കും. എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാനൊക്കെ കൊടുക്കും.
0: ഇതാണ് എല്ലാവരുടെയും കുഴപ്പം. എഴുതുക, ഡയറിയിൽ വയ്ക്കുക, എന്നിട്ട് പലമാരയിൽ വെച്ച് പൂട്ടുക, താക്കോലും കൊണ്ട് നടക്കുക.
1: അങ്ങനെയല്ല, ഞാന് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. റൈറ്റിംഗ് കോമ്പറ്റീഷൻസിലൊക്കെ പേ ഗ്രേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
0: മിടുക്കി. എന്നിട്ടാണ് അലമാരയിൽ പൂട്ട് വെക്കുന്നത്?
1: കുറച്ചുകൂടെ ആയിട്ടൊരു സാഹിത്യകാരി ആവാം.
0: എഴുത്തുകൾ എല്ലാം കൂടെ എടുത്ത് നമുക്കൊരു പുസ്തകം ഉണ്ടാക്കണം.
1: ഉണ്ടാക്കണം.
0: എന്നിട്ട് കുറെ ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കണം.
1: കുറെ ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കണം, അറിയപ്പെടണം.
0: ഉറപ്പായിട്ടും.
1: നമ്മള് പിന്നെ മരിച്ചു പോയാലും എന്തെങ്കിലും അവശേഷിപ്പിച്ചിട്ട് പോണ്ടേ?
0: പിന്നെ ഉറപ്പായിട്ടും. നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലുമൊക്കെ തെളിവ് വേണം.
1: തെളിവുകളായി അത് കിടക്കട്ടെ.
0: അതെ, ഉറപ്പായിട്ടും. അപ്പൊ ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴത്തേക്ക് 2 പുസ്തകമൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ച് തലയെടുപ്പോടുകൂടി ഇതുവഴി നടക്കണം.
1: നടക്കാം.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: എന്റെ വീട്ടില് ഉമ്മ, വാപ്പ, വാപ്പുമ്മ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: എന്റെ വാപ്പ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഉമ്മ ഹൗസ് വൈഫാണ്.
0: ഒറ്റ മോളാണ്?
1: ഒറ്റ മോളാണ്.
0: കുസൃതി ഉള്ള കുട്ടിയാണ്, കുസൃതി ഇല്ലാത്ത കുട്ടിയാണ്?
1: ഞാൻ പാവമാണ്.
0: ആരാ വീട്ടിൽ കുസൃതി? അമ്മയാണോ അതോ അച്ഛനോ?
1: അത് ഞാനാണ്.
0: പാവം കുസൃതിക്കാരിയാണ് നമ്മള്.
1: അയ്യടാ.
0: എന്നിട്ട് ഉമ്മയുടെ ഒന്ന് അടി ഇടിയൊക്കെ വാങ്ങിക്കോ?
1: ഇല്ല ഇല്ല, എന്നെ അടിക്കാറൊന്നും ഇല്ല.
0: ഇല്ല, അന്നേരം നമ്മൾ തൊഴുത് കരഞ്ഞ് കാല് പിടിക്കും.
1: ഇല്ല ഇല്ല, അങ്ങനൊന്നും പറയാറില്ല. ആ വീട്ടില് ഞാൻ ഉണ്ടെങ്കിലല്ലേ ബഹളമുള്ളൂ.
0: അല്ല, ആരാ നമ്മള്? അല്ലേ,
1: അതാണ്.
0: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: എഴുതും, വായിക്കും, മുന്നേ സ്കേറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ
0: തന്നെയാണ്.
1: അങ്ങനെയൊന്നുമില്ല.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: എനിക്ക് പാട്ടുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: പാടോ?
1: പാടില്ല, പക്ഷെ കേൾക്കും.
0: എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ഏറ്റവും ഇഷ്ടം?
1: ടൂണിനെ കാട്ടി എനിക്ക് വരികളോടാണ് കുറച്ചുകൂടെ ഇഷ്ടം. അതായത് എല്ലാ കാര്യങ്ങളെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്ന പാട്ടുണ്ട്. അതിപ്പോ പ്രണയമായാലും സൗഹൃദമായാലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി മലയാളം സോങ്സ് എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആണ്.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഞാൻ അമ്പിളി സിനിമയിലെ ആരാധിക പറയും.
0: ആരുടെ ആരാധിക?
1: അങ്ങനെയല്ല, പറയും.
0: കുറച്ചു കാലം കഴിയുമ്പോ എന്റെ തന്നെ ആരാധിക, സ്വന്തം ആരാധിക. പുസ്തകങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിയുമ്പോ
1: അത്രക്കൊന്നും ഇല്ല, എന്നാലും നോക്കാം.
0: പിന്നല്ല, നോക്കാന്നല്ല, നോക്കണം. ആവും. അപ്പൊ നമുക്ക് ആ സന്തോഷത്തിൽ പാട്ട് കേൾക്കാം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും ഫഹദും പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം
1: പാട്ടുകളം കുത്തിയോട്ടപ്പാട്ട്, അവതരിപ്പിക്കുന്നത് ഏറം ഗോപാലകൃഷ്ണനും സംഘവും.

ാന്തവാസികളെല്ലാം കളിക്ക് ശോഭിതമായി അഞ്ചലൂട്ടുപറമ്പിൽ വസിക്കും ഭഗവതിയെ ശരണം തനിത്തതക്കിട താതിരി കിടതോ തത്തിമതത്തിത്തൈ

0: പാട്ടി താരക ജീവിതത്തെ.
1: പാട്ടുകളത്തിൽ കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിച്ചത് ഏറം ഗോപാലകൃഷ്ണനും സംഘവും. പങ്കെടുത്തവർ: ഏറം കെ രാമചന്ദ്രൻ, ഏറം കെ രാധാകൃഷ്ണൻ, ഏറം കെ മോഹനകൃഷ്ണൻ.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം സബീന ബി, കീളാ സുറാംബി.

കവരത്തി നിലത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം കൽപ്പേനി ദ്വീപ് സ്വദേശിന് ഹൻസാന കബീർ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം. 5:25 ദ്വീപ് വിശേഷം. 5:30 റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനറായ ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിന് റഹ്മത്ത് പങ്കെടുക്കുന്ന ഫെൺഫോരിഷ എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായ ഫാട്ടുഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: ആകാശവാണി കവരത്തി, പവിഴമണ്ണിലെ സാഹിത്യം. ലക്ഷദ്വീപിലെ നാടോടി കഥകളിൽ, പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരിയാണ് കൽപ്പേനി ദ്വീപിലെ സാണം കതിയ എന്ന യുവതി. ഈ യുവതിയെക്കുറിച്ച് ഹൻസാന കബീർ അന്വേഷിച്ചു കണ്ടെത്തിയ ചില വിവരങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നത് കേൾക്കാം. അവതരണം ഹൻസാന കബീർ, കൽപ്പേനി ദ്വീപ്.
2: കൽപ്പേനി ദ്വീപിലെ കുണാരത്തും കരവീട്ടിൽ ജീവിച്ചിരുന്ന സാണം കതിയ എന്ന അതിസുന്ദരിയെക്കുറിച്ച് പ്രചാരത്തിലുള്ള ഒരു കഥയാണ് ഇന്ന് പങ്കുവെക്കുന്നത്. പഴമക്കാരിൽ നിന്നും കേട്ടിട്ടുള്ള ഈ കഥ മിത്ത് രൂപത്തിലാണുള്ളത്. ഏകദേശം 1 വർഷത്തോളം ഈ കഥയെക്കുറിച്ച് വല്ല തുമ്പും കിട്ടുമോ എന്ന് അന്വേഷിച്ചു. ഇവിടെയുള്ള പബ്ലിക് ലൈബ്രറിയിലും ഇതിന്റെ വിവരങ്ങളടങ്ങിയ പുസ്തകങ്ങൾ അന്വേഷിച്ചു. പിന്നീട് കുണാരത്തും കരവീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ബുക്കിൽ ഇതിനെക്കുറിച്ച് വിവരമടങ്ങിയിട്ടുണ്ട്. ഇത് എന്റെ ഉമ്മ കുഞ്ഞിത്താത്തയുടെ ഫ്രണ്ട് ഹബ്സാബി ടീച്ചർ അവരുടെ ഉമ്മ പറഞ്ഞു തന്നതായ വിവരങ്ങൾ വെച്ചും സാണം കഥയെക്കുറിച്ച് നിലനിന്നിരുന്ന കഥ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നു. ഇതിൽ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടാവാം, കാരണം ഇന്ന് ജീവിച്ചിരിപ്പുള്ള പഴമക്കാർക്ക് ഇതിലും കൂടുതൽ അറിയാമായിരിക്കും. എന്റെ അറിവിന്റെ പരിധിയിൽ നിന്നാണ് ഞാൻ ഈ കഥ പറയുന്നത്.

0: സാണം കരിയയുടെ ജനനം വർണ്ണിക്കുന്നതിൽ തന്നെ അതിശയോക്തി കലർന്ന പല കഥകളുമുണ്ട്. സാണം കരിയയുടെ ഉമ്മയുടെ പേര് കുഞ്ഞിപ്പാത്തുമ്മ എന്നായിരുന്നു. ഗർഭിണിയായ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. അവർക്കിഷ്ടമുള്ള പേര് വച്ച ഒരു ഓടം നിർമ്മിക്കും. ഓടത്തിൻ്റെ പലക ഒന്ന് പിടിച്ചപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് മാസം ഒന്നായിരുന്നു. ഓടത്തിൻ്റെ രണ്ടാം പലക വച്ചപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് മാസം രണ്ടായി. ഓടത്തിൻ്റെ മൂന്നാം പലക വച്ചപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് മൂന്നാം മാസമായിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് 9 മാസമായപ്പോഴേക്കും ഓടത്തിൻ്റെ പണി പൂർത്തിയായി. ഓടം കടലിലിറക്കുന്ന നേരം കുഞ്ഞിപ്പാത്തുമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഓടത്തിന് പേര് വച്ചത് കതിയ എന്നായിരുന്നു. കുഞ്ഞിനും പേരിട്ടത് സാണം കതിയ എന്നായിരുന്നു. കുഞ്ഞിൻ്റെ അവർണ്ണനീയമായ ഭംഗി കണ്ട് ഈ കുഞ്ഞിനെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കിട്ടില്ല, ഇതിനെ രാജാക്കന്മാർ വന്ന് കട്ടോണ്ടു പോകുമെന്നും രാജാവിന് ഈ കുട്ടി ചോറ് വെക്കുമെന്നും രാജാവിൻ്റെ ഊഞ്ഞാലിൽ ഈ കുട്ടി ആടുമെന്നും നാട്ടുകാർ കണ്ടവർ പറഞ്ഞു. പിന്നീട് സാണം കതിയ വളർന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് സാണം കതിയെക്കുറിച്ചുള്ള പാട്ടിൽ വർണ്ണിക്കുന്നത്. ഒരു ദിവസം സാണം കതിയ ദുസ്വപ്നം കണ്ട കാര്യം ഉമ്മയോട് പറയുന്നു. കണ്ട കിനാവിനെക്കുറിച്ച് പറയാൻ ഉമ്മ ആവശ്യപ്പെടുന്നു. ഏതോ ഒരാൾ 7 ഉരുവും കൊണ്ടുവന്ന് അന്നത്തെ പായ്ക്കപ്പൽ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലേക്ക് വരികയും സാണം കതിയയുടെ അടുത്തിരിക്കുകയും അരിയുടെ മൂട വരിവരിയായി ചായ്ക്കുകയും അതിൻ്റെ മുകളിൽ പട്ടിടുകയും വെള്ളിക്കറണ്ടി തൂക്കി വെച്ചതും വെള്ളിയുടെ ഉറയുള്ള കത്തി വെച്ചതും കിനാവിൽ കണ്ടുവന്ന് സാണം കതിയെ ഉമ്മയോട് പറയുന്നു. ഇത് കേട്ട ഉമ്മ മകളോട് പറയുന്നു, ഈ കിനാവ് ഇബിലീസ് കാണിച്ചതാണെന്നും ഇത് ആരോടും പറയരുതെന്നും പറയുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പണ്ട് കാലങ്ങളിൽ കടലിൽ വല്ല പായ്ക്കപ്പൽ കണ്ടാൽ അതറിയിക്കുന്നത് ഒരുതരം ശബ്ദം പുറപ്പെടുവിച്ചായിരുന്നു. ഒരു മലയാം ഉരുവ് കണ്ടിന് എന്ന് ഒരു തെങ്ങ് കയറ്റക്കാരൻ ഉറക്കെ പറഞ്ഞു. ഇനിയും മടലേറി നോക്കുവാൻ ആളുകൾ തെങ്ങ് കയറ്റക്കാരനോട് പറയുന്നു. ഒന്നല്ല രണ്ടല്ല 3 ഉരു കാണുന്നുവെന്ന് പറയുന്നു. പിന്നെയും മടലേറി നോക്കുവാൻ ആവശ്യപ്പെടുന്നു. പിന്നെയും കീറി 3 അല്ല 4 അല്ല 5 കാണുന്നു എന്ന് പറയുന്നു. ഇനി തിരിള് കയറി നോക്കുവാൻ പറയുന്നു. തെങ്ങിൻ്റെ അധികം പാകം വരാത്ത പോലെയാണ് തിരിള് എന്നത്. 5 അല്ല 6 അല്ല 7 കാണുന്നുവെന്ന് പറയുന്നു. പായ് വലിച്ച പാമരമുള്ള ഓടത്തിൽ കുട്ടിയമ്മാക്ക എന്നയാൾ തൻ്റെ അലങ്കാര വേഷങ്ങളണിഞ്ഞ് വരുന്നു. പിന്നീട് സാണം കതിയെക്കുറിച്ചുള്ള പാട്ടിൽ വർണ്ണിക്കുന്നത് കുട്ടിയമ്മാക്ക സാണം കതിയുടെ അനുജത്തിയെ കണ്ട് സംസാരിക്കുന്നതാണ്. നേരം വെളുത്തു തുടങ്ങുമ്പോഴേക്കും ഓത്തു പലകയും കൊണ്ട് ഊതാൻ പോകുന്ന ഉമ്മാത്തുക്കുട്ടി എന്ന സാണം കതിയുടെ അനുജത്തി കുട്ടിയമ്മാക്കയുടെ മുന്നിലേക്ക് എത്തുന്നു. ഓത്ത് ഞാൻ പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഉമ്മാത്തുക്കുട്ടിയെ അടുത്തേക്ക് വിളിച്ചിട്ട് തന്ത്രപരമായി സാണം കതിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. നിന്നിലും നല്ല പെണ്ണുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നിലും നല്ലത് സാണം കതിയാണെന്ന് പറയുന്നു. തൊലിനിറവും കണ്ണും എല്ലാം ഏറ്റവും നല്ലത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ സാണം കതിയുടേതാണെന്ന് ഉമ്മാത്തുക്കുട്ടി മറുപടി പറയുന്നു. സാണം കതിയ പൊന്നു വല്ലതും അണിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല പിരാന്തുമുണ്ടോ എന്ന് ചോദിക്കുകയും ഏറ്റവും നല്ല പൊന്നാണ് സാണം കതിയെന്നും പറയുന്നു. സാണം കതിയയുടെ കഴുത്ത് ചുവപ്പാൻ ആ കഴുത്തിൽ കാറ കെട്ടണ്ട എന്നും പറയുന്നു. കിലുക്കം വരാൻ കാലിൽ വളയണിയണ്ട എന്നും ഉമ്മാത്തുക്കുട്ടി മറുപടി പറയുന്നു. ഉദിച്ചു വരുമ്പോഴും അസ്തമിക്കുമ്പോഴുമുള്ള സൂര്യന്റെ തിളക്കത്തോട് സാണം കതിയെ ഉപമിക്കുന്നു. തട്ടാന്റെ പക്കലുള്ള തീക്കനലിന്റെ പ്രഭയോട് സാണം കതിയുടെ ഭംഗിയെ ഉമ്മാത്തുക്കുട്ടി ഉപമിക്കുന്നു. പിന്നീട് സാണം കതിയെ തേടി കുട്ടിയമ്മാക്ക ഒരു മുക്കുവ വേഷത്തിൽ വീട്ടിൽ ചെല്ലുന്നു. ആദ്യം പോകുന്നത് മുക്കുവനെ പോലെ കച്ചയും കെട്ടി കത്തിയും തിരികെയാണ്. മുക്കുവന്റെ വേഷത്തിൽ കതിയയുടെ ഇല്ലത്തേക്ക് ചെല്ലുന്നു. മുറ്റമടിക്കുകയായിരുന്ന കുഞ്ഞിപ്പാത്തുമ്മയെ കാണുന്നു. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കഞ്ഞി വെക്കാനായി അരിക്ക് വന്നതാണെന്ന് പറയുന്നു. വേലിക്ക് മുകളിലൂടെ മുക്കുവന് കുഞ്ഞിപ്പാത്തുമ്മ അരി കൊടുക്കുന്നു. വീണ്ടും മുക്കുവ വേഷത്തിൽ കതിയയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീണ്ടും എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ കഞ്ഞിക്ക് തേങ്ങ വേണമെന്ന് പറയുന്നു. കാലുകൊണ്ടാണ് തേങ്ങ തട്ടിക്കൊടുക്കുന്നത്. വീണ്ടും കുട്ടിയമ്മാക്ക ചൊല്ലുന്നു. തേങ്ങ ചിരക്കാനുള്ള ചിരവ വേണമെന്നായിരുന്നു ഇപ്പോഴത്തെ ആവശ്യം. ചിരവ എടുക്കാനായി കുഞ്ഞിപ്പാത്തുമ്മ പോയപ്പോൾ മിന്നൽ വെളിച്ചം പോലെ സാണം കതിയെ കാണുന്നു. സാണം കതിയ നെയ്യപ്പം വറുക്കുകയായിരുന്നു. ചിരവ കൊടുത്തിട്ടും വീണ്ടും വരുന്നു. കട്ടിക്കും അപ്പത്തിനും വേണ്ടി വന്നതെന്ന് ഇപ്രാവശ്യം പറയുന്നു. ഒരു ഈർക്കലിൽ നെയ്യപ്പം കൊത്തിക്കൊടുക്കുകയും കട്ടി ചിരട്ടയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് തിന്നിട്ട് മുക്കുവ കയ്യാൻ പോകുന്നു. ഇതുകൊണ്ടൊന്നും കുട്ടിയമ്മക്കേക്ക് സാണം കതിയെ തട്ടിയെടുക്കാൻ പറ്റുന്നില്ല. സാണം കതിയ അവളുടെ പശുവിനെ തന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുവെന്ന് നാട്ടുകാരിൽ നിന്നും കുട്ടിയമ്മക്ക് അറിയുന്നു. അത് പ്രകാരം സാണം കതിയയുടെ പശു പ്രസവിച്ചു എന്നൊരു ഉഗ്രൻ കള്ളം പറഞ്ഞുകൊണ്ടാണ് കുട്ടിയമ്മക്ക ചെല്ലുന്നത്. എവിടെയാണ് തന്റെ പശു പ്രസവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് സാണം കതിയ വെപ്രാളപ്പെടുന്നു. നാട്ടുകാരെല്ലാം പശുക്കിടാവിനെ കാണാൻ പോകുന്നുവെന്നും മുക്കുവനായി വേഷം മാറി വന്ന് കുട്ടിയമ്മക്ക് അറിയിക്കുന്നു. പശുക്കിടാവിനെ കാണാൻ താനും പോവട്ടെ എന്ന് കതിയ ഉമ്മയോട് ചോദിക്കുന്നു. നീ പോവരുതെന്നും നാട്ടിൽ നിറച്ചും മലയാറാണെന്നും നിന്നെ കണ്ടാൽ അവർ പിടിച്ചുകൊണ്ടു പോകുമെന്നും ഉമ്മ പറയുന്നു. ഉമ്മയുടെ വാക്ക് കേൾക്കാതെ തന്റെ പശുക്കിടാവിനെ കാണാനുള്ള പൂതി കൊണ്ട് അവൾ പുറപ്പെടുന്നു. വീട് വിട്ടിറങ്ങിയ സാണം കതിയയെ കുട്ടിയമ്മക്ക പിന്തുടർന്നു. പശു പ്രസവിച്ച സ്ഥലം അന്വേഷിക്കുന്ന കതിയെ പിടിച്ചു കൊണ്ടുപോവാൻ ഒരുങ്ങുന്നു. അപകടം മനസ്സിലാക്കി കതിയ ഉറക്കെ നിലവിളിക്കുന്നു. ഉമ്മ നന്നെ മുക്കുവൻ പുടിച്ചന്. അതിന് മുക്കുവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ മുക്കുവനുമല്ല പുലയനുമല്ല, കോട്ടക്കൽ വാളുന്ന കുട്ടിയമ്മക്കയാണ്. സാണം കതിയെ ബലം പ്രയോഗിച്ച് ഓടത്തിൽ കയറ്റുകയും അവളെ കൊണ്ടുപോവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രസവിച്ച പശുവിനെ തേടിപ്പോയ സാണം കതിയ നേരം കുറെ കഴിഞ്ഞിട്ടും തിരിച്ചു വരാതായപ്പോൾ ആദി കയറിയ ഉമ്മ അവളെ അന്വേഷിക്കുന്നു. കതിയ കുളിക്കുന്ന കുളത്തിലും പശുവിനെ കെട്ടിയ സ്ഥലത്തും കതിയ പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഉമ്മ അന്വേഷിക്കുന്നു. ഉമ്മയുടെ കരച്ചിലും മറ്റും കണ്ടപ്പോൾ നാട്ടുകാരിൽ ആരോ പറഞ്ഞു, കുട്ടിയമ്മാക്ക സാണം കതിയെ ബലമായി പിടിച്ചുകൊണ്ട് പോയെന്നും അവളെ കയറ്റിയ ഓടം ഓടിത്തുടങ്ങിയെന്നും കുഞ്ഞിപ്പാത്തുമ്മയെ അറിയിക്കുന്നു. ഇതറിഞ്ഞ കുഞ്ഞിപ്പാത്തുമ്മ ഒരുതരം മാനസിക വിഭ്രാന്തിയോടെ ഓടം ഇറക്കുന്ന ആറ്റിൽ പോയി ഓടമിറക്കി തണ്ട് വലിക്കുന്നതിന് നാട്ടുകാരിൽ കരുത്തരെയും കൂട്ടി. അവർ ഓടം ആഞ്ഞു വലിച്ച് ആദ്യമെത്തിയ കപ്പലിന്റെ ചാരത്തുപോയി ഉറക്കെ കരഞ്ഞു പറയുന്നു, എന്നാ കതിയെ താ കുട്ടിയമ്മാക്ക, ഇതിലും വലിയ കപ്പലിലാണ് കതിയെ ഉള്ളതെന്ന് മറുപടി കിട്ടുന്നു. അങ്ങനെ ഓരോ കപ്പലിന്റെ ചാരം പിടിച്ചു കതിയെ തരാൻ കരഞ്ഞു പറയുന്നു. അവസാനം കതിയുള്ള കപ്പലിലെത്തുമ്പോൾ ഇതിലില്ല എന്ന് മറുപടി കിട്ടുന്നു. ആ കപ്പലിൽ കതിയ ഉണ്ടെന്ന് ഉമ്മാത്തുകുട്ടി കരഞ്ഞു പറയുന്നു. നക്ഷത്രം ഉദിച്ചതുപോലുള്ള പ്രകാശം അതിലുണ്ടെന്നും അത് തന്റെ മകളാണെന്നും ഉമ്മാത്തുകുട്ടി കരഞ്ഞു നിലവിളിക്കുന്നു. തന്റെ പെറ്റുമ്മയുടെ ശബ്ദം കേൾക്കുന്നുവെന്നും ഉമ്മയുടെ കൂടെ തന്നെ വിടണമെന്നും സാണം കതിയയും കരഞ്ഞു പറയുന്നു. അവളുടെ ഓർമ്മയ്ക്കായി അവളുടെ തലയിലെ തട്ടമെങ്കിലും തനിക്ക് തരണമെന്നും കുഞ്ഞിപ്പാത്തുമ്മ ഭ്രാന്തമായ അവസ്ഥയിൽ മുറവിളി കൂട്ടുന്നു. ഇതെല്ലാം കേട്ട് കോപാകുലനായ കുട്ടിയമ്മക്ക കതിയയുടെ ഉമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. കോട്ടയ്ക്കൽ വാഴുന്ന ഇരുമ്പ് തന്റെ കയ്യിലുണ്ടെന്നും അതുകൊണ്ട് ചാടി അപകടപ്പെടുത്തിക്കളയുമെന്നും ഭീഷണി മുഴക്കുന്നു. പിന്നീട് അയാൾ ഒരു ചാക്ക് പൊന്ന് കുഞ്ഞിപ്പാത്തുമ്മ വന്ന ഓടത്തിൽ ഇട്ടുകൊടുത്തിട്ട് ഇതുകൊണ്ട് മരണം വരെ സുഖമായി ജീവിക്കാൻ പറയുന്നു. സാണം കതിയയെ കുട്ടിയമ്മക്ക വിവാഹം ചെയ്തുവെന്നും അതിൽ അവർക്ക് രണ്ടാൺകുട്ടികളുണ്ടായെന്നും പറയപ്പെടുന്നു.
1: ഇനി നമുക്ക് കഥാകാരിയെ പരിചയപ്പെടാം. ഹൻസാന കബീർ, ഭർത്താവ് അബ്ദുൾ കബീർ പി, ഹെഡ് കോൺസ്റ്റബിൾ IR ബറ്റാലിയൻ, മക്കൾ അബ്ദുൾ ഹാദി, ഹിഫ്സ, ഫാത്തിമ സിയൻ. അടുത്താഴ്ച നമുക്ക് മറ്റൊരു സാഹിത്യ സൃഷ്ടിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ലക്ഷദ്വീപിന്റെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷം കേൾക്കാം. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.

സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടുകളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ഇതോടെ ദ്വീപ് വിശേഷം സമാപിക്കുന്നു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹേ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും.
1: ആകാശവാണി കവരത്തി. ഫെൻഫൂരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫൂരിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം കഴിവുകളും അറിവും സമൂഹത്തിന്റെ പുരോഗതിക്കായി പങ്കുവച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന നിരവധി വനിതകളുണ്ട്. റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കിൽ ട്രെയിനറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ആന്ധ്രോത്വദ്വീപ് സ്വദേശിനി ടി പി റഹ്മത്താണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. നമസ്കാരം. ആകാശവാണി കവർത്തി നിലയത്തിന്റെ പെൺപുരുഷ എന്ന പരിപാടിയാണ്, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: താങ്ക് യു.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ?
2: പരിചയപ്പെടുത്താമല്ലോ. ഞാൻ ആന്ധ്രോത്തിൽ നിന്നാണ് വരുന്നത്. ടി പി റഹ്മത്ത്, പിന്നെ എം പി അബ്ദുൽ ഖാദർ ബാപ്പയാണ്, ഉമ്മാ ടി പി ബി വിജാൻ.
1: ആന്ധ്രോത്വദ്വീപുകാരിയാണ്?
2: ആന്ധ്രോത്വദ്വീപുകാരിയാണ്.
1: ഇവിടെ ഇപ്പൊ എന്തെയ്യുന്നു കവർത്തി?
2: ഇവിടെ ഇപ്പൊ പിന്നെ കനറ ബാങ്കില് ഡി എസ് ടി ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്.
1: വേറെന്തൊക്കെ ചെയ്യുന്നുണ്ട്?
2: വേറെ ഞാന് പിന്നെ ഹോട്ടൽ ബിസിനസ് നടത്തുന്നുണ്ട്.
1: എവിടെ? ഇവിടെ തന്നെയാണ്?
2: ഇല്ല ഇല്ല, നാട്ടിൽ ചെറിയ രീതിയിൽ അങ്ങനെ നടത്തുന്നുണ്ട്. പിന്നെ നിഫായിൽ
1: ഒരു
2: ഇതുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എല്ലാം കൊടുക്കും. പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ പോകുന്നുണ്ട്, ഓരോരോ പല മേഖലയിലും ഉണ്ട്.
1: നിഫയിൽ ആയതുകൊണ്ട് ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണ്.
2: ശരിയാണ്
1: ടീച്ചറിന്റെ. ഇപ്പോ ഇവിടെ വരെയുള്ള ഒരു യാത്രയെ കുറിച്ച് പറയാമോ?
2: ഞാന് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കാലിക്കറ്റിലായിരുന്നു, പ്രിന്റിംഗ് ടെക്നോളജി പഠിച്ചു. അത് ജെ ഡി ടി ഇസ്ലാമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രദീപം പ്ലസ്സിൽ പഠിച്ചു ഒരു വർഷം. വീണ്ടും പ്രിന്റിംഗ് ടെക്നോളജി തന്നെ പഠിച്ചാണ്. അവിടുന്ന് സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. തൃശ്ശൂർ പോയി പരീക്ഷ എഴുതി, അങ്ങനെ സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. പിന്നെ ഇവിടെ ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഏജ് ഓവറായി പോകുന്ന ആൾക്കാരുള്ളത് കൊണ്ട് ബാക്കടിച്ചു. അതിനുശേഷം എൻ്റെ ഉപ്പാക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി. അപ്പോൾ ഉപ്പ പറഞ്ഞു ഇനി പോകണ്ടെന്ന്. അപ്പോൾ അത് ആ കാരണം കൊണ്ട് ഇപ്പം ഞാൻ വേറെ ഫീൽഡിലേക്ക് മറിഞ്ഞു. എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തനം. ആദ്യം അംഗൻവാടി ടീച്ചറായി, പിന്നെ ക്രഷിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം ലിറ്ററസി മിഷനും ലക്ഷദ്വീപ് ലിറ്ററസി മിഷനും പിന്നെ തിരുവനന്തപുരം ലിറ്ററസി മിഷനുമായിട്ട് കൈകോർത്തു. അവിടെ പ്രേരക്കായി, നോഡൽ പ്രേരക്കായി, പിന്നെ ഫെസിലിറ്റേറ്ററായി. അവിടെ നിന്ന് പിന്നെ ദീപശ്രീയിലേക്ക് പോയി. ദീപശ്രീയിലേക്ക് ആർ പി ആയി, ഐ ബി സി ബി ആയി, അവിടെ നിന്ന് നിർത്തി. ഇപ്പൊ ഇവിടെ ഡി എസ് ടി ആയിട്ട് നിൽക്കുകയാണ്.
1: അപ്പൊ പല പല മേഖലയിലൂടെ കടന്നു
2: വന്നു. അതൊരു പരിചയമാണ്, ഒരു നല്ലൊരു ഫീനിക്സ് പക്ഷിയെ പോലെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു പോയതാണ്.
1: എല്ലാ മേഖലയും
2: ടച്ച് ചെയ്തുകൊണ്ട് പോകുന്നു. ആ തയ്യൽ വർക്ക് ചെയ്യും ഞാന്. എന്റെ എല്ലാ ഡ്രസ്സും ചെയ്യും. പിന്നെ എനിക്ക് ആദ്യ ഗുരു എന്റെ ഉപ്പയാണ്. പിന്നെ നമ്മുടെ ബെഡ് തലയണ അങ്ങനെ എല്ലാം പഠിപ്പിച്ചിരുന്ന ഉപ്പയായിരുന്നു. ഉപ്പ പിന്നെ ഉമ്മിന്റെ ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു. ജ്യേഷ്ഠത്തി ഇപ്പോഴും ഉണ്ട്. അപ്പൊ ജ്യേഷ്ഠത്തിയാണ്. പിന്നെ ഈ ഉമ്മമാരുടെ കുപ്പായുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരുടെ ഈ കസവ് വെച്ച് എംബ്രോയിഡറി വർക്ക് ചെയ്ത് അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇങ്ങനെ ചുരിദാർ എല്ലാ ഇതും ചെയ്യുമായിരുന്നു. മസ്രത്ത് പിന്നെ ഹോമിൽ പോയി എംബ്രോയിഡറി പഠിച്ചു. അങ്ങനെ അതെല്ലാം പഠിച്ചു വന്ന്
1: പല പല മേഖലയിലും കടന്നു പോയതാണല്ലോ ടീച്ചറെ. ഇപ്പൊ ഈ മേഖലയിൽ എത്താൻ എന്താണ് പ്രചോദനമായത്?
2: ഞാന് ദീപശ്രീന്ന് ഐ ബി സി ബി നിന്ന് രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം, രാജിവെച്ചത് കാരണം എനിക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായി.
1: എത്ര വർഷമായി?
2: അത് പിന്നെ 8 മാസം ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പൊ അങ്ങനെ അതിന് കഴിഞ്ഞിട്ട് ഈ എന്റെ ആങ്ങളുടെ ഒരു മോളെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ സാധാരണ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പരീക്ഷിച്ചു നോക്കാറുണ്ടായിരുന്നു. അപ്പൊ അച്ചാറിന്റെ ഒരു പരീക്ഷണം കൂടി നടത്തി. അപ്പൊ അങ്ങനെ ഈ ബിരിയാണിക്ക് വേണ്ട അച്ചാറുണ്ടാക്കി. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതായപ്പോ എന്നെ ഒരു ആങ്ങളുടെ മോൾ തന്നെയാണ് ഇതിലേക്ക് എന്നെ നയിച്ചത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇന്നിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ അന്വേഷിച്ചു. അപ്പൊ ഞാൻ പോയി കണ്ടു, അതിനെ ഇത് കൊടുത്തു. അപ്പൊ ഞാൻ ഒറ്റൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളു. അങ്ങനെ ഇവിടെ കവരത്തി വന്നു. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കവരത്തി വന്നു. പിന്നെ ഡി എസ് ടി ആയിട്ട് ഇവിടെ കുറെ ട്രെയിനിങ്ങെല്ലാം തന്നു അവര്. അപ്പൊ അങ്ങനെ അതാണ് എന്റെ പ്രചോദനം.
1: അവിടെ എന്തൊക്കെ കോഴ്സുകളുണ്ട്?
2: അവിടെ ടൈലറിംഗ് ഉണ്ട്, പിന്നെ ജൂട്ട് മേക്കിംഗ് ഉണ്ട്, ബേക്കിംഗ് ഉണ്ട്, പപ്പട് ബിക്കി മസാല അതുണ്ട്, പിന്നെ എംബ്രോയിഡറി വർക്കുണ്ട്, പ്ലംബിംഗ് ഉണ്ട്, എ സി മെക്കാനിക് ഇതുണ്ട്, പിന്നെ വെഹിക്കിൾ ടു വീലർ ഫോർ വീലർ അതിൻ്റെ ഇതുണ്ട്. എല്ലാം അങ്ങനെ കുറേ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സെൽഫ് ആയിട്ടാണ്, സെൽഫ് ഹെൽപ്പ് ഇതാണത്, സെൽഫ് എംപ്ലോയീസ് ട്രെയിനിങ് ആണത്. അപ്പോൾ അത് നമുക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പ്രചോദനമാണ്. അത് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് തൊഴിൽ ചെയ്യാനുള്ള,
1: സ്വയം
2: തൊഴിൽ ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ്.
1: അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും,
2: സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും പങ്കെടുക്കാം, എല്ലാം പഠിക്കാം. പക്ഷേ ഈ കോഴ്സ് രണ്ടു വർഷം, ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞേ ചേരാൻ പാടുള്ളൂ. ഇപ്പം പപ്പട് പിക്കിൾ മസാല എന്ന് പറയുന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടു വർഷം കഴിയണം ബാക്കി കോഴ്സ് ഇതാക്കി എടുക്കണം.
1: ടീച്ചർ ഇപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന്?
2: ആ, ട്യൂഷൻ എടുക്കുന്നുണ്ട്. ചെറിയ കൊച്ചുകുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കുകയാണ് എൻ്റെ
1: വീട്ടിൽ.
2: ആ, വീട്ടിൽ തന്നെ പഠിപ്പിക്കും. പിന്നെ ഞാൻ ലിറ്ററസി മിഷന്റെ കീഴിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത വീടുകളിൽ എല്ലാ അവിടുത്തെ ഉമ്മമാർ ഉപ്പമാർ വീട്ടിലുള്ള ആൾക്കാർ അവരെ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു, പരീക്ഷ എടുത്തു. പരീക്ഷ പേപ്പറെല്ലാം വന്നിരുന്നു. അപ്പോൾ അങ്ങനെ പരീക്ഷ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് സാക്ഷരത പിന്നെ ദിവസം ഇതെത്തിയാലേ അപ്പോൾ ഞങ്ങൾക്ക് പൈസ അയക്കും, അതനുസരിച്ച് സമ്മാനം വാങ്ങിക്കും. സമ്മാനം വാങ്ങിച്ചാൽ അവർ തരുന്ന പൈസ ഞങ്ങൾ ഡിവൈഡ് ചെയ്യും. കാരണം എല്ലാവർക്കും സമ്മാനം കിട്ടണം, അവർ രണ്ട് മൂന്ന് നാല് ഇതാണ് തരിക നമുക്ക്. അപ്പം അങ്ങനെ തരുമ്പോൾ ഞങ്ങൾ അതിനെ വിഭജിക്കും. വിഭജിച്ചിട്ട് അത് എല്ലാവരുടെ കയ്യിൽ എത്തണമല്ലോ സമ്മാനം. അപ്പം അങ്ങനെ ഒരുപാട് പ്രൈസും പിന്നെ പ്രോഗ്രാമും നടത്തി അങ്ങനെയെല്ലാം പൊതുവേദിയിൽ നല്ലൊരു ഇതുണ്ടായിരുന്നു.
1: ഇപ്പം താങ്കളിപ്പോൾ ഒരുപാട് മേഖലകളിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അല്ലാതെ ടീച്ചർ ഇതൊക്കെ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത്?
2: നമ്മളുടെ സമയം ക്ലിപ്തത വയ്ക്കും. ഉറങ്ങിയണീച്ചാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് പിന്നെ അടുത്ത പരിപാടി, ആ ടൈമിലാണ് ഞാൻ പോകുന്നത്. ടൈം കീപ്പ് ചെയ്താൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും.
1: അതേപോലെ ഓരോ വ്യക്തിയുടെ വിജയത്തിന് പിന്നിലും കുടുംബത്തിന്റെ പിന്തുണ
2: ഉണ്ട്.
1: എങ്ങനെയുണ്ട് ടീച്ചർ?
2: നല്ല സപ്പോർട്ടാണ് എനിക്ക്. മഷാല്ല എല്ലാവരും എൻ്റെ കാര്യത്തിൽ നല്ല സപ്പോർട്ടുണ്ട്. കാരണം ഉമ്മയുപ്പയില്ലാതാകുമ്പോൾ നമ്മൾ അനാഥായി പോകുന്നുള്ള ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഇല്ല. കാരണം ബാക്കി ആങ്ങളമാരും ജ്യേഷ്ഠത്തിമാരും, രണ്ട് ജ്യേഷ്ഠത്തിമാരുണ്ട്, മൂന്ന് ജ്യേഷ്ഠത്തിമാരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു, പിന്നെ രണ്ട് ആങ്ങളമാരുണ്ട്. ആങ്ങളമാർ ടീച്ചറായിരുന്നു, അവരിപ്പോ പെൻഷൻ പറ്റി. അപ്പൊ അവർ വീട്ടിലുണ്ട്. അപ്പൊ അവരും അവരെ മക്കളും എല്ലാരും സപ്പോർട്ടാണ് എനിക്ക്.
1: അവർക്ക് എവിടെയാണോ നാട്ടിലാണോ?
2: നാട്ടിലുണ്ട്. ഇപ്പൊ എല്ലാരും നാട്ടിലുണ്ട്.
1: ടീച്ചറോട് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി?
2: ഞാൻ ചെറിയ കൊച്ചിനാൾക്കേ വരുന്നതാണ്, ഉപ്പാന്റെ ഉമ്മാന്റെ ഒപ്പം. പിന്നെ ഉമ്മയും മരിച്ചപ്പോ പിന്നെ ആങ്ങളമാരോടൊപ്പം വരും. പിന്നെ ഇപ്പൊ തനിയാണ് യാത്ര ചെയ്യുന്നത്.
1: ഇതുവരെയുള്ള ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? സ്ത്രീ ഇങ്ങനെ
2: വെല്ലുവിളി എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഒറ്റക്കാണ് പിന്നെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷെ ഞാൻ എന്റെ കണ്ണെല്ലാ സ്ഥലത്തൂടെ സഞ്ചരിക്കും. കാരണം നമ്മൾ സുരക്ഷിതാണോ എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് എവിടെ യാത്ര ചെയ്യുമ്പോഴും ഒരു കൈത്തുണ എത്തുന്നുണ്ട്. അത് വടച്ചോൻ തരുന്ന ഒരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പിന്നെ കാലവർഷ കെടുതി കാരണം പിന്നെ എന്തെങ്കിലും സീ സിക്നെസ് ഉണ്ടായാൽ, ഛർദിയെല്ലാം ഉണ്ടായാൽ അപ്പോൾ ഒരു ഇതുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ തനിച്ചാണ് വന്നത്, വലിയ ഇതിലാണ് വന്നതെങ്കിലും എന്നെ തുണക്കാൻ ആളുണ്ട്. എൻ്റെ അയൽവാസികളെല്ലാം എൻ്റെ തൊട്ടരികത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റി.
1: നമ്മുടെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്?
2: സ്ത്രീകളോട് പറയാനുള്ളത്, ഇന്നത്തെ ചുറ്റുപാട് ജീവിക്കണമെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്തേ തീരൂ. ആണുങ്ങൾ കൊണ്ടുവരുന്നത് കാത്തിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പിന്നെ പെണ്ണുങ്ങൾ ആണുങ്ങൾ കൊണ്ടുവരുന്ന പൈസ ദൂർത്തടിക്കാതെ ഒരു സമ്പാദ്യം സൂക്ഷിക്കുക. ഒരു 10 രൂപ ഓരോ ദിവസവും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് അത് ഒരു വലിയ തുകയായി മാറും. കാരണം എനിക്ക് എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന ഒരു വഴിയാണത്. കാരണം നമ്മൾ ആരും ഇല്ലാതായിപ്പോ ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നമ്മൾ ആരെങ്കിലും സംരക്ഷിക്കൂ, നമ്മളെ സ്വഭാവത്തിനനുസരിച്ച് നമ്മളെ അടുത്തേക്ക് ആൾ വരൂ, അങ്ങനെയല്ലോ ഇതുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് എന്നെ ഉപ്പ എന്നെ സമ്പാദ്യം സൂക്ഷിപ്പിച്ചതുകൊണ്ട് എനിക്കിന്ന് പേടിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒറ്റ കാരണം എല്ലാവരോടും ഞാൻ പറയാണ്. ഞാൻ ഇപ്പൊ ക്ലാസ് എടുത്ത എല്ലാ ആൾക്കാരോടും പറഞ്ഞാണ്, നിങ്ങളെ നിങ്ങളെ ഭർത്താക്കന്മാർ കൊണ്ടുവന്ന് തരുന്ന പൈസയിൽ നിന്ന് ഒരു 100 രൂപ അല്ലെങ്കിൽ 10 രൂപ ഒരു ദിവസം സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ഒരു ഡെപ്പോസിറ്റ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അവരെ കൈ കാത്തിരിക്കേണ്ടിയില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ അവരെയും സഹായിക്കാൻ പറ്റും, നമ്മുടെ കയ്യിൽ നിന്നും എടുക്കാൻ പറ്റും. അതുകൊണ്ട് സമ്പാദ്യം പിന്നെ സൂക്ഷിച്ചേ പറ്റൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ ചുറ്റുപാട് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്, വെറും കൈയോടെ ആർക്കും ഇരിക്കാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിൽ. മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. തന്നെ ഇപ്പം ഞാൻ ചേത്തലാത്തിലെല്ലാം പഠിപ്പിച്ചത് 33 ആൾക്കാരാണ്. 35 പേരുണ്ടായിരുന്നു, രണ്ടുപേർ വന്നിട്ടില്ല. പക്ഷേ നല്ല പെർഫെക്റ്റ് ആൾക്കാരാണ്. ഇപ്പം അവർ സ്വയം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ നാട്ടിലും അന്തർവത്തിലും പഠിപ്പിച്ച ആൾക്കാർ നല്ല കണ്ടീഷന് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം കവരത്തി ഒരു ബാച്ച് കഴിഞ്ഞു, സെക്കൻഡ് ബാച്ചാണ് കണ്ടീഷന് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു സന്തോഷമാണ്. കാരണം എനിക്കറിഞ്ഞ ഒരു വിദ്യ വേറൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആനന്ദം ഉണ്ടല്ലോ, അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം പഠിച്ചവനെ ഇന്ന് എനിക്ക് ടീച്ചറാകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ബി എഡ് എടുത്തില്ല, TTC പഠിച്ചില്ല, ഇപ്പം ടീച്ചറാണ്. ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. നല്ലൊരു ഇതാണ്, എനർജി. എവിടെ പോയാലും എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നുണ്ട്.
1: ഇപ്പം ടീച്ചറെ നല്ല അനുഭവങ്ങളാണ് പങ്കുവച്ചത്. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി.
2: ആകാശവാണിയോടും എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാണ്. കാരണം ഞാൻ ചെറിയ സമയത്തെ സ്കൂളിൽ ചെറിയ കുറ്റുവിട്ടലാകുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ റേഡിയോ സ്റ്റേഷൻകാരെ പാട്ട് പാടിക്കാനെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് പാട്ടറിയില്ലായിരുന്നു.

0: പക്ഷെ ആൾക്കാർ പാടുന്ന കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വന്ന് റേഡിയോ സ്റ്റേഷനിൽ പോയി ഒരു പാട്ടെങ്കിലും പാടണം എന്നൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പാട്ട് പാടിയില്ലെങ്കിലും റേഡിയോ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ ഒരു ഇതില് പിന്നെ സംവദിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് തങ്ങിയുണ്ട്. ടീച്ചർ അങ്ങനത്തെ ഒരു സന്തോഷം തന്നതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഞാൻ.
1: ടീച്ചർ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം, ആഗ്രഹം ഒന്ന് നിറവേറട്ടെ, പാടിക്കോളൂ.
0: ഞാൻ എന്നെ വാപ്പ പഠിപ്പിച്ച തന്നെ ഒരു പാട്ടുണ്ട്,

0: നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ ടീച്ചറെ.
1: എന്റെ ഉപ്പ ഒരു നല്ല പാട്ടുകാരനും അങ്ങോടിയായിരുന്നു, പിന്നെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു, ആദ്യത്തെ മാഷായിരുന്നു, ഹെഡ് മാഷായിരുന്നു ഇച്ചിരി വിദ്യാഭ്യാസ സ്കൂൾ. എന്റെ ഉപ്പാന്റെ ഭൂമിയിലാണ് ആ അതുള്ളായിരുന്നു. അപ്പൊ പക്ഷെ ഇപ്പൊ നഷ്ടപ്പെട്ടു എന്നെങ്കിലും എന്റെ ഉപ്പ അവിടത്തെ ഹെഡ് മാഷായിരുന്നു. എന്റെ വീട്ടിലായിരുന്നു സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. അപ്പൊ ഞാനില്ലായിരുന്നു, ചെറിയ ഓലമേഞ്ഞ സ്കൂളായിരുന്നു. പിന്നെ അത് ഇതിപ്പോഴത്തെ രണ്ടു നില സീനിയർ ബേസിക് സ്കൂളായി മാറി. ഇപ്പോൾ ആമീനായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പല പോസ്റ്റിലും നല്ല കാർപ്പൻ്ററാണ്, ആശാരിയാണ്, പിന്നെ നല്ലൊരു പൊതുപ്രവർത്തകനാണ്, അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു ആളാണ്.
0: ബാപ്പയുടെ എല്ലാ ഇതും കിട്ടിയിരിക്കുന്നതും ആൾക്കാണല്ലോ,
1: നല്ല ഇതുണ്ട്.
0: എന്തായാലും നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നുകൂടി നമസ്കാരം.
1: ആമീൻ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൻ ഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കിൽ ട്രെയിനറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ആന്ധ്രോദ്വീപ് സ്വദേശിനി ടി പി റഹ്മത്ത്. ഈ പരിപാടി തയ്യാറാക്കിയത് ബി ബി സമിയ, സലാഹിയ മൻസൽ. നന്ദി, നമസ്കാരം.

0: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ്ഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
3: ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലേക്കാണ്. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഫാട്ട് ഫെട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാം. അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, നമുക്ക് അവളോട് ചോദിക്കാം. പറയും, അവളുടെ പേരെന്താണ്?
4: സമീഹ അനസറിയാൻസി.
3: സമീഹ, ഇപ്പൊ ക്ലാസ് ഇല്ലേ?
4: ഇല്ല, ഫുഡ് കഴിക്കാൻ വിട്ടിരിക്കുന്നു.
3: ഓക്കെ, ഫുഡ് കഴിക്കാൻ വിട്ടിരിക്കുന്ന സമയമാണല്ലേ. അപ്പോ ഇനി ഫുഡൊക്കെ കഴിച്ച് സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്?
4: അതെ.
3: സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് തന്നെ പോവോ?
4: വീട്ടിലേക്ക്
3: പോവും. വീട്ടിൽ പോയിട്ട് പിന്നെ എപ്പോഴാ തിരിച്ചു വരുന്നത്?
4: 1:40
3: തിരിച്ചു വരും അല്ലേ. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണ്?
4: മാത്സ്.
3: മാത്സ് ഇഷ്ടമാണല്ലേ. എന്താ മാത്സ് ഇഷ്ടപ്പെടാൻ കാരണം?
4: മാത്സിൽ കണക്കും മറ്റേ ഇതൊക്കെ ഉള്ളതുകൊണ്ട്.
3: അതൊക്കെ ഇഷ്ടമാണല്ലേ. മാത്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇഷ്ടമാണ്. കളർ ചെയ്യാൻ ഇഷ്ടമാണോ? നല്ലോണം പഠിക്കുമോ മോള്? സ്കൂളില് ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്?
4: 31
3: കുട്ടികളുണ്ടല്ലേ. എല്ലാരും ബോയ്സും ഗേൾസും ആയിട്ട് എത്ര പേരുണ്ടാവും?
4: 31.
3: എല്ലാരും കൂടിയിട്ട് 31. അതില് ബോയ്സ്
4: 21
3: ബോയ്സും, ബാക്കിയെല്ലാം ഗേൾസ് ആണ്. ഓക്കെ. ഇഷ്ടമാണോ സ്കൂളിലേക്ക് വരാനൊക്കെ? ഇഷ്ടമാണോ? ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമാണോ? പിന്നെ നമ്മുടെ ഫാട്ട് ഫെട്ടിലെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? പാട്ട് പാടാൻ ഇഷ്ടമാണോ മോൾക്ക്? ഓക്കെ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? നല്ലൊരു പാട്ട് പാടിക്കോളൂ.

0: പാടണം.
1: മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് പാടും. നമ്മൾ സ്കൂളിലൊക്കെ പാടാറുണ്ടോ ഈ പാട്ട്? പാടാറുണ്ട് അല്ലേ. പ്രൈസൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ഓക്കേ, നമ്മുടെ ഫാട്ട് ഫട്ടിൽ ഏത് പാട്ടാണ് വേണ്ടത്?
0: ഐ ലവ് യു മമ്മി.
1: നമ്മുടെ ഗാനശേഖരത്തിൽ ആ പാട്ടുണ്ട്, തീർച്ചയായും വെച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? പറയുമോള്.
0: ഉമ്മേക്കും ബാപ്പയ്ക്കും ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ എല്ലാവർക്കും ഉണ്ട്.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു തരാം. ഓക്കെ, താങ്ക് യു,
0: താങ്ക് യു,
1: വെൽക്കം.

പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഫാട്ട് ഫെട്ടി, അവതരണം ഷെഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

0: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് സബീന ബി, കീളാ സുറാമ്പി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൌണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 2.73 കോടി അക്കൌണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൌണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൌണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൌണ്ട് തുറക്കാവുന്നതാണ്. അക്കൌണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൌണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്ന്

0: നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല. അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ.
3: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വാൽസ വില്യംസ്. The 72nd National Film Awards were announced today. The Best Film Critic Award will be given to Sanjeev Srivastav. The award for Best Writing on Cinema will be given to K. Pradeep Kumar Shetty for his Kannada book. In the non-feature film category, Shivpal Singh Kang will get the Best Music Direction Award for Bharat Iktale's Degree Chaya Magawar. Best Direction Award will be given to Anand L. Rai for Statue of Unity, Ekta Ka Prateek. Best short film is Hamsafar in Marathi. The best non-feature film is Bhangar, directed by Sumira Roy. India's first privately developed orbital rocket Vikram-1 under Mission Agman has successfully reached orbit after completing its final burn and injecting payloads into a 450-kilometer orbit. The liftoff took place at 12.05 p.m. from the Satish Dhawan Space Center at Sriharikota in Andhra Pradesh. Our correspondent reports that the milestone makes India the third country in the world to achieve private orbital launch capability. Developed under Mission Agman, the rocket is intended to provide cost-effective and flexible launch services for small satellites. Prime Minister Narendra Modi congratulated the Skyroot Aerospace team over a telephone call. Mr. Modi said the successful launch of Vikram-1 under Mission Agman is a major milestone in India's journey towards self-reliance in the space sector.
4: जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी. और मुझे ये सफलता के लिए तो आनंद होना ही होना था, लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की, मैं आपको, आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
3: Union Science and Technology Minister Dr. Jitendra Singh also congratulated Team Skyroot on the successful launch of Vikram 1. The minister said the mission marks a major milestone for India's expanding private space sector. In Gujarat, 8 people were killed and 10 others injured today after a massive fire broke out at a firecracker manufacturing and processing unit on the Ramolgatrad Road in Ahmedabad. Our correspondent reports that the Rapid Action Force personnel rushed to the site immediately, retrieved 8 bodies and rescued the trapped and injured workers from the blazing structures. The injured have been admitted to nearby hospitals for treatment. Several firefighting vehicles also rushed to the spot and brought the blaze under control. Cooling operations are currently underway. In West Bengal, Union Home Minister Amit Shah today visited the Border Security Force camp at Jumagach in Siliguri and interacted with BSF personnel. He also planted trees and attended Prahari Sammelan. Discussions were held on strengthening border areas, birth and death registration and the law and order situation. Minister of State for Personnel, Public Grievances and Pensions, Dr. Jitendra Singh, has said that grievance redressal should go beyond the disposal of complaints and focus on addressing the concerns and aspirations of pensioners. Dr. Singh added that pension-related disputes should be resolved administratively so that pensioners are not forced to approach courts. He made these remarks while addressing the second national workshop on pension litigation in New Delhi today. Dr. Singh informed that the Department of Pension and Pensioners' Welfare has introduced several citizen-centric reforms and has digitized pension services through online systems to improve transparency and efficiency. 7 people were killed and 51 others injured in overnight Ukrainian drone attacks on Russia. Russian officials today said 2 sprawling warehouses of Russia's major online retailer were hit by Ukrainian drones overnight, one in the town of Kotovsky in Tambov region and another in Elektrostal near Moscow. In FIFA World Cup, European rivals France and England will lock horns in the third place playoff match at the Miami Stadium tonight. The match is scheduled to begin at 2:30 a.m. Indian Standard Time. And with that, we end this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ആദ്യമായി പ്രേരിത പ്രജനനത്തിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ജൂലൈ 10 ദേശീയ മത്സ്യകർഷക ദിനമായി ആഘോഷിക്കുന്നത്. കൂട് മത്സ്യകൃഷി, അലങ്കാര മത്സ്യകൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ മത്സ്യകർഷകരെ ആദരിച്ചു. ഖരമാലിന്യ പരിപാലന ചട്ടം 2026നെക്കുറിച്ച് പൊതുജനാവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലീൻ കിക്ക് ഗോൾഡ് ചലഞ്ച് സംഘടിപ്പിച്ചു. ഫാത്തിമ മാത നാഷണൽ കോളേജിലാണ് ജില്ലാ ശുചിത്വമിഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഫുട്ബോൾ ആവേശത്തെ മാലിന്യ സംസ്കരണ സന്ദേശവുമായി സംയോജിപ്പിച്ച് അവതരിപ്പിച്ച പരിപാടിയിലൂടെ ഖരമാലിന്യ പരിപാലന ചട്ടത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധവത്കരണം നടത്തുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കായി ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു. ജലാശയ അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനം, പ്രഥമ ശുശ്രൂഷ, CPR, ബ്ലീഡിംഗ് കൺട്രോൾ എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വിവിധ ദുരന്തങ്ങൾ നേരിടേണ്ട രീതികൾ, മുന്നറിയിപ്പുകൾ ലഭിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്നിവ പരിചയപ്പെടുത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഫിഷറീസ് വകുപ്പ്, NDRF എന്നിവ സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. എബോള രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. നെടുങ്ങോലം താലൂക്ക് ആശുപത്രിയിലും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുമാണ് മോക് ഡ്രിൽ നടത്തിയത്. എബോള വൈറസ് ബാധ സംശയിക്കപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തകർ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ വിലയിരുത്തി. സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ജില്ലയിൽ പകുതിയോളം പൂർത്തിയായി. വിവരശേഖരണം 25% താഴെയുള്ള വില്ലേജുകളിൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ കളക്ടർ ചാർജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ജില്ലയിൽ 1,62,11,782 സൌജന്യ യാത്രകൾ നടന്നു. ഇതിലൂടെ വനിതകൾക്ക് 11.5 കോടിയോളം രൂപ ലാഭിക്കാനായി. കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ സൌജന്യ യാത്ര നടന്നത്. കൊല്ലം കോർപ്പറേഷനിലെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന മുറിയിൽ നിന്നും പാക്കറ്റ് പൊട്ടിക്കാത്ത വിലയുള്ള സാമഗ്രികൾ വലിയ തോതിൽ കണ്ടെത്തി. 165 ടാബുകൾ, 1,000+ PPE കിറ്റുകൾ, ബ്ലീച്ചിംഗ് പൌഡർ, വുഡൻ പാനലുകളുടെ പാക്കറ്റ് എന്നിവയാണ് കണ്ടെത്തിയത്. ആവശ്യത്തിലേറെ വാങ്ങി മുൻഭരണസമിതി ആക്രി പോലെ ഉദാസീനമായി ഉപേക്ഷിച്ചതിലൂടെ സാമഗ്രികൾ ഉപയോഗശൂന്യമായി പോയതിനൊപ്പം വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. ചവറയിൽ കാട്ടുപന്നികളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് തലവേദനയാകുന്നു. തീരമേഖലയായ പഞ്ചായത്തുകളിലും കാട്ടുപന്നികളുടെ ആക്രമണം ഉണ്ടാകുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ചവറ ഗ്രാമപഞ്ചായത്തിൽ താനിമൂട്, പയ്യലക്കാവ് എന്നിവിടങ്ങളിൽ 2 സ്ത്രീകൾക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. തുടർന്ന് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ഉപദ്രവകാരികളായ 5 കാട്ടുപന്നികളെ കൊല്ലാൻ പന്മന ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കി. കൊല്ലം ബീച്ചിന്റെ തീരം വലിയ തോതിൽ കടലെടുത്തു പോകുന്ന പ്രതിഭാസം തുടരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തീരത്തെ മണൽപ്പരപ്പ് മീറ്ററുകളോളം ഇങ്ങനെ നഷ്ടമായി. തീരം കടലെടുക്കുന്നത് ബീച്ചിന്റെ സൌന്ദര്യവും സൌകര്യവും നഷ്ടമാക്കുന്നതിനൊപ്പം അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. 7 അടിയോളം താഴ്ചയിൽ ഫലഭാഗത്തും കര കടലെടുത്തു പോയി. ഈ ഭാഗങ്ങളിൽ ബീച്ചിന്റെ ആഴം വർദ്ധിച്ചത് ഉല്ലസിക്കാനെത്തുന്നവരെ അപകടത്തിലാക്കുന്ന സ്ഥിതിയാണ്. പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ 38ാം വാർഷിക ദിനത്തിൽ വിവിധ അനുസ്മരണ പരിപാടികളും സമൂഹ പ്രാർത്ഥനയും നടന്നു. NK പ്രേമചന്ദ്രൻ MP മരിച്ചവരുടെ ബന്ധുക്കളും ഒത്തുചേർന്ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. 1988 ജൂലൈ 8 പെരുമൺ ദുരന്തം. 105 പേർക്കാണ് അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിൽ ജീവൻ നഷ്ടമായത്. കെ രവീന്ദ്രനാഥൻ നായരുടെ ഓർമ്മദിനത്തിൽ കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കളക്ടർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ചിത്രരചന, കാരിക്കേച്ചർ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സോപാനം ഓഡിറ്റോറിയത്തിലും ആർട്ട് ഗാലറിയിലുമായി ചിത്ര പ്രദർശനം നടത്തി. രവി കലയും ജീവിതവും എന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു.

ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ ജൈവകൃഷിയുടെ അഭിവാജ്യഘടകം മണ്ണിര കമ്പോസ്റ്റ്, ഡോക്ടർ മീര എവിയുമായി അഭിമുഖം. രാത്രി 7:35 യുവവാണിയിൽ മ്യൂസിക് ടൈം. 8:00 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും ഭാഗം 1, ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകുന്നവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാഗേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി എന്നിവർ. രാത്രി 9:15 കായിക ലോകം പരിപാടിയിൽ 64 കളങ്ങളിലെ മാന്ത്രികത, ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന അരവിന്ദ് ആർ. രാത്രി 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഡിയോ ബ്രാഡ് മിശ്രയുടെ സിതാർ വാദനം കേൾക്കാം.

നാളെ രാവിലെ 10:20 നിയമരംഗം പരിപാടിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥ അഡ്വക്കേറ്റ് അഭിരാമി എസ് എം സംസാരിക്കുന്നു. 11 മണിക്ക് ബാലലോകം പരിപാടിയിൽ തിരുവനന്തപുരം കുന്നംപുറം ചിൺമയ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മുണ്ടിനേരെ ഡോക്ടർ സിനിയ ടി നുജും സംസാരിക്കുന്നു. രണ്ട് ഹരിതവാണിയിൽ പുനഃപ്രക്ഷേപണം കേൾക്കാം. കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര 9-ാം ഭാഗം. പാതിര കൊക്ക് രചന സി റഹീം. നാലു മണിക്ക് സായന്തനം പരിപാടിയിൽ റിട്ടയർഡ് അധ്യാപകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ പങ്കെടുക്കുന്നു. അഞ്ചു മണിക്ക് മൊഴിയുറവകൾ, ഡി സി കിഴക്കേമുറിയുമായി അഭിമുഖം. തുടർന്ന് മുൻ ധനകാര്യമന്ത്രി പുത്തൂർ അച്യുതമേനോനുമായി അഭിമുഖം.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. ഭാരതസ്യ പ്രഥമം നിജക്ഷേത്രേ വികസിതം കക്ഷീയ പ്രക്ഷേപണയാനം വിക്രം 1 ശ്രീഹരിക്കോട്ട സ്ഥിതാത് സതീഷ് ധവൻ അന്തരിക്ഷകേന്ദ്രാത് പ്രണോദന പ്രക്രിയാം സമ്പൂര്യ സഫലതാം അഗാത്. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിന സ്കൈറൂട്ട് വൈജ്ഞാനിക വൃന്ദ ശ്ലാഘിത. സഹൈവ വിക്രം 1 ഇത്യസ്യ സാഫല്യം ഭാരതസ്യ അന്തരിക്ഷയാത്രായാഃ ഐതിഹാസികഃ ക്ഷണഃ ഇതി ഉദ്ഘോഷിതം. ആതങ്കവാദം പ്രതി ഭാരതസ്യ ശൂന്യ സഹിഷ്ണുത ന കേവലം കാചന ഉക്തിഃ അപിതു കശ്ചന ദൃഢഃ സങ്കല്പഃ ഇതി രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ അവോചത്. ഗഗനഗർജനം പുരസ്സരം വൃഷ്ടേഃ കാരണാത് ഉപഹിമാലയ പശ്ചിമബംഗാള സിക്കിം രാജ്യേഷു ശ്വഃ യാവത് അതിവൃഷ്ടിപരാ രക്തവർണീയ സഞ്ചേതന. അപി ച ടോക്യോ നഗര്യാം ജാപാൻ ഓപ്പൺ പ്രതിയോഗിതായാഃ മഹിളൈക്കൽ വർഗസ്യ അന്തിമ ദ്വന്ദ്വേ സസംഭ്രമം പ്രവിഷ്ട പി വി സിന്ധുഃ. അഥ വാർത്താഃ വിസ്തരേണ. ഭാരതസ്യ പ്രഥമം നിജ വികസിതം കക്ഷിയാന്തരിക്ഷയാനം വിക്രമ പ്രഥമം അന്തിമ പ്രണോദന പ്രക്രിയാം സമ്പൂര്യ കക്ഷായാം ഉപഗ്രഹാൻ സഫലരൂപേണ പ്രവേശ്യ സ്വകക്ഷാം പ്രാപ്നോത്. അസ്യ യാനസ്യ പ്രക്ഷേപണം അദ്യ മധ്യാഹ്നേ 5:25 ആന്ധ്രപ്രദേശസ്യ ശ്രീഹരിക്കോട്ടായാഃ സതീശ് ധവൻ അന്തരിക്ഷകേന്ദ്രാത് സമജായത.
2: 2-1-0
3: And we have liftoff of Vikram 1, India's first private orbital launch
2: lift
3: vehicle.
2: Liftoff normal.
3: Vikram 1 ne apni udan bhari pratham charan ka prajwalan.
1: അസ്മാക്കം വാർത്താഹരേണ വിജ്ഞാപിതം യത് അനേന ഐതിഹാസിക പദക്ഷേപേണ ഭാരതം നിജകക്ഷാ പ്രക്ഷേപണ ക്ഷമതാം പ്രാപ്തവത്സു വിശ്വസ്യ ദേശേഷു തൃതീയാന്യതമോ സഞ്ജാതഃ. മിഷനാഗമൻ ഇത്യാഖ്യേന അഭിയാനേന വികസിതം ഏതദന്തരിക്ഷയാനം ലഘു ഉപഗ്രഹാണാം കൃതെ അല്പവ്യയയുക്തം പ്രക്ഷേപണസേവായൈ വർത്തതേ. ഭാരതീയ അന്തരിക്ഷ ഉപക്രമസ്യ ജനകഃ ഡോക്ടർ വിക്രം സാരാഭായ് ഇത്യാഖ്യസ്യ നാമ്നാ വ്യപദിഷ്ടസ്യ അസ്യ വിക്രം 1 യാനസ്യ രചനായാം ത്രിസ്തരീയ ദൃഢ പ്രണോദക ചരണാനി സഹൈവ അമോഘ കക്ഷാ പ്രവേശായ രമണ് ഇത്യാഖ്യഃ ദേവേന്ദ്രന ഗന്ത്രം പ്രയുക്തമസ്തി. ഇദം യാനം ഉപഗ്രഹാൻ പൃഥിവ്യാഃ നിമ്ന കക്ഷായാം സ്ഥാപയിതും പൂർണതയാ സാമർഥ്യം ഭജതേ. അന്തരിക്ഷകക്ഷായാം അസ്യ സഫല പ്രവേശാത് പരം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ദൂരഭാഷ മാധ്യമേന സ്കൈറൂട്ട് എയ്റോസ്പേസ് ദലസ്യ വൈജ്ഞാനികാനാം ച അഭിനന്ദനം വ്യാഹൃതവാൻ. ശ്രീമോദി ന്യഗാദീത് യത് വിക്രം 1 യാനസ്യ അയം സഫലോത്കർഷഃ അന്തരിക്ഷക്ഷേത്രേ ദേശസ്യ ആത്മനിർഭരതാ യാത്രായാം കശ്ചന പ്രമുഖഃ കീർത്തിസ്തംഭോ വർത്തതേ. പ്രധാനമന്ത്രിണാ പ്രതിപാദിതം യത് ഇയം ഐതിഹാസികീ ഉപലബ്ധിഃ ദേശസ്യ യൂനഃ നവീനോന്മേഷായ അഗ്രേ ആഗന്തും പ്രേരയിഷ്യതി. രക്ഷാമന്ത്രി രാജ്നാഥസിംഹഃ അബ്രവീത് യത് ഭാരതസ്യ ആതങ്കവാദം വിരുദ്ധ്യ അസഹിഷ്ണുത ന കേവലം വക്തവ്യം നാസ്തി അപിതു കാര്യാചരണസ്യ കശ്ചന ദൃഢസങ്കല്പോ വർത്തതേ. അദ്യ നവദില്ല്യാം ഫോറസ്റ്റ് ഫസ്റ്റ് കോൺക്ലേവ് ഇത്യത്ര സംബോധയൻ ശ്രീസിംഹഃ സ്പഷ്ടീകൃതവാൻ യത് ഭാരതം ആതങ്കവാദിനഃ ന കേവലം സ്വസീമ്നി പ്രഹരിഷ്യതി അപിതു ആവശ്യകതാനുസാരം തേഷാമാശ്രയേഷു പ്രവിശ്യ അപി ദണ്ഡയിഷ്യതി. സഹ അഭാഷത യത് സിന്ദൂരാഭിയാനാവധോ സമഗ്രം വിശ്വം അസ്യ സാക്ഷി അഭവത് യത് തദ്ഭിയാനം താന്ത്രിക യുദ്ധ പദ്ധത്യാഃ കഞ്ചന ഉത്കൃഷ്ടം ഉദാഹരണം ആസീത്.
2: आतंकवाद के खिलाफ भी हमारी गवर्नमेंट ने पूरी दुनिया के सामने अपने बदले हुए नजरिए को स्पष्ट किया है। आतंकवाद के विरुद्ध जीरो टॉलरेंस हमारे लिए केवल एक स्टेटमेंट नहीं है बल्कि लाइन ऑफ एक्शन है। आतंकवाद के खिलाफ हम दरवाजे पर नहीं बल्कि घर में घुसकर मारेंगे। ऑपरेशन सिंदूर के दौरान सारी दुनिया ने यह देख भी लिया, हमारी सेनाओं का पराक्रम तो हमेशा ही अद्भुत रहा।
1: मंत्री सविशेषं प्रख्यापितवान् यत् विगतेषु द्वादशसु वर्षेषु नरेन्द्र मोदी सर्वकारेण रक्षाक्षेत्रस्य पुनरुद्धारः सुदृढीकरणं च स्वस्य शीर्ष प्राथमिकतासु स्वीकृतम्। श्री सिंहः अकथयत् यत् सर्वकारेण न केवलं भारतस्य रक्षाक्षेत्रं सुदृढीकर्तुं संकल्पः धृतः अपितु रक्षा आवश्यकतानां पूर्तये देशस्य आयात निर्भरतां न्यूनीकर्तुमपि दृढः प्रयासो विहितः।
2: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन आईडीडीएम जैसी व्यवस्था को भी प्राथमिकता दी गई। सेनाओं के आधुनिकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया। इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी।
1: संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। बहुभ्यः दिवसेभ्यः नवदिल्ल्याः जंतर मंतर प्रांगणे अनशने निरतः सामाजिक कार्यकर्ता सोनम वांगचुकः ह्यः रात्रौ आवश्यक चिकित्सकीय सेवायै सर्वकारीय चिकित्सालयं प्रति नीतः। नवदिल्ल्याः आरक्षी उपायुक्तः सचिन शर्मा अवोचत् यत् श्री वांगचुक इत्यस्य उत्तरोत्तरं क्षीयमाणं स्वास्थ्यं विचिन्त्य चिकित्सकानां विशेषज्ञ परामर्शेन तथा दिल्ली उच्च न्यायालयस्य आदेशानुपालनार्थं च सः चिकित्सालयं प्रति स्थानान्तरितः। तस्मिन्नेव समये सफदरजंग चिकित्सालयस्य मुख्याधीक्षिका डॉ चारू बम्बा संसूचयामास यत् श्री वांगचुक

0: भवतः सम्प्रति निरन्तर चिकित्सकीय निरीक्षणे अस्ति तथा तस्मै समुचितः उपचारः प्रदीयते। डॉक्टर बम्बा इदमपि विशदीकृतवती यत् सः पूर्णरूपेण सचेतनो वर्तते। भारतीय ऋतु विज्ञान विभागेन श्वः यावत् उपहिमालयीय पश्चिम बंगाल सिक्किम राज्येषु अतिवृष्टिपरा रक्तवर्णीया संचेतना प्रख्यापिता। ऋतु विज्ञान विभागेन अद्य अरुणाचल प्रदेश असम मेघालय छत्तीसगढ़ उत्तराखंड राज्येषु अपि अतिवृष्टेः पूर्वानुमानं प्रकटितम्। विभागस्यास्य आधिकारिक विवरणानुसारं अद्य बिहार मध्यप्रदेश पूर्वीय उत्तर प्रदेश हिमाचल प्रदेश झारखंड कर्नाटक केरल माहे ओडिशा राज्येषु तथा समस्त पूर्वोत्तर प्रान्तेषु अतिवृष्टिः संभाव्यते। अनेनैव सह श्वः यावत् तटीय आन्ध्रप्रदेश जम्मू कश्मीर लद्दाख मध्य महाराष्ट्र मराठवाड़ा क्षेत्रेषु वज्रपात मेघ गर्जन पुरस्सरं तीव्र झंझावातस्य अपि महती आशंका वर्तते। तत्रैव उत्तर भारते दिल्ली हरियाणा चंडीगढ़ पंजाब प्रान्तेषु अद्य नागरिकाः तीव्र उष्ण आद्र वातावरणेन नितरां संतप्ताः भविष्यन्ति। टोक्यो नगर्यां जापान ओपन प्रतियोगितायाः महिला एकल वर्गस्य उपान्त्य द्वन्द्वं विजित्य द्विवारं ओलंपिक पदक विजेत्री भारतस्य सुप्रसिद्धा क्रीडिका पीवी सिंधुः अद्य अंतिम चरणे स्वस्थानं सुरक्षितं अकरोत्। तस्याः प्रतिद्वन्द्वी चीन देशीया चेन यू फेई प्रतियोगितायाः द्वितीय चक्रे अकस्मात् अस्वस्थता कारणात् क्रीडांगणं परित्यक्तवती, येन सिंधु अयाचितं विजयं अवाप्य अंतिम चरणं प्रति सोत्साहं प्रातिष्ठत। अस्मिन् द्वन्द्वे सिंधुः प्रथमं चक्रम एकविंशतिः नवदश इत्यांकान्तरालेन विजित्य द्वितीय चक्रे अपि पञ्चदश दश इति अंकैः अग्रे धावन्ती आसीत् यदा चीन देशीया क्रीडिका स्पर्धायै असमर्था संजाता। जापान ओपन उपाधिं समलंकर्तुं बद्ध परिकरा पीवी सिंधुः श्वः अंतिम चरणे जापान देशस्य अकाने यामाचुची इत्यनया सह क्रीडिष्यति। इति वार्ताः।
1: ആകാശവാണി സമയം 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ബ്രഹ്മയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം രണ്ടുപേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
4: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ബ്രഹ്മയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങു വാനക്കോണിലെ.
1: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് July 21 മുതൽ August 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവേദിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാവുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
1: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനുശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: ആകാശവാണി ഇപ്പോൾ നല്ല വാർത്ത.
7: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചുകൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്ത് വീണ്ടും മലയാളി സാന്നിധ്യം. കഴിഞ്ഞ ദിവസം കസാഖിസ്ഥാനിലെ ബൈക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പറന്നുയർന്ന ബഹിരാകാശ പേടകത്തിലെ 3 സഞ്ചാരികളിലൊരാൾ പാലക്കാട് സ്വദേശിയായ ഡോക്ടർ അനിൽ മേനോനാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അനിൽ മേനോൻ ഉൾപ്പെടുന്ന സംഘം സോയൂസ് പേടകത്തിൽ യാത്ര തിരിച്ചത്. നാസയുടെ ബഹിരാകാശ യാത്രികനായി 8 ഗവേഷണ ദൌത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കൊച്ചുമകനാണ് അദ്ദേഹം. ഒരു ബഹിരാകാശ യാത്രികൻ എന്നതിനൊപ്പം തന്നെ മികച്ചൊരു എമർജൻസി മെഡിസിൻ ഡോക്ടർ കൂടിയാണ് ഈ 49-കാരൻ. മുൻപ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പർവ്വതാരോഹകർക്ക് അടിയന്തര ചികിത്സ നൽകാനും ഇന്ത്യയിൽ പോളിയോ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഈ കുടുംബത്തിന് ബഹിരാകാശവുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോനും ഒരു ബഹിരാകാശ യാത്രികയാണ്. 2 മുൻപ് സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോൺ ദൌത്യത്തിലൂടെ അന്ന ബഹിരാകാശയാത്ര നടത്തിയിരുന്നു. ഇപ്പോൾ അനിൽ മേനോൻ ലക്ഷ്യമിടുന്നത് ഭാവിയിലെ ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പ്രതിരോധ

0: മാർഗങ്ങളെക്കുറിച്ചുമുള്ള മെഡിക്കൽ ഗവേഷണങ്ങളാണ്. ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു വലിയ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാമെന്ന് തെളിയിക്കുകയാണ് അനിൽ മേനോൻ. ട്രെയിൻ യാത്രക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസം. ഓൺലൈനായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ഇനി മുതൽ കൂടുതൽ എളുപ്പവും വേഗമേറിയതുമാകും. ഇന്ത്യൻ റെയിൽവേയുടെ IRCTC പോർട്ടലിൽ ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്ന ക്യാപ്ചർ വെരിഫിക്കേഷൻ പൂർണ്ണമായും ഒഴിവാക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസം ജയ്പൂരിലെ ഒരു കോളേജ് സന്ദർശിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് തൽക്കാൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താമസം കാരണം ടിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു എന്ന് ഒരു വിദ്യാർത്ഥി പരാതിപ്പെട്ടിരുന്നു. ഈ പരാതി അതീവ ഗൌരവത്തോടെയെടുത്ത റെയിൽവേ വെറും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു സാങ്കേതിക പരിഹാരം കണ്ടെത്തുകയായിരുന്നു. ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷനും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ശക്തമാക്കിയതോടെയാണ് ക്യാപ്ചർ ടൈപ്പ് ചെയ്യേണ്ട അവസ്ഥ ഇല്ലാതായത്. ഇതോടൊപ്പം തന്നെ വെബ്സൈറ്റിലെ അനാവശ്യ പരസ്യങ്ങളും പോപ്പപ്പുകളും റെയിൽവേ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ സിസ്റ്റം വഴി യാത്രക്കാരുടെ വിവരങ്ങൾ മുൻകൂട്ടി സേവ് ചെയ്താൽ വെറും 6 മുതൽ 8 ക്ലിക്കുകൾക്കുള്ളിൽ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. സാധാരണക്കാരായ ജനങ്ങളുടെ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് പോലും അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ തെളിയിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിലൂടെ ട്രെയിൻ യാത്രകൾ കൂടുതൽ സുഗമമാകുമെന്ന് പ്രതീക്ഷിക്കാം. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് ആശ്വാസമായി ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പ്രത്യേക മീറ്റർ മുദ്രപതിക്കൽ പദ്ധതിക്ക് തുടക്കമായി. താലൂക്ക് ആസ്ഥാനങ്ങളിൽ നിന്ന് 15 അതിലധികമോ കിലോമീറ്റർ ദൂരെയുള്ള പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ഓട്ടോറിക്ഷകളിൽ മീറ്റർ മുദ്രവയ്ക്കുന്നതിനായി ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നത് ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി തൊഴിലാളികളുടെ സമയനഷ്ടവും തൊഴിൽ നഷ്ടവും വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും. താലൂക്ക് ആസ്ഥാനങ്ങളിൽ നിന്ന് ദൂരെയുള്ള പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഫെയർ മീറ്ററുകൾ കൃത്യസമയത്ത് മുദ്രവെച്ച് നൽകുന്നതിനുള്ള മൊബൈൽ വെരിഫിക്കേഷൻ ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യപൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 100 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കും. തുടർന്ന് കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി തൊഴിൽ സമയം നഷ്ടപ്പെടാതെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് മീറ്റർ മുദ്രവയ്പ്പിക്കാൻ ആകും എന്നത് ഏറെ പ്രയോജനപ്രദമാണ്. പരിമിതികളെ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന് ക്രിക്കറ്റ് ലോകത്ത് വിസ്മയമാകുന്ന അനീഷ് പി രാജനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇനി. ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ലോകകപ്പിൽ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ച മലയാളി സ്പിന്നർ ആഭ്യന്തര ക്രിക്കറ്റ് മൈതാനങ്ങളിലും വിക്കറ്റ് വേട്ട തുടരുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനവുമായി അനീഷ് ശ്രദ്ധേയനായി. ഇടുക്കിക്ക് വേണ്ടി പന്തെറിഞ്ഞ അനീഷ് വെറും 17 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് പിഴുതെറിഞ്ഞത്. ജന്മന വലതു കൈപ്പത്തിക്ക് വൈകല്യമുണ്ടായിരുന്നിട്ടും ഇടതു കൈകൊണ്ട് പന്തെറിയുന്ന താരം ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്നാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ഇംഗ്ലണ്ടിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ ടൂർണമെന്റിലെ മികച്ച ബൌളറായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഈ ഇടുക്കിക്കാരനായിരുന്നു. 11 വിക്കറ്റുകളായിരുന്നു ടൂർണമെന്റിൽ അനീഷ് നേടിയത്. ഇടുക്കി സ്വദേശികളായ പി രാജന്റെയും KK ശ്യാമളയുടെയും 3 മക്കളിൽ ഇളയ ആളാണ് അനീഷ്. വളരെ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് ലോകത്തേക്ക് ചുവടുവെച്ച അനീഷ് കായിക ലോകത്തിന് ഒന്നടങ്കം വലിയൊരു പ്രചോദനമാവുകയാണ്. ഭൂമിയുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിടുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജനകീയ കൂട്ടായ്മയെക്കുറിച്ചാണ് നല്ല വാർത്തയിലിനി. ആഫ്രിക്കൻ വൻകരയിൽ ഒരുങ്ങിവരുന്ന ദി ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്ന വിസ്മയ പദ്ധതി സഹാറ മരുഭൂമിയുടെ വ്യാപനം തടയാനും വറ്റുവരണ്ടു പോകുന്ന തങ്ങളുടെ കൃഷിയിടങ്ങളെ വീണ്ടെടുക്കാനുമായി ആഫ്രിക്കയിലെ 20 രാജ്യങ്ങൾ കൈകോർത്ത ഒരു അപൂർവ സംരംഭമാണിത്. ആഫ്രിക്കയുടെ ഒരറ്റത്തുനിന്നും മറ്റേ അറ്റം വരെ ഏകദേശം 8000 കിലോമീറ്റർ നീളത്തിൽ കോടിക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഒരു ജീവനുള്ള പച്ചമതിൽ തീർക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഭാവനയിൽ മാത്രം സാധ്യമെന്ന് കരുതിയ ഈ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷക്കണക്കിന് ഹെക്ടർ മരുഭൂമിയാണ് ഇതിനോടകം പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയത്. വംശനാശം നേരിട്ടിരുന്ന പല പക്ഷിമൃഗാദികളും ഈ കാടുകളിലേക്ക് തിരിച്ചുവരാൻ തുടങ്ങി. അതിലുപരി ലക്ഷക്കണക്കിന് ഗ്രാമീണർക്ക് കൃഷി ചെയ്യാനും തൊഴിൽ കണ്ടെത്താനുമുള്ള പുതിയൊരു ജീവിതമാർഗം കൂടിയാണ് ഈ ഹരിതമതിൽ തുറന്നു നൽകിയത്. മനുഷ്യൻ വിചാരിച്ചാൽ പ്രകൃതിക്കുണ്ടായ മുറിവുകൾ ഉണക്കാൻ കഴിയുമെന്നും അതിരുകൾ മറന്നൊന്നിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പോലും ചെറുക്കാൻ സാധിക്കുമെന്നും ഈ ആഫ്രിക്കൻ ജനത ലോകത്തിന് കാണിച്ചു തരുന്നു. ഭൂമിയുടെ നാനാഭാഗത്തുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിന് വേദിയൊരുങ്ങിക്കഴിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും ഫൈനലിൽ നേർക്കുനേർ വരികയാണ്. ജൂലൈ 20 തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അമേരിക്കയിലെ ന്യൂയോർക്ക് ജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ലോകകപ്പിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങാൻ പോകുമ്പോൾ അത് കേവലം ഒരു കളി മാത്രമല്ല, അതിരുകളില്ലാത്ത മനുഷ്യബന്ധങ്ങളുടെ ഒരു വലിയ ഉത്സവമാണ്. ചരിത്രത്തിലാദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുത്ത കാനഡയും മെക്സിക്കോയും അമേരിക്കയും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഈ ലോകകപ്പ് മാനവികതയുടെയും ഒരുമയുടെയും വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. വിവിധ സംസ്കാരങ്ങളും ഭാഷകളും വംശങ്ങളുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരാണ് കളി കാണാൻ ഗ്യാലറികളിലേക്ക് ഒഴുകിയെത്തുന്നത്. രാഷ്ട്രീയവും അതിർത്തി തർക്കങ്ങളും മാറ്റിവെച്ച് ഫുട്ബോൾ എന്ന ഒരൊറ്റ വികാരത്തിൽ ലോകം ഒന്നാകുന്ന കാഴ്ചയാണിത്. ഗ്രൌണ്ടിൽ കനക കിരീടത്തിനായി ഇരു ടീമുകൾ പോരാടുമ്പോഴും ഗ്യാലറിയിൽ പരസ്പരം കൈകോർക്കുന്ന ആരാധകർ ലോകത്തിന് നൽകുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു പാഠമാണ്. വിജയികൾ ആരായാലും ഈ ഫൈനൽ മത്സരം ഓർമ്മിപ്പിക്കുന്നത് ഒന്നുമാത്രം, പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് ഒരേ ലക്ഷ്യത്തോടെ ഒരേ നിയമങ്ങൾക്ക് കീഴിൽ ഒത്തൊരുമയോടെ പോരാടാൻ മനുഷ്യന് സാധിക്കുമെന്ന വലിയ സന്ദേശം. വീണ്ടും ഒരു ഉത്സവകാലത്തിന്റെ പ്രതീക്ഷയിലാണ് മലയാളി. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷം 24 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ 1 മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവയ്ക്കാനും തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവമേഖലയായും പ്രഖ്യാപിക്കും. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചേക്കാം. അതിൽ നമുക്ക് നല്ല അനുഭവം തരുന്നതും മോശം അനുഭവം തരുന്നതും ഉണ്ടാകും. നല്ല അനുഭവങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ മോശം അനുഭവങ്ങൾ വേദനയും ദേഷ്യവും വളർത്തിയേക്കാം. മോശം അനുഭവങ്ങളുടെ പേരിൽ ഉടനെ നാം എടുക്കുന്നത് പലപ്പോഴും തെറ്റായ തീരുമാനമാകും. മനസ്സ് ശാന്തമാകുവാനുള്ള സമയം നൽകുക എന്നതാണ് പ്രധാനം. അപ്പോൾ മാത്രമേ നമുക്ക് മാനുഷികമായതും ഉചിതമായതും പ്രായോഗികമായതുമായ തീരുമാനം എടുക്കുവാൻ സാധിക്കൂ. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി, മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളതാണ്. ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം.

0: മണ്ണിരയെ കാണുമ്പോൾ ചെറിയൊരറപ്പ് പലർക്കും ഉണ്ടാകാറില്ലേ? പറമ്പിലൂടെ നടക്കുമ്പോൾ അവിടെ അവിടെയായി മണ്ണ് ഉഴുത് കൂനു കൂട്ടിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് ഈ മണ്ണിര ഉണ്ടാക്കുന്നതാണ്. മണ്ണിരയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ലൊരു ജൈവവളമാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വിധം, ഉപയോഗം എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മീര എവി ആണ്. ഡോക്ടർ മീര എവിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ മീന, പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ജൈവകൃഷിക്ക് വേണ്ടി മണ്ണിന്റെ ഫലഭൂഷ്ഠത കൂട്ടുന്നതിന് വേണ്ടി കമ്പോസ്റ്റ് ഒരു പ്രധാന ഘടകമാണല്ലോ.
2: തീർച്ചയായും കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന കുറെ ജൈവ അവശിഷ്ടങ്ങളെ വളരെ തന്ത്രപൂർവ്വം നമുക്ക് നല്ല ഉത്തമ വളമായി മാറ്റിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രക്രിയയാണ് കമ്പോസ്റ്റിംഗ്. അതിൽ തന്നെ നമുക്ക് സമയപരിധി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഘടകം തന്നെയാണ്. അപ്പൊ കുറഞ്ഞ സമയത്ത് എത്രയും പെട്ടെന്ന് നല്ല സമ്പുഷ്ടമായ ജൈവവളം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനേറ്റവും പറ്റിയൊരു മാർഗമാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം.
1: കമ്പോസ്റ്റിംഗിന്റെ ഒത്തിരി രീതികളുണ്ട്, അതിനകത്ത് ഒരു രീതിയാണ് മണ്ണിര
2: കമ്പോസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് കർഷകനെ സംബന്ധിച്ചോളം വളരെ ഫ്രണ്ട്ലി ആയി, എന്നാൽ നമ്മുടെ ചുറ്റുപാടിന് യാതൊരു കോട്ടവും വരാത്ത രീതിയിൽ, അതായത് ഒരു അവശിഷ്ടങ്ങൾ എന്തെങ്കിലും വന്ന് നമ്മുടെ പരിസരം മലിനീകരിക്കാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം.
1: ഇപ്പൊ മണ്ണിര കമ്പോസ്റ്റ് നിരവധി കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ ഒരു തുടക്കമായിട്ട് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്?
2: നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന മണ്ണിരയല്ല. അതേസമയം നമ്മൾ എക്സോട്ടിക് ഇനങ്ങൾ, അതായത് ആഫ്രിക്കൻ ഇനം മണ്ണിരകളാണ് നമ്മൾ കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കാരണം മണ്ണിൽ കാണുന്ന മണ്ണിര കൂടുതലും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന അവശിഷ്ടങ്ങളെയാണ് അവ കൂടുതൽ ഭക്ഷിക്കുക. അതുപോലെ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേസമയം നമ്മുടെ ഈ എക്സോട്ടിക് ഇനങ്ങൾക്ക് വളരെയേറെ നമ്മുടെ ജൈവ അവശിഷ്ടത്തെ തന്നെ ഭക്ഷിക്കാനുള്ള കഴിവുമുണ്ട്. അതിന്റെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റിയും വളരെ കൂടുതലാണ്. അതിന് ആനുപാതികമായി വളരെ വേഗത്തിൽ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം സാധിക്കുകയും ചെയ്യും. അതുപോലെ കുറച്ചുകൂടെ പോഷക സമ്പന്നമായ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണയായി കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഏറ്റവും ഉത്തമമായി കണ്ടിട്ടുള്ളത് യൂഡ്രിലസ് യൂജീനിയ വിഭാഗത്തിൽപ്പെട്ട ആഫ്രിക്കൻ മണ്ണിരയാണ് ഏറ്റവും നന്നായി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അവശിഷ്ടങ്ങൾ, അതായത് നമുക്ക് കിട്ടുന്ന ജൈവ അവശിഷ്ടങ്ങളെ നമ്മുടെ ചാണകവുമായി മിക്സ് ചെയ്തിട്ടതിനു ശേഷം വേണം മണ്ണിരയിടാൻ. അതായത് ആദ്യം നമ്മുടെ മണ്ണിലോ അല്ലെങ്കിൽ സിമന്റ് ടാങ്കിലോ
1: കണ്ടെയ്നർ
2: വേണം നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നേ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ വീടിന്റെ പരിസരത്ത് വെക്കുന്ന രീതിയിലാണെങ്കിൽ ചെറിയ വീപ്പകളിലോ ഒക്കെ നമുക്ക് കമ്പോസ്റ്റ് നിർമ്മാണം ചെയ്യാം. ഇനിയല്ല ടെറസിലെ കൃഷിയാണ്, ടെറസിലുണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളെയാണ് കമ്പോസ്റ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ തന്നെ ഒരു ചെറിയ ബിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം സാധ്യമാകും. മണ്ണിലാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ച് നീളം നമുക്ക് തീരുമാനിക്കാം. നമുക്കൊരു 1.5-2 meter ഉള്ള വീതിയുള്ള കുഴികൾ, അതുപോലെ അതിന്റെ താഴ്ചയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് 75 centimeter എങ്കിലും അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ 75 centimeter വരെ താഴ്ചയുള്ള കുഴികൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോ മണ്ണിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഏറ്റവും താഴെത്തട്ട് നമ്മൾ നന്നായി ഇടിച്ചുറപ്പിക്കണം. അതിന്റെ പുറത്ത് ഒരു ലെയറ് മണൽ വിരിക്കുക, ആദ്യം മലർത്തി തൊണ്ട് അടുക്കുക, അതിന്റെ മുകളിൽ നമ്മൾ ജൈവവളം എന്നുള്ള രീതിയിൽ ചാണകം ഇട്ടുകൊടുക്കുക. തുടർന്നാണ് നമ്മുടെ അവശിഷ്ടത്തെയും നമ്മൾ ഇട്ടുകൊടുത്ത്, അതായത് അവശിഷ്ടം ഇപ്പം നമുക്ക് സാധാരണ പല പരീക്ഷണങ്ങളിൽ കൂടിയും ചെയ്ത് നോക്കിയതിൽ ഇപ്പൊ വാഴത്തട പോലെയുള്ള വെട്ടെന്ന് വിഘടിക്കുന്ന അവശിഷ്ടമാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഏകദേശം 8 കുട്ട അവശിഷ്ടത്തിന് 1 കുട്ട ചാണകം എന്നുള്ള രീതിയിലാണ് നമ്മൾ കമ്പോസ്റ്റ് കുഴിയിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത്. ഇനി നമുക്ക് ടാങ്കിലാണ് നിർമ്മിക്കേണ്ടതെങ്കിൽ ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു 1.5-2 meter വീതി വരുന്നുള്ള, അതുപോലെ നമുക്ക് കഴിവതും ഒരു 10 meter വരുന്ന നീളത്തിൽ നിർത്തുക. താഴ്ച എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം താഴ്ച ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുന്തോറും അവിടെ ടെമ്പറേച്ചർ കൂടും, അത് കൂടുതൽ അവശിഷ്ടം ഇടുകയും ടെമ്പറേച്ചർ കൂടുതൽ വരികയും ചെയ്യും. അപ്പം താപം കൂടിക്കഴിഞ്ഞാൽ അത് മണ്ണിരയ്ക്ക് വളരെ ദോഷകരമായി ബാധിക്കും. അത് നമ്മൾ എപ്പോഴും കുഴി നിർമ്മിക്കുമ്പം താഴ്ചയാണ് വളരെയധികം
1: ശ്രദ്ധിക്കേണ്ടത്.
2: മതി, നമുക്ക് വീട്ടില് ചുറ്റുമുള്ള അവശിഷ്ടമാണ് വളരെ കുറച്ചേ ഉള്ളെങ്കിൽ നമുക്കൊരു വീപ്പ ആയാലും മതി. ആ വീപ്പയുടെ മുകളിൽ നമുക്കത് ഉണ്ടിന് പകരം ഒരു ചെറിയ ലെയർ ചകിരിച്ചോറ് നിരത്തി അതിന്റെ പുറത്ത് അവശിഷ്ടവും ചാണകവും കൂടെ മിക്സ് ചെയ്തിടുക. അപ്പൊ നമുക്കറിയാം ഏത് അവശിഷ്ടമാണെങ്കിലും ഒരു വിഘടനം അവിടെ സംഭവിക്കും. ആ സംഭവിക്കുന്ന സമയത്ത് കുറച്ച് താപം

0: അവശിഷ്ടത്തിന് ഒരു കൂട്ടം ചാണകം എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടങ്ങ് കൊടുക്കുക ആ ലെയറിൽ. അത് ഒരു 5 സെന്റിമീറ്റർ ഘനത്തിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് മേഡം പറഞ്ഞ മാതിരി ഒന്ന് ഡീകമ്പോസ് ആയി കഴിഞ്ഞിട്ട്
0: ഇത് മണ്ണിലെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെറിയ വീപ്പയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒന്ന് പൊങ്ങുന്നതിന് ശേഷം നമ്മൾ മണ്ണിരെ ഇട്ട് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും മണ്ണിരെ അതിന്റെ അവശിഷ്ടം അന്വേഷിച്ച് താഴേക്ക്, മണ്ണിരയുടെ ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ ഇരുട്ടിലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ മണ്ണിര താഴേക്ക് പോയി ആ കിടക്കുന്ന ജൈവാവശിഷ്ടം ഭക്ഷിക്കാൻ തുടങ്ങും. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ നമ്മൾ കുഴി എടുക്കുന്നതിനോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഇതൊരു തണല് കിട്ടുന്ന, ഒരു 50% തണല് കിട്ടുന്ന ഒരു ഭാഗത്തായിരിക്കണം കമ്പോസ്റ്റ് കുഴി തയ്യാറാക്കേണ്ടത്. ഒരിക്കലും നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തയ്യാറാക്കരുത്. അതുപോലെ മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ മുകളിൽ ഒരു മറയും കൊടുക്കേണ്ടത്. ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്കറിയാം മണ്ണിര എന്ന് പറയുമ്പോൾ ഒരു ഈർപ്പം അല്ലെ ഒരു തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. അപ്പൊ നമ്മൾ ഇട്ടു കൊടുക്കുന്ന അവശിഷ്ടത്തിന് ആവശ്യത്തിന് വെള്ളമുണ്ടോ ഈർപ്പമുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ ഈർപ്പവും ശ്രദ്ധിക്കണം. ആഴ്ചയിലൊന്ന് ഇളക്കിയും കൊടുക്കണം. ഒരു 2-3 ദിവസത്തിന് ഇടവിട്ട് നമ്മൾ വെള്ളവും നനച്ചു കൊടുക്കുക.
1: ചെക്ക്
0: എങ്കിൽ മാത്രമേ വളരെ സ്പീഡി ആയിട്ട് കമ്പോസ്റ്റ് നിർമ്മാണം സാധിക്കുള്ളൂ. അതായത് നമ്മള് നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കുന്നു, അതായത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അവിടെ ഒരു വായുസഞ്ചാരം സാധ്യമാകും, അതോടൊപ്പം തന്നെ ഈർപ്പവും ശ്രദ്ധിക്കുന്നെങ്കിൽ നമുക്കൊരു 2.5 മാസം കൊണ്ട് തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയാകും.
1: ഇപ്പൊ നമ്മുടെ ഈ അവശിഷ്ടങ്ങൾ ഇട്ടിട്ട് അതിന്റെ മേളിൽ മണ്ണിര ഇട്ട് അത് കഴിഞ്ഞിട്ട് മേളിൽ ഇനി സ്പേസ് ഉണ്ടെങ്കിൽ അതിന്റെ മേളിൽ പിന്നെ അവശിഷ്ടങ്ങൾ ഇടാൻ സാധ്യമാണോ? അത് അങ്ങനെ പാടില്ലേ?
0: വളരെ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവശിഷ്ടങ്ങൾ പിന്നെ അടുത്ത സെറ്റ് ഇടണമെങ്കിൽ വേറൊരു കുഴിയോ അല്ലെങ്കിൽ നമ്മുടെ കുഴിയെ തന്നെ രണ്ടായി പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഒരു ഭാഗത്ത് നമ്മൾ അവശിഷ്ടങ്ങൾ ഇട്ടു, മണ്ണിര ഇട്ടു, നമ്മൾ തന്നെ അതിനെ അങ്ങ് ഡീകമ്പോസ് ചെയ്യാൻ അങ്ങ് അനുവദിക്കുക. അടുത്ത ഭാഗത്ത് നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം
1: കുറച്ചുകൂടെ.
0: അതെ അതെ. അല്ലെങ്കിൽ വീണ്ടും അവശിഷ്ടം ഇട്ടു, പിന്നെ അതിനൊരു ഡിലേ വരും നമുക്ക് കമ്പോസ്റ്റ് നിർമ്മിച്ചെടുക്കുന്നതിന്.
1: മണ്ണിര ഇടുന്നതിന്റെ ക്വാണ്ടിറ്റി
0: നമുക്ക് 1000 കിലോ ഒക്കെ വേസ്റ്റ് കൊള്ളുന്ന അവശിഷ്ടം ഉള്ളതാണെങ്കിൽ അതിന് ഏകദേശം ഒരു 500 മുതൽ 1000 മണ്ണിര വരെ ഇടാം. നമ്മുടെ ഈ എക്സോട്ടിക് ഇനം മണ്ണിര ആകുമ്പോൾ ഏകദേശം ഒരു 1000 എണ്ണം ഒക്കെ വരുമ്പോൾ നമുക്കൊരു 1 കിലോയോളം വരും.
1: അപ്പൊ മേഡം പറഞ്ഞൊരു 2-2.5 മാസം ഒക്കെ ആകുമ്പോഴത്തേനും ഇത്
0: നമ്മൾ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം സാധ്യമാകും.
1: ഇപ്പൊ കമ്പോസ്റ്റ് ആയെന്ന് നമ്മൾ അറിയുന്നത് അത് നല്ല
0: ഏത് തരം അവശിഷ്ടം ഇട്ടു കൊടുത്താലും ഒരു 70-75% ഡീഗ്രഡേഷനായി കമ്പോസ്റ്റിംഗ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ കളർ വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാവും. ബ്രൗൺ കളർന്ന് കറുത്ത നിറത്തിലേക്ക് മാറുമ്പോൾ, അതായത് നല്ല അഴുകിപ്പൊടിഞ്ഞ അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായി എന്ന് മനസ്സിലാകും. ഒരു 75% ഒക്കെ കമ്പോസ്റ്റിംഗ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ ബിന്നിന്റെ മുകളിൽ, ഏറ്റവും മുകളിലായി നമ്മൾ എലിയോ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളോ കയറാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇപ്പൊ നമുക്ക് കമ്പിവല വെക്കുകയോ അല്ലെങ്കിൽ നമുക്കിപ്പോ സാധാരണ വിപണിയിൽ കിട്ടുന്ന നെറ്റുണ്ട്, നെറ്റ് സംവിധാനം വെച്ചോ നമ്മളത് മറയ്ക്കണം. കാരണം മറ്റ് ജീവികൾ കയറി കഴിഞ്ഞാൽ, കാരണം എലിയൊക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടാണ്, മണ്ണിരെ അത് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പൊ മണ്ണിരെ അറ്റാക്ക് ചെയ്യുന്ന ജീവികളൊന്നും വരാതെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും.
1: ഒരു പ്രാവശ്യം കമ്പോസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ മേളിൽ നിന്ന് കമ്പോസ്റ്റ് എടുത്ത് മാറ്റുവാണ്?
0: ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അഴുകിപ്പൊടിഞ്ഞ അവസ്ഥയിൽ നിന്നും എത്രത്തോളം കമ്പോസ്റ്റ് ആയി കഴിഞ്ഞു എന്ന് മനസ്സിലാകും. അപ്പൊ കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായെന്ന് മനസ്സിലായി. നമ്മുടെ കമ്പോസ്റ്റിനെ എടുത്ത് നമ്മളൊരു കുറച്ച് വെയിലേക്കുന്ന രീതിയിൽ ഒന്ന് കൂട്ടിയിടുക. കാരണം ഇത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്, തീരെ ഡ്രൈ അല്ല എങ്കിലും ഈർപ്പൊന്ന് കുറഞ്ഞതിന് ശേഷം. അപ്പൊ നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. അപ്പൊ ഒന്ന് വെയിലേക്കുന്ന രീതിയിൽ ഒന്ന് കൂട്ടിയിടുക. കൂട്ടിയിടുമ്പോൾ അതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ചെറിയ മണ്ണിരകൾ ധാരാളം അതിൽ കാണും, കൊക്കൂണും ആവശ്യം പോലെ കാണും. അപ്പൊ ആ ചെറിയ മണ്ണിരകളെല്ലാം താഴെ വന്ന് അടിഞ്ഞു കിടക്കും. അപ്പൊ നമുക്ക് മുകളിൽ കിടക്കുന്നതിനെ അരിച്ച് കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കാം. അതുപോലെ ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അഡീഷണൽ വരുമാന മാർഗവും കൂടെയാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ നിരക്ക് എന്ന് പറയുന്നത് 30 രൂപയാണ് 1 കിലോ മണ്ണിര കമ്പോസ്റ്റിന്റെ നിരക്ക്. അപ്പൊ നമുക്കതൊരു വിപണനവും സാധ്യമാണ്. അതുപോലെ മണ്ണിരയും, ഒരു മണ്ണിരയ്ക്ക് ഏകദേശം നമുക്ക് 1 രൂപയോളം വിലയുണ്ട്. കൾച്ചർ നിർമ്മിച്ച് മണ്ണിരയും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പൊ മേഡം പറയുന്നത് നമ്മളിങ്ങനെ അത് കമ്പോസ്റ്റ് എടുത്ത് കൂന കൂട്ടിയിടുമ്പോൾ മണ്ണിരയൊക്കെ താഴോട്ട് പോകും, മേളിൽ നിന്ന് നമ്മൾ വളവെടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ വിൽപ്പന ചെയ്യണമെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ താഴെ കിട്ടുന്ന ഈ മണ്ണിര അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് മാറ്റി അതിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അടുത്ത
0: അതായത് നമുക്കിതിപ്പോ ഒരു ബിന്ന് അല്ലെങ്കിൽ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ വേസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു, അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് റെഡിയാക്കണം. അപ്പൊ അതിന് വേണ്ടി അതിന്റെ ഒരു ഇനോക്കുലം പോലെ വേണമെങ്കിൽ നമുക്ക് ഈ ബാക്കി വരുന്നതിനെ ഉപയോഗിക്കാം. കാരണം ഇതിൽ ധാരാളം കൊക്കുണ ഉണ്ടാവും, ചെറിയ ചെറിയ മണ്ണിര ധാരാളം ഉണ്ടാകും. അപ്പൊ അത് നമുക്ക് അടുത്തതിന് വീണ്ടും മണ്ണിര ഇട്ടു കൊടുക്കുന്നതിന്

0: ഇത് ഒരു ഇനോക്കുലം പോലെ തന്നെ ആക്ട് ചെയ്യും.
1: പിന്നെ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മണ്ണിര എന്തായാലും എണ്ണം കൂടുമല്ലോ, അപ്പൊ അത് തന്നെ വിൽക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ മണ്ണിരയെ സെപ്പറേറ്റ് ചെയ്യുന്നത്?
0: ഈ ഒരു രൂപ ഞാൻ പറഞ്ഞത് കുറച്ച് നീളമുള്ള മണ്ണിരയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റേഷനിലൊക്കെ ചെയ്യുന്നത് എണ്ണി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞത് മണ്ണിരയെ ഉപയോഗിച്ച് ജൈവാവശിഷ്ടത്തെ കമ്പോസ്റ്റ് ആക്കുന്നതാണ് മണ്ണിര കമ്പോസ്റ്റ് അഥവാ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ചെയ്യാവുന്ന മറ്റൊരു മാർഗമാണ് മണ്ണിരകളെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതിന് നമ്മുടെ വെർമി കൾച്ചർ എന്ന് പറയും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ അവശിഷ്ടത്തിന് തുല്യ അളവിൽ തന്നെ ചാണകവും കൂടെ കൊടുത്താണ് വെർമി കൾച്ചർ. അവിടെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മണ്ണിരയെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ധാരാളം ജൈവവളം വേണം. അവിടെ ഇപ്പൊ 1:1 എന്ന അനുപാതത്തിലായിരിക്കും നമ്മുടെ അവശിഷ്ടവും ചാണകവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൾച്ചർ
1: ചെയ്യും.
0: അതെ ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കാനുള്ള നമ്മൾ ചെയ്യുന്ന ടാങ്കില് എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് വാർന്നു പോകാനുള്ള ഒരു സൗകര്യവും കൂടെ നമ്മൾ ചെയ്യണം. അത് ഞാൻ ആദ്യം പറയാം വിട്ടുപോയതാണ്. അതെ, കാരണം നമുക്ക് ഈ കമ്പോസ്റ്റ് നിർമ്മാണ സമയത്ത് ഈർപ്പം വേണം. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാല് ആ ഒരു ഡീകമ്പോസിഷൻ പ്രക്രിയ സ്ലോ ഡൌൺ ആവും. അതുണ്ടാവാതിരിക്കാൻ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഈർപ്പം അല്ലെങ്കിൽ ജലം വാർന്നു പോകാനായി ഒരു സൗകര്യവും കൂടെ ചെയ്യുക. ഈ എക്സസ് ആയിട്ട് ഓർന്ന് വരുന്നതിനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയാൽ അത് വെർമി വാഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം.
1: അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം.
0: അതെ, ദ്രവരൂപത്തിലുള്ള ജൈവവളമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിനിടയ്ക്ക് തന്നെ നമുക്ക് വെർമി വാഷ് നിർമ്മാണവും സാധ്യമാണ്.
1: അപ്പം നമുക്ക് മണ്ണിരയെ ഉൽപ്പാദിപ്പിക്കാം, മണ്ണിര കമ്പോസ്റ്റ് ചെയ്യാം, വെർമി വാഷ് ചെയ്യാം. 3 ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. മണ്ണിര ഇതിനകത്ത് നമ്മൾ ഈ അവശിഷ്ടങ്ങൾ ഇടുമ്പം ഏത് അവശിഷ്ടങ്ങളും ഇടാമോ?
0: മണ്ണിര ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ കമ്പോസ്റ്റ് നിർമ്മാണം നടത്തുന്നത്. മണ്ണിരയെ സംബന്ധിച്ച് അതിന്റെ നമുക്കറിയാം അതിന്റെ ശ്വസന അവയവം എന്ന് തുലിപ്പുറമാണ്. അപ്പൊ അതിന്റെ ശ്വസന അവയവത്തെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് അതായത് അവശിഷ്ടങ്ങൾ വേണം ഇടാനുള്ളത്. അപ്പൊ നമുക്ക് ഈ എണ്ണമയമുള്ള സാധനങ്ങള് അതുപോലെ പാല് പാലുൽപ്പന്നങ്ങൾ ഇത് നമുക്ക് കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുപോലെ ഈ മറ്റ് ജന്തുക്കൾ അതായത് നമുക്ക് അതുകൊണ്ടാണ് കഴിവതും നമ്മൾ മീനോ അല്ലെങ്കിൽ ചിക്കൻ വേസ്റ്റോ ഒന്നും ഇടാത്തത് അതുകൊണ്ടാണ്. മറ്റ് ജീവികളെ ആകർഷിക്കാൻ സാധ്യതയുള്ള അവശിഷ്ടങ്ങളും ഇടാതിരിക്കുക. അതൊഴിച്ചിട്ട് ഏത് സാധനം വേണോ നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റിയെടുക്കാം.
1: നമ്മുടെ ഈ തെങ്ങിൻ തോപ്പില് നമ്മുടെ തെങ്ങിന്റെ ഓലയൊക്കെ
0: ഓല ചില സമക്കാണല്ലേ? അതെ, അത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി വരാൻ കുറച്ചേറെ സമയം എടുക്കും. ചെറിയ പീസസ് ഒക്കെ ആക്കി എടുത്താൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കാം. പക്ഷെ ഇച്ചിരി മറ്റേ അവശിഷ്ടത്തെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ കൂടുതൽ സമയം.
1: സൂചിപ്പിച്ച മാതിരി നമ്മൾ അവശിഷ്ടങ്ങൾ ഇടുമ്പോൾ അത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ഇടുന്നതായിരിക്കും നല്ലത്.
0: കുറച്ച് ചെറിയ പീസസ് ആക്കിയിട്ടാ വളരെ സ്പീഡായിട്ട് കമ്പോസ്റ്റിംഗ് നടക്കും.
1: ഇത് ഇയർ റൗണ്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു ബാച്ച് എടുത്ത് പിന്നെ നെക്സ്റ്റ് അത് റെഡിയായി അങ്ങനെ ചെയ്യാം.
0: ഇയർ റൗണ്ട് ചെയ്യാം. ഒരു മാർച്ച് സമയമൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം സമ്മർ സീസണായി ചൂട് കൂടുതലായിരിക്കും. ആ സമയം നമ്മൾ ഈ കമ്പോസ്റ്റിങ്ങിന്റെ നമ്മുടെ യൂണിറ്റിന്റെ മുകളിൽ ഒരു ചനച്ചാക്ക് നനച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഈർപ്പം നിൽക്കും. അല്ലെങ്കിൽ മണ്ണിര കൂട്ടത്തോടെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ചൂട് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഇയർ റൗണ്ട് കമ്പോസ്റ്റ് നിർമ്മാണം നമുക്ക് സാധ്യമാണ്.
1: മണ്ണിരയ്ക്ക് വളരാനുള്ള നല്ല സാഹചര്യം നമുക്ക് ഉണ്ടാക്കി
0: കൊടുക്കാം.
1: അത്രയും
0: ചെയ്താലേ
1: പിന്നെ അത് കഴിക്കുന്ന നമ്മുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് അത്
0: കഴിക്കുന്നത്. അതിൽ കുറച്ച് ജൈവവളങ്ങൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മണ്ണിര ഉണ്ടാവും.
1: പിന്നെ മണ്ണിര കമ്പോസ്റ്റിന്റെ ക്വാളിറ്റി മറ്റേ കമ്പോസ്റ്റിനെക്കാട്ടിലും നല്ലതാണെന്നല്ലേ നമ്മൾ?
0: അതെ, എന്നുവെച്ചാ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് മണ്ണിര കഴിക്കുന്ന ഭക്ഷണം അതിന്റെ ആമാശയത്തിൽ ചെന്ന് പല എൻസൈംസുമായിട്ട് മിക്സ് ചെയ്ത് പുറത്തു വരുന്ന വേംകാസ്റ്റ് ആണ് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ധാരാളം എൻസൈംസും ഹോർമോൺസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ സ്ഥൂല മൂലകങ്ങളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഹോർമോണും എൻസൈമും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അത് സാധാരണ കമ്പോസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മൂലകങ്ങളുടെ അളവ് തന്നെ നോക്കിയാൽ സാധാ കമ്പോസ്റ്റിനെ അപേക്ഷിച്ച് ഏകദേശം 3 മുതൽ 5 ഇരട്ടി വരെ ഇതിൽ സ്ഥൂല മൂലകങ്ങൾ പ്രധാന മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്.
1: ക്വാളിറ്റി വൈസും താരതമ്യം ചെയ്താൽ ഇത് നല്ല വളരെ മെച്ചപ്പെട്ട കമ്പോസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കർഷകർ ഇത് മിക്കവാറും ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ് പരിപാടികളൊക്കെ നിങ്ങളുടെ IFSRS കർമനയിൽ നിങ്ങൾ ചെയ്യാറുണ്ട്?
0: ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. കാരണം അവിടെ പ്രധാനം എന്ന് പറഞ്ഞ സംയോജിത കൃഷിയാണ്. സംയോജിത കൃഷിയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം. കാരണം അവിടെ ഉണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളെ അവിടെ തന്നെ പുനരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് സംയോജിത കൃഷിയുടെ ഒരു പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിന് അനുബന്ധമായ പരിശീലനങ്ങൾ ധാരാളം അവിടെ കൊടുക്കുന്നുണ്ട്.
1: ഡോക്ടർ മീര, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.

മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വിധവും ഉപയോഗവുമെല്ലാം മനസ്സിലായില്ലേ? ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മീര എ വി. ഡോക്ടർ മീരയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ മീര എ വിയുടെ ഫോൺ നമ്പർ 9446 46 6239. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ചില ഗാനങ്ങൾ നമ്മെ ബാല്യത്തിലേക്കോ കൗമാരത്തിലേക്കോ ഒക്കെ കൂട്ടിക്കൊണ്ടുപോകാറില്ലേ? ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

0: ഈ ഗാനം നിങ്ങളെ ഓർമ്മകളുടെ വിദൂരതയിലേക്ക് എത്തിച്ചില്ലേ? അവിടെ നിന്നും തിരിച്ചു വരാം. അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: തെങ്ങും മാവും കവുങ്ങും കാപ്പിയും തേയിലയും പച്ചക്കറിയും ഒക്കെ നട്ടാൽ മാത്രം പോരാ, കാലാവസ്ഥയ്ക്കനുസരിച്ച് അവ പരിപാലിക്കണ്ടേ? കേരള കാർഷിക സർവകലാശാല കുറച്ച് വിള പരിപാലന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, എന്താണെന്ന് കേൾക്കാം. കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റുനിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക. വാഴയിൽ ഇലത്തീനി പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പറോക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ആന്ത്രാക്സ് രോഗത്തിന്റെ കാരണമെന്താണ്? ഉത്തരം, ബീജങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാം പോസിറ്റീവ് ബാസിലസ് ബാക്ടീരിയയാണ് ആന്ത്രാക്സ് രോഗത്തിന് കാരണം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

ആകാശവാണി, സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ pmfby.gov.in സന്ദർശിക്കുകയോ 1800 42 57 064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ജൂലൈ 31 വരെ നീട്ടി. വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSE എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പ എടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം. വിളയാണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നെല്ല് സംഭരണം. മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുമ്പ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplyco.paddy.in സന്ദർശിക്കുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റൻസ് ഡയറക്ടർ നസീം എ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക്

0: 9637 1409 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. അരുവിക്കര കൃഷിഭവന്റെ പരിധിയിൽ താമസിക്കുന്ന കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനായി കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികളുടെ വിതരണം നടക്കുന്നു. 10 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായുള്ള കർഷകർ കരമടച്ച രസീത്, ആധാർ എന്നിവയുമായി കൃഷി ഓഫീസിലെത്തി സൌജന്യമായുള്ള കുരുമുളക് തൈകൾ കൈപ്പറ്റണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തര കർമ്മ പദ്ധതികളും. നെല്ല് എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറ് നടീൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെൺമണികൾ ശരിയായി നിറയാതിരിക്കുന്നതിനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ: ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കുന്നതിനുള്ള നടപടികളെടുക്കുക. തെങ്ങ്: കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800 രൂപ, ആലപ്പുഴ 23,100 രൂപ, ചെങ്ങറു 25,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,300 രൂപ, ആലപ്പുഴ 21,900 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,000 രൂപ, കട്ടപ്പന 2,800 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് പാല 67,000 രൂപ, ആലുവ 67,500 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000 രൂപ. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. പ്രണയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണ്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി ബി പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4th തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2nd മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
2: ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് ഓഫ് ദി സിനിമാസ് ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ബ്രഹ്മയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങ് വാനക്കോണില്.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു.
3: आसमान में नए पौधे गाड़ दिए हैं और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूं.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള 2nd ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൌൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയെല്ലാം നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन IDDM जैसी व्यवस्था को भी प्राथमिकता दी गई. सेनाओं के आधुनिकीकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया. इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी.
1: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്തമാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് മൈ ജി ഒ വി ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് നാലാം ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റർ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: ആകാശവാണി യുവവാണിയിൽ ഇപ്പോൾ മ്യൂസിക് ടൈം.
6: യുവവാണി.

0: ആകാശവാണി, സമയം 8 മണി. ഇപ്പോൾ നാടകം കേൾക്കാം.
1: കുഞ്ഞമ്മയും കൂട്ടുകാരും, ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം ആദ്യ ഭാഗം.
2: നിറന്നലം വെളുത്തേ താറാവൂർ ശരി മല്ലിച്ചനെ.
1: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
2: കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളെ പടിഞ്ഞാറേ.
1: പങ്കെടുക്കുന്നവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജ്.

0: ഇനി നോ കാക്കുന്നില്ല. ഈ ഗോപാലന്മാരെ അന്വേഷിക്കുന്നതിലും ഭേദം കാറ്റ് പോയ വഴി നോക്കുകയാണ്. കാലത്തെ ഇറങ്ങിത്തിരിച്ചതല്ലേ ഈ മനുഷ്യൻ.
1: തിരുമേനി ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നോ?
0: ഇല്ല, പക്ഷെ അയാൾക്ക് ഊഹിച്ചൂടെ.
1: ഈ ചായ കുടിക്കു തിരുമേനി. ഗോപാലൻ നായരുടെ കാര്യം അങ്ങനെയാണ്, കാറ്റിൽ കുടുങ്ങിയ കരിയില പോലെ. പിന്നൊരു കാര്യം, മൂപ്പലെ കൊണ്ട് വേണ്ടേ പലരുടെയും ഏടാകൂടങ്ങൾ തീർക്കാൻ.
0: ആലും വേണ്ടേ ഒരു മര്യാദ. അടുത്ത ബസ്സിന് ഞാൻ അങ്ങ് പോകും.
1: എന്തേ തിരുമേനി, പ്രത്യേകിച്ച് വല്ല കാര്യവും?
0: ആ, അങ്ങനെ ഒന്നുമില്ല.
1: അല്ല, ഗോപാലൻ നായരുമായി വെടി പറഞ്ഞിരിക്കാനല്ലേ? റേഷൻ കടകളെ പറ്റിയുള്ള പരാതി തുടങ്ങി യുദ്ധം, രാഷ്ട്രീയം, സാഹിത്യം ഇതൊക്കെ പറഞ്ഞിരിക്കാനാണല്ലേ? വ്യസനിക്കണ്ട, ഗോപാലൻ നായർ ഇപ്പൊ വരും.
0: ഇല്ല, നോ പോവാണ്.
2: എന്താ തിരുമേനി പുറപ്പെട്ടു കഴിഞ്ഞോ?
0: ഇതാരാ, താൻ ഏത് വഴിക്കാ ചാടി വീണ?
2: പിൻപുറത്തൂടെ. എന്താ പറയ തിരുമേനി, 36 വയസ്സുള്ള എനിക്ക് 6 കുട്ടികൾ, ഭാര്യ, 2 കാടൻ പൂച്ച, 1 ചെത്തിലപ്പട്ടി. ഇത്രയും പേരുടെ ജീവസന്ധാരണം നടത്തുക ചില്ലറ കാര്യാണോ? ഇതിനിടെ പൊതു കാര്യം.
0: എന്തേ, ഒന്നും കഴിച്ചില്ലേ?
2: അതെങ്ങനെ തിരുമേനി, ഇന്ന് കണി കണ്ടത് മാധവിയെ തന്നെ അല്ലേ? പെണ്ണുങ്ങളെ നോക്കിയാൽ നോക്കിയവൻ കുടുങ്ങും, അവനെ നോക്കണ എന്ന് വിചാരിക്കുന്നവരും കുടുങ്ങും. എങ്ങാണ്ടോ കിടന്ന ഒരുത്തൻ ഒരുത്തിയെ നോക്കിയതിന്റെ പൊല്ലാപ്പായിരുന്നു ഇന്ന് പറ്റിയത്.
0: താനതിന് കക്ഷിയാണോ?
2: എന്നാൽ ആ ഒരു രസമെങ്കിലും ഉണ്ടായേനെ. ഞാനെന്ന് രാവിലെ ഉറക്കമെണീറ്റ് കിടക്കയിലിരുന്ന് മക്കൾ അടുക്കളയിൽ അമ്മയുടെ നേരെ ദോശയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്നതും ശ്രദ്ധിച്ചങ്ങനെയിരിക്കായിരുന്നു. അപ്പോ പകുതി തുറന്നു കിടന്ന വാതിലിലൂടെ ഒരു കുടവയർ.
0: അല്ല, അതാരാപ്പോ?
2: അതിന്റെ ഉടമ ഗോവിന്ദക്കുറുപ്പ് പിന്നാലെ.

0: എന്നിട്ടൊരു ചോദ്യം, എടോ ആണും പെണ്ണും പ്രേമിക്കുന്നത് തെറ്റാണോ?
1: കേക്കട്ടെ കേക്കട്ടെ, എന്നിട്ട് താൻ എന്ത് പറഞ്ഞു?
0: ഒരു ബുദ്ധി കുറഞ്ഞ പെണ്ണ് എന്നെ പ്രേമിച്ചത് കൊണ്ടാണ് അവൾ 6 കുട്ടികളുമായി എന്റെ വീട് ഒരു യുദ്ധക്കളമാക്കി മാറ്റിയത്. ഇപ്പൊ പിന്നെ അനുരാഗം ഒരു നേരിയ ഓർമ്മ മാത്രം. എന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ചില സംഗതികൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകാറുണ്ടെന്ന്.
1: അല്ല, അപ്പൊ കുറിപ്പിന് വല്ല
0: മൂപ്പരുടെ അയൽവക്കത്ത് ഒരു ചാത്തപ്പൻ താമസിക്കുന്നുണ്ട്. ഒരു മർമാണി ഗുളിക എഴുന്നേറ്റ് നടക്കുന്നത് പോലെ കുറുപ്പിന്റെ പാടത്തും പറമ്പിലും ജോലിയെടുക്കും. പണിയില്ലാത്ത കാലം കുറുപ്പിന്റെ നാളികേരം കട്ട് വിറ്റ് ഉണ്ണുകയും ചെയ്യും. ഈ ചാത്തപ്പൻ ഒരു പെണ്ണിനെ ഒന്ന് നോക്കി.
1: എന്നിട്ടോ?
0: പെണ്ണ് തീയത്തിയാണ്, പേര് കുഞ്ഞമ്മ. ഇരുണ്ട നിറം, ഉരുണ്ട കവിൾ ചാട്ടുളി പോലുള്ള കണ്ണുകൾ. അവ കൊണ്ട് തിമിംഗലത്തെ പിടിക്കാമെന്ന് തോന്നും. പോടാവൂലേ എന്ന മട്ടിലുള്ള നടന്നു.
1: നീ അവളെ കണ്ടോ?
0: ഉവ്.
1: അപ്പൊ ഈ പ്രണയം എങ്ങനെ ഉത്ഭവിച്ചു?
0: കഴിഞ്ഞ നാട്ടിപ്പണിക്കാലം. ചാത്തപ്പൻ വരമ്പ് കളിക്കുന്നു. കുഞ്ഞമ്മയുടെ കൈവിരലിൽ ഒരു ആരു കൊണ്ടു. ഞാറ്റിൻമൂടി താഴത്തിട്ട് വിരലും മുറുക്കി പിടിച്ച് ചുണ്ടും കൂർപ്പിച്ച് കുഞ്ഞമ്മ ചാത്തപ്പന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു,
2: ഇതൊന്ന് നോക്ക്.
0: ചാത്തപ്പൻ അരയിൽ തിരുകിയിരുന്ന കത്തിയെടുത്ത് തള്ളവിരലിന്റെ നഖവും ചേർത്ത് ഒരു കൊടിലാക്കി. എന്നൊരു മൂളിപ്പാട്ടും പാടി ആര് വലിച്ചിങ്ങെടുത്തു. ആര് പറിച്ചെടുത്ത ഊക്കിൽ അവർ പരസ്പരം നോക്കി. പിന്നെ ചാത്തപ്പൻ വയലിൽ വന്നാൽ അടുത്ത ഞാവൽ മരത്തിലേക്ക് നോക്കി പാടും,
3: തന്തിനാട്ടം കളിക്കുന്ന മയിലേ കുയിലേ കുഞ്ഞി പെണ്ണേ കുയിലാളേ.
2: ഈ ചെളിവാരി പുറത്തോട്ടിട്ടിരുന്ന ഞാൻ
3: ഇക്കത് ഇഷ്ടാ.
4: ഈ ചാത്തപ്പന് പെണ്ണുങ്ങളെയും പൂച്ചയും കണ്ടൂടാ.
3: കൊല്ലും പെണ്ണുങ്ങളെ കെട്ടും.
2: ഇന്നാ പിടിച്ചോ
3: കുഞ്ഞമ്മേ, ഇക്കത് ഇഷ്ടാ.
0: ഒടുവിൽ ഇരുവരുടെയും പ്രണയം മൂത്ത് ബഹളമായി.
3: ബഹളോ എന്തിനാ?
0: തിരുവേനി, അവർ രണ്ട് സമുദായത്തിൽപ്പെട്ടവരല്ലേ?
3: പക്ഷേ രണ്ടുപേരും കർഷക തൊഴിലാളികളല്ലേ?
0: ഈ തിരുമേനിക്ക് കീർക്ക. ഒരു തീയ സ്ത്രീയും ചെറുപനും പ്രേമിച്ച നമ്മുടെ നാട്ടിൽ ചില മട്ടക്കയുണ്ട്. ചിലരുടെ പുറം പൊളിയുക, മറ്റു ചിലരുടെ തലയ്ക്ക് പരുക്ക്. കുഞ്ഞമ്മയുടെ അച്ഛൻ അറിഞ്ഞപ്പോ പെണ്ണിനെ കാര്യമായി തല്ലി.
3: ഓ അയ്യോ പാവം. അപ്പൊ ചാത്തപ്പനോ
0: ഉറച്ചു നിന്നു.
3: കുഞ്ഞമ്മ ചോദ്യാരെ ഇക്കിട്ടാ, ഓർക്ക് എന്നേ ഇട്ടാ. അലകും ചെരിയാ പുടിയും ചെരിയാ, പിന്നെന്തിനാ ഒരു എടപ്പൂള്.
0: പെണ്ണിനെ ആരെയെങ്കിലും കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരുവനെ കടക്കണ്ണുകൊണ്ട് പോലും നോക്കിയ പെണ്ണിനെ ആരും കെട്ടാൻ മടിക്കും.
3: ഞാൻ കെട്ടിക്കോളാം.
5: ഏ ഗോപാലൻ നായരെ, അറിഞ്ഞോ ഇന്ന് കാലത്ത് കുഞ്ഞമ്മയും ചാത്തപ്പനും കൂടി ആര്യ സമാജത്തിലേക്ക് പോയിട്ടുണ്ട്.
0: അതിന് നിങ്ങക്കെന്താ? ആരെങ്കിലും ആരെങ്കിലും കെട്ടിക്കോട്ടെ, നമ്മളെന്തിന് തൂങ്ങി വലിയണം?
5: ചാത്തപ്പന് കുഞ്ഞമ്മയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ വരുന്ന വൈഷമ്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ?
0: പ്രപഞ്ചത്തിന്റെ ആണി വേരെന്ന് ഇളകാൻ പോകുന്നില്ല.
5: രണ്ടുപേരും മതം മാറും.
0: നന്നായി, അതോടെ പ്രശ്നം കഴിഞ്ഞില്ലേ?
5: തനിക്ക് ലജ്ജയില്ലേ?
0: അതിലിപ്പോ ലജ്ജിക്കാനെന്തിരിക്കുന്നു? എന്റെ ജ്യേഷ്ഠൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുന്നു.
5: താൻ അതിനിതും പറയാതെ എന്റെ ഒപ്പം ആര്യ സമാജം വരെ വരും.
0: ഓ, ഇയാളെ കൊണ്ട് നിവർത്തിയില്ല, എന്നാ പുറപ്പെട്ടോളൂ.
6: ഓ, കുഞ്ഞമ്മയും ചാത്തപ്പനും വന്നിട്ടുണ്ടല്ലോ.
7: ആ കുഞ്ഞമ്മക്ക് ചാത്തപ്പനെ കുറിച്ച് ആരെ വേണമെങ്കിലും കേട്ടാ.
5: കുഞ്ഞമ്മേ, നിനക്ക് ചോയിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ?
7: പറയടേ പറയാ,
5: നീ വേഗം പറയേ.
2: എനിക്ക് ഇയാളെ മതി.
5: ഗോവലനായരെ, ആള് കേമത്തിയാണ് കേട്ടോ.
8: കുറുപ്പാളെ, നിങ്ങൾ വിചാരിച്ചാ കാര്യം നടക്കും.
9: ആര് വിചാരിച്ചാലും എന്റെ മോളെ ഇവനു കൊടുക്കില്ല. നീ നിന്റെ കുടിയിലേക്ക് എവിടെ കൊണ്ടുപോ.
10: അയ്യോ
5: ഇതോ നേരെ ഉച്ചയായി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ല ഗോപാലൻ നായരെ, വാസ്തവത്തിൽ കുഞ്ഞമ്മ എന്നെ ചൂണ്ടിക്കാട്ടിയത് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ?
0: അതിപ്പോ ചോയിന്നിയുടെ കുടിയിൽ അവളുണ്ടാവും, നമുക്ക് നേരിട്ട് ചോദിക്കാം. എന്താ കുഞ്ഞമ്മേ, ഒന്ന് പുറത്തേക്ക് വരൂ.
5: അല്ല, നീ എന്നെ ചൂണ്ടിക്കാണിച്ചത് എന്തിനാ?
11: അയ്യോ, അപ്പൊ പേടിച്ചിട്ട് അറിയാതെ ചെയ്തതാണ് മാപ്പ്.
5: അത് ശരി, നീ ഇവിടെ മര്യാദക്ക് താമസിക്ക.
11: മേലെ എനിക്ക് ഇഷ്ടമല്ല.
5: എന്താപ്പ നിനക്ക്, ചാത്തപ്പന്റെ അടുത്ത് പോണോ?
11: അതെ.
5: എന്നാ ഞങ്ങളുടെ വാ, വന്നോളൂ. കുഞ്ഞമ്മേ, നിനക്ക് വാസ്തവത്തിൽ ചാത്തപ്പൻ ഇഷ്ടമാണോ?
11: അതെ.
5: വേറെ ആരോടും ഇഷ്ടമില്ലേ?
11: ഇല്ല.
5: എന്നാൽ പോയി തൊലൈ.
0: അല്ല കുറുപ്പേ, ഇനി അവര് ഇസ്ലാ സഭയിലേക്ക് പോയാലോ?
5: എവിടേക്കെങ്കിലും പൊയ്ക്കോട്ടെ, ഞാൻ പോകുന്നു.
8: അല്ല, ഇവിടെ ആരുമില്ലേ? ഈ പെണ്ണ് എവിടെ പോയി? അല്ല, ഓള് ഓള ചാത്തന്റെ പുരയിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മുടെ മാനം കെടുത്തിയില്ലേ?
12: എന്തേ പറയാ വിളക്കുമ്പോഴേക്കും?
8: ഇത് നന്നായില്ല.
12: ഏതി
8: ഓളെ കാണാനില്ല, പണിയും കഴിഞ്ഞ് വന്നപ്പോഴേ ഓളില്ല.
12: ബർക്കത്തുള്ളാനാ ഇജ്ജു ലച്ചപ്പെട്ടെന്ന് വെച്ചോ. ഓളൊരു ജഗല. ആരേ? അക്കുഞ്ഞമ്മ. അല്ലാച്ചാൽ ചെറുമന്റെ കുടിയിലേക്ക് പോകോ? ഇന്റെ പൊന്ന് ചോയും നീ അന്നെ പടച്ചോ കാത്തിന്ന്. ഇല്ല, നീക്കറിയാ നീ വിഷമിക്കണ്ടാന്ന്. എന്റെ കദീജാണ നേര് അനക്ക് ഞാന് പെണ്ണ് കെട്ടിത്തരും. ഇവളെക്കാളും മുന്തിയ പെണ്ണ്.
8: നീ അപമാനിച്ചില്ലേ?

0: അല്ല ചോദി, നീ അമ്മുക്കുട്ടി അമ്മയുടെ നിലം ഒഴിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു.
1: ഓരുടെ മോക്ക് കല്യാണം കഴിഞ്ഞു, ഇനി അയാള് നോക്കിക്കൊള്ളും.
0: നീ ഒരു വങ്കന. പുതിയ ബില്ല് വന്നതറിഞ്ഞില്ലേ? പുരയിടം ആര് നോക്കി നടത്തുന്നുവോ അവർക്കാണ് അവകാശം.
1: ഈ പുരയിടം അമ്മുക്കുട്ടി അമ്മാളെയാ?
0: അല്ല മന്ദാ, നിനക്കാണ് അവകാശം.
1: നിങ്ങൾ എന്താ പറയണ്? നോക്കി നടത്താൻ ആളില്ലാഞ്ഞിട്ട് അവരെന്നെ ഏൽപ്പിച്ചതാണ്.
0: അതല്ല കാര്യം, ജന്മിത്തം നശിക്കണം.
1: എന്തിന്?
0: എന്നാലേ കുടിയാൻ രക്ഷയുള്ളൂ.
1: അതെയോ? എന്നാലും ഓലുടെ നിലം ഓക്ക് കൊടുക്കണ്ടേ? അത് പാവമല്ലേ?
0: ഇട മണ്ടച്ചാരെ, ഈ അമ്മുക്കുട്ടി അമ്മയുടെ ആങ്ങള ഗോപാലൻ നായരും ഗോവിന്ദക്കുറിപ്പും കൂടിയല്ലേ നിന്നെ അപമാനിച്ചത്? കുഞ്ഞമ്മയുടെ കാര്യം നീ മറന്നോ?
1: അത് ശരിയാ, എന്നാ ജന്മിത്തം നശിക്കട്ടെ.
0: അപ്പോ നിലം ഒഴിഞ്ഞു കൊടുക്കണ്ട.
1: ഇല്ല, ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല.
2: ചോയുണ്ണി, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്.
1: എന്ത്?
2: വസ്തു അമ്മുക്കുട്ടിക്ക് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ചോയുണ്ണി ഇത്രയും കാലം നോക്കി നടത്തിയതിനെ?
1: അതിന് ഞാനിപ്പോ ഒഴിയുന്നില്ല.
2: എന്ത്? അമ്മക്കുട്ടി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്.
1: എന്നാ ഇപ്പോ ഇങ്ങനെയാ, ഒഴിയുന്നില്ല.
2: കാരണം?
1: ജന്മിത്തം നശിക്കണം.
2: പക്ഷെ നശിക്കുന്നതിപ്പോ ആ പിഞ്ചു കുഞ്ഞുങ്ങളാവും, അവർക്ക് മറ്റൊന്നുമില്ല.
1: ജന്മിത്തം നശിക്കണം, എന്നെ അപമാനിച്ചവരൊക്കെ നശിക്കണം.
2: ഇതെന്തു പറ്റി ഈ ചോയിണിക്ക്? ജന്മിത്തം നശിക്കട്ടെ, പക്ഷേ മനുഷ്യന്മാര് തമ്മിലുള്ള സ്നേഹം നശിക്കണ്ട. വസ്തു ചോയിണി എടുത്തോളൂ, ആ പിഞ്ചു കുട്ടികള് പട്ടിണി കിടന്ന് നശിക്കണോ? ഇതുവരെ ചോയിണിയല്ലേ നോക്കിയത്? ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നാക്കാം.
1: കുട്ടികളെ കൊണ്ടുവരണ്ട.
2: പിന്നെ ഞാൻ അവരെ കൊല്ലണോ?
1: വേണ്ട.
2: പിന്നെ ആറ് കുട്ടികളുള്ള ഞാൻ എന്ത് ചെയ്യും?
1: എന്നാലും എന്നെ അപമാനിച്ചില്ലേ?
2: ആര്?
1: നിങ്ങളും കുറുപ്പാളം കൂടിയിട്ട് ആ പെണ്ണിനെ ചാത്തന കൊടുത്തില്ലേ?
2: ഞങ്ങളോ? അവള് പോയതല്ലേ? പിടിച്ചു നിർത്തിയാൽ ക്രിമിനൽ കേസാവില്ലേ? ഈ ഉപകാരമൊക്കെ ചെയ്ത ചോയിണിയെ അപമാനിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ?
1: അപ്പോ പിടിച്ചു നിർത്തിയാൽ ക്രിമിനൽ ആവോ?
2: പിന്നല്ലേ, പോലീസ് വരില്ലേ?
1: ഓ, എന്നെ അപമാനിച്ചില്ലേ?
2: ഇല്ല ചോയിണി, എന്നെ വിശ്വസിക്ക്.
1: എന്നാല് ഒഴിഞ്ഞു തരാം. പിന്നെ കുട്ടികളെ ഇവിടെ കൊണ്ടാക്കല്ലേ, ഇവിടെ ആര് നോക്കാനാ?
2: പാവം ചോയുണ്ണി, എന്ത് പട്ടുപോലത്തെ മനസ്സ്! നിയമം അവന് അനുകൂലമാണ്. ഇവനെയാണല്ലോ ആ കുഞ്ഞമ്മ വേണ്ടാന്ന് വെച്ചത്.
3: അല്ല, ഇത് എവിടുന്നാ ഈ വാഴക്കന്നൊക്കെ?
2: അതൊക്കെ കിട്ടി. ഇതാ ഞാൻ 40 വാഴക്കന്ന് വച്ചു പിടിപ്പിച്ചു. ഇതൊരെണ്ണം ശരിയായില്ല, നീ അതെടുത്ത് അങ്ങ് നശിപ്പിച്ചോ.
3: അത് നന്നായില്ല. വാടാ മക്കളെ, നമുക്കൊരു കുഴി കുഴിച്ചിട്ട് ഇതങ്ങ് നടാം. നിങ്ങൾ വളമിടുമ്പോ ഇതിനും കൂടി ഇട്ടേക്കണേ.
2: ഓ, ഇട്ടേക്കാമേ, സഹസ്രപൂവനല്ലേ.
3: ഓ, അത്രയൊന്നും അങ്ങ് പറയണ്ട. വാഴയുടെ വണ്ണോ നിങ്ങളോ ഒന്നും നോക്കണ്ട, കുലയ്ക്കുമ്പോ നോക്കിക്കോ.
2: അതെ അതെ അതെ, മുയലിന് കൊമ്പ് വരും പോലെ ഈ വാഴയ്ക്ക് വലിയൊരു കുല വരും.
3: ആ, നമുക്ക് കാണാം.
2: കാണാം കാണാം. ഈ വളമെല്ലാം എടുത്തങ്ങ് വലിയ വാഴയല്ലോ. ഇത് മാധവിയുടെ വാഴ. ആ, അവള് നിന്നെ പൊന്നുപോലെയാ നോക്കുന്നല്ലേ. നിനക്ക് ഇത്രയും മതി, അത്ര മതി. ഇതെങ്ങനെ തൊഴുത്തു വന്നിരിക്കുന്നു! പെണ്ണുങ്ങൾ പറ്റിക്കുന്ന പണി കണ്ടോ? മാധവിയുടെ പാതിവൃത്യം കൊണ്ടാവും. ഹമ്പടി കള്ളി, ഇതാണല്ലേ വിദ്യ! നിന്റെ വാഴ തരുന്നത് ഒരു പീച്ചാങ്കുലയായിരുന്നു.
3: നമുക്ക് കാണാം
2: കാണാം കാണാം നമുക്ക്.

0: പിന്തിരിപ്പൻ ശക്തികളെ തുലയ്ക്കണം. സമത്വ സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കണം.
1: അതായി ഇരുട്ടിൽ നിന്ന് ചെയ്യാതെ
0: അതെ
1: ഇവിടെയാ പടുത്തു വെട്ടുന്നത്.

0: പിന്നെ മനുഷ്യന്മാരൊക്കെ പോതം കെട്ടാ നടക്കണ്. ഇപ്പറമ്പിലും അപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒന്നും കെട്ടുപെടുത്തിട്ടില്ല.
1: പതുക്കെ കാണാം, ഒരു പുതിയ ലോകം ഉണർന്നു വരികയാണ്.
0: കഥൊന്നും അറിയില്ല, വെളിച്ചത്ത് കെട്ടിപ്പെടുത്താലല്ലേ നല്ലത്. നാട്ടാരും സഹായം ചെയ്യൂലോ.
1: പിന്തിരിപ്പൻ മൂവാച്ചികൾ ഒരിക്കലും അനുവദിക്കില്ല.
0: ആരാ ഓലെ, നമ്മുടെ രാജ്യത്തുണ്ടോ?
1: എല്ലാ രാജ്യത്തും, റഷ്യയിൽ മാത്രമില്ല.
0: അതിരിക്കട്ടെ.

0: എട്ട് മനുഷ്യന്മാരെ നന്നാവിച്ചാൽ സർക്കാർ ഇങ്ങളെ ഇപ്പോ എത്ര തല്ലി, നിങ്ങൾ മാറിയില്ലല്ലോ.
1: പക്ഷേ ഞങ്ങൾ വളരുന്ന ശക്തിയാണ്.
0: എനിക്കതൊന്നും മനസ്സിലാവില്ല. ഞാൻ വരുന്ന നോട്ടമ്മ വിളിക്കും. ഉമ്മ വന്നോ? എന്തിനാ ഉമ്മ കൂടെ വലിച്ചെറിഞ്ഞ് ദേഷ്യപ്പെടുന്നത്?
2: ഇനി തോന്നേശം കാട്ടോ
0: ഉമ്മ.
2: ഇജ്ജിന്റെ മോളാച്ചാല് ഇപ്പൊ ഇറങ്ങണെന്ന്.

0: മാവക്കുട്ടി
1: എന്തിരുത്താണ്ട് ഷീന കാണണത്? അന്റെ അഖിലാവൊന്നും ഈ ഉമ്മറൂഹോടെ ഇരിക്കുമ്പോ നടക്കൂല. അല്ലേ, ഈ പെണ്ണിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനെടുക്ക്. ഇന്നാളൊരുത്തി ചോദിക്ക, ഇങ്ങടെ മോള് കമ്മ്യൂണിസത്തിൽ ചേരാൻ പോകുമെന്ന് കേട്ടു, നേരെ തന്നെയാന്ന്?
2: അല്ല, ഒക്കയ്ക്ക് ഒരു സമയമുണ്ട്, ഇനി കിടന്ന് പിടിക്കാതെ.
1: ഓളെ ഏതെങ്കിലും ഒരു ചെറു ബാല്യക്കാരനെ കൊണ്ട് കെട്ടി വായിക്കണ്ടേ?
2: ആ ബാവക്കുട്ടി ചെറു ബാല്യക്കാരനല്ലേ, ഓള് തന്നെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്താൽ എന്തിരുത്താ നിനക്ക്?
1: നിങ്ങളും മക്കത്തും മതിയിലത്തും പോയനല്ലേ?
2: തന്നെ.
1: നിങ്ങള് പോയതും ഞാൻ പോകാത്തതും ഒക്കും.
2: എന്തേ,
1: ഓൻ വേറിട്ടൊരു മതക്കാരനല്ലേ?
2: ആര് പറഞ്ഞു?
1: ഓളുടെ കിത്താപ്പും മൊയിലാക്കന്മാരും ബയലു പറച്ചിലും ഒക്കെ വേറിട്ടല്ലേ?
2: അത് വെറുക്കിനെ പറയുന്നതാ, ഓൻ ഇസ്ലാം തന്നെയാ.
1: കുരുത്തം കെട്ടോനാ?
2: അത് നേരാ, ഇച്ചിരി ഏറിയനാ.
1: അപ്പോളോ കുരുത്തമുള്ള പുതിയാപ്ലയനെ കെട്ടിയാലും ഞെട്ടുപയ്ക്കാത്ത വെറ്റില കൂട്ടി മുറിക്കാലും അയിന്റെ സോഹം ഒന്ന് വേറിയ. എന്തേ
2: ആലോചിക്കുക.
1: അല്ല, ഇതാര് ചോയുണ്ണി? നീ ഇവിടെ ഇരിക്ക. പഹയാ, ഇജ് രണ്ടു ദിവസമായിട്ട് എവിടെ ആർന്ന്? അനക്കെന്തേ ഇന്ന് മിണ്ടാട്ടമല്ല? കുഞ്ഞമ്മ കെട്ടാത്ത ബസനാ?
3: ഓളെ എനിക്ക് വേണ്ട.
1: പിന്നെ പെണ്ണ് കെട്ടാൻ പൂതിയായിട്ടാ? വേണച്ചാല് കെട്ട.
3: അതല്ല, കഞ്ഞി വെച്ച് തന്നിരുന്ന തള്ള ചത്ത്, കഞ്ഞി വെക്കാണില്ല.
1: അപ്പൊ പഹയൻ ഒരു പെണ്ണ് കെട്ടാൻ ഞാനാവൂല.
3: പെണ്ണോ എവിടെന്ന്?
1: പഹയനിപ്പൊ എത്തിര നെല്ല് കിട്ടും.
3: കഴിഞ്ഞ കന്നിയില് 211 പറ.
1: പാട്ടം പോകെ?
3: അല്ല, പാട്ടം 90 പറ കൊടുക്കണം.
1: അപ്പോ 115. ശരി, കയ്യുമേ കായ് എത്ര ഉണ്ട്?
3: 500 rupees. പിന്നെ ഒരു കുറിയുണ്ട്.
1: കുറിയിന്റെ സല?
3: 200.
1: അപ്പോ 800. അനക്കിപ്പോ എത്ര വയസ്സായി?
3: അതറിയില്ല.
1: 30 ആവൂലേ?
3: അതെ അതെ.
1: പഹയൻ ഇസ്ലാമാവാൻ വിരോധം ഉണ്ടോ? അല്ല, വിരോധം ഉണ്ടാച്ചാ വേണ്ട.
3: ഇല്ല.
1: എന്നാലും ഭയം ഉണ്ടാക്കാം. കദീജേ, മോളെ കദീജേ.
4: എന്തേ ഉമ്മ?
1: ആ, ഇച്ചിരി ബെറ്റിലെടുക്ക്, ഞെട്ടു വയ്ക്കാത്തത് മതി.
4: ആ ഉമ്മ,

0: നിങ്ങൾക്ക് നേന്ത്രക്കായ വട്ടം നുറുക്കി പുഴുക്ക് വെച്ചാ ഇഷ്ടമല്ലേ?
1: അല്ല.
0: വറുത്താലോ?
1: അല്ല.
0: പിന്നെ എങ്ങനെ വെച്ചാലാ ഇഷ്ടം?
1: എങ്ങനെ ഇഷ്ടമല്ല?
0: ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ?
1: കുറച്ച് വാങ്ങാൻ സമ്മതിക്കോ?
0: സമ്മതിക്കാം. പക്ഷെ നാളെ ഒരു കുല വെട്ടി കൂട്ടാൻ വെക്കും. കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു.
1: നിന്റെ സഹസ്രപ്പൂവൻ വാഴയില്ലേ, 56 ആനക്കൊമ്പ് വിരിഞ്ഞത്, അതങ്ങ് കൊത്തി ആദ്യം കൂട്ടാൻ വെക്ക.
0: അയ്യോ, അത് ഞാൻ വേറൊരു കാര്യം വിചാരിച്ച് നിർത്തിയിരിക്കുക.
1: ആ, എന്നാൽ എന്റെ വാഴക്കുലയെ സംബന്ധിച്ച് എനിക്കും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്ത് കരയാണോ മാധവി? എന്താ വേണ്ടത്? എന്റെ 6 കുട്ടികളുടെ അമ്മയല്ലേ, പറയേ എന്താ ഇപ്പൊ വേണ്ടത്?
0: ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ.
1: എന്റെ മാധവി, എല്ലാ നേന്ത്രക്കായും വെട്ടിക്കൊള്ളൂ. നമ്മൾ തമ്മിൽ എന്റെ നിന്റെ എന്നുണ്ടോ?

0: നീ ഈ സഹസ്രപ്പവൻ മുറിക്കാത്തത് എന്താ?
1: അതവിടെ നിൽക്കട്ടെ, ഒരാവശ്യമുണ്ട്.
0: കുട്ടികളുടെ പിറന്നാളിന് പഴപ്രഥമൻ വയ്ക്കാനാവും. മാധവി ബുദ്ധിയുള്ളവളാണ്.

പങ്കെടുത്തവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാ, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാഗേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ്.

0: സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജു.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുള്ളക്കൽ, ആലപ്പുഴ. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ഒരറിയിപ്പ്. ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ഈ വിഷയത്തെ സംബന്ധിച്ച ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9693 4321, മറ്റൊരു നമ്പർ 9496 5563 2 1, ഒരു നമ്പർ കൂടി 9496 5963 2 1. ഓർക്കുക, ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 11:02 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡന്റ്സ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനുവേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനുവേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം ഡിസംബർ 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

മുദ്രാവായ്പ ആർക്കൊക്കെ ലഭിക്കും? കോർപ്പറേറ്റ് ഇതര കാർഷികേതര മേഖലയിലെ വരുമാനം നേടുന്ന ഏത് സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കും അപേക്ഷിക്കാം. പച്ചക്കറിക്കടകൾ, ടാക്സി ഡ്രൈവർമാർ, ബ്യൂട്ടി പാർലറുകൾ, തയ്യൽ യൂണിറ്റുകൾ, ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ, ഡയറി പൗൾട്രി പോലുള്ള കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. വരുമാനം നേടുന്ന ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി മുദ്രാ യോജന നിങ്ങൾക്കുള്ളതാണ്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4th മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2nd എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 5 മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗുജറാത്ത് സർക്കാർ 4 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 അപേക്ഷ നൽകാം. സംസ്ഥാനത്ത് ഇന്നും ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മഴ ലഭ്യത കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച വാക്കത്തോണും ലഹരി വിരുദ്ധ യജ്ഞവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം തൂഫാൻ പതാക ഉയർത്തി. എക്സൈസ് വകുപ്പിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി. 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് അനുമതി. എക്സൈസ് കമ്മീഷണർക്കാണ് പൂർണ്ണ ചുമതല. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് 2025 ഫെബ്രുവരി 23 സർക്കാർ പ്രഖ്യാപിച്ച 10 മിഷനുകൾ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വനാതിർത്തികളിൽ സൌരവേലികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 പങ്കുവയ്ക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അധ്യയന ദിവസങ്ങൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഇത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനമറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥാനുകൂലമായ ഉടൻ അഗതി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ പശ്ചിമബംഗാൾ സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മേലെ പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും മിൻമിനിയും ചേർന്ന് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: Welcome back. You're with us on the news at 9. India's first privately developed orbital rocket Vikram-1 under Mission Agman has successfully reached orbit after completing its final burn and injecting payloads into a 450-kilometer orbit. The liftoff took place at 12.05 p.m. from the Satish Dhawan Space Center at Sriharikota in Andhra Pradesh. Our correspondent reports that the milestone makes India the third country in the world to achieve private orbital launch capability. Developed under Mission Agman, the rocket is intended to provide cost-effective and flexible launch services for small satellites. Prime Minister Narendra Modi congratulated the Skyroot Aerospace team over a telephone call. Mr. Modi said the successful launch of Vikram-1 under Mission Agman is a major milestone in India's journey towards self-reliance in the space sector.
1: जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
0: Union Science and Technology Minister Dr. Jitendra Singh also congratulated Team Skyroot on the successful launch of Vikram-1. The United States and Iran exchanged fresh strikes today as fighting over the Strait of Hormuz intensified. The heaviest damage was reported in Kuwait, where Iranian strikes hit a water desalination plant and an oil facility, injuring several people and disrupting power generation. It was the second attack on a desalination plant in 2 days, raising concerns in a country that relies on desalination for about 90% of its drinking water. Kuwait Ministry of Foreign Affairs condemned the attacks, calling it a heinous Iranian aggression targeting critical civilian infrastructure and accused Iran of violating the international law. On the other hand, the U.S. Central Command said its latest strikes targeted Iranian surveillance sites, military logistics infrastructure, underground weapon storage, and maritime capabilities this morning. Iranian authorities said at least 50 people have been killed and more than 500 injured in U.S. strikes in the past 3 weeks, including 8 killed in a strike on a bridge yesterday. The conflict has increasingly centered on the Strait of Hormuz following the collapse of an interim ceasefire. The Indian Olympic Association, IOA, today announced that Olympic medalists Mirabai Chanu and Lovlina Borgohain will serve as India's flag and baton bearers at the opening ceremony of the Commonwealth Games in Glasgow. The opening ceremony of the scaled-down multi-sport event will be held on July 23rd at the OVO Hydro Arena. In a press release, IOA President P.T. Usha said the honour recognises their outstanding contribution to Indian sport and wished the entire contingent success at the Games. Mirabai has been India's leading weightlifter for close to a decade. She won the silver medal in the women's 49-kilogram category at the Tokyo Olympics in 2021 and followed it with gold at the 2022 Commonwealth Games in Birmingham. Lovlina Borgohain secured a bronze medal at the Tokyo Olympics and went on to win gold at the 2023 World Boxing Championships. In FIFA World Cup, European rivals France and England will lock horns in the third-place playoff match at the Miami Stadium tonight. The match is scheduled to begin at 2:30 a.m. Indian Standard Time. Argentina and Spain will face each other in the finals of FIFA World Cup at the New York, New Jersey Stadium tomorrow night. In badminton, Indian shuttler and two-time Olympic medalist PV Sindhu has reached the women's singles final at the Japan Open in Tokyo today. She entered the final after her opponent and world number 4 Chen Yufei of China retired during the second game of the match. The Indian Meteorological Department, IMD, has issued a red colour warning for very heavy rainfall with isolated extremely heavy rainfall over sub-Himalayan West Bengal, Sikkim and Uttarakhand tomorrow. Heavy rainfall is also expected over Delhi, Haryana, Chandigarh, Punjab, Bihar, Chhattisgarh, Himachal Pradesh, Uttar Pradesh, Karnataka, Madhya Pradesh, Jammu Kashmir, Jharkhand, Kerala, Mahe, Odisha and parts of Northeast India during the next 2 days. And now before we end the bulletin, The headlines once again. 72nd National Film Awards announced. Yami Gautam wins Best Actress Award for Article 370. Mammootty for Brahmayugam and Kartik Aaryan for Chandu Champion share Best Actor Award. 20 rebel TMC MPs who joined National Citizens Party of India get Lok Sabha Speaker's approval for separate seating in the House. Massive fire at a firecracker factory in Ahmedabad claims 5 lives. Prime Minister Narendra Modi expresses grief. US-Iran fighting over Strait of Hormuz escalates with attacks on key infrastructure and military targets. Olympic medalists Mirabai Chanu and Lovlina Borgohain to be India's flag and baton bearers at opening ceremony of Commonwealth Games in Glasgow. That is all in the news at 9. Good night.
2: Akashavani. കായിക ലോകം.
3: അറുപത്തിനാല് കളങ്ങളിലെ മാന്ത്രികത, ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
4: രാജ്യത്തിനും അധികാരത്തിനുമായി രാജാക്കന്മാർ പടവെട്ടുന്നതും അങ്ങനെ മഹായുദ്ധങ്ങളുടെ വിജയ പരാജയ കഥകൾ നമ്മൾ അനവധി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു കായിക വിനോദമായാലോ? 64 കളങ്ങളിൽ കറുപ്പും വെളുപ്പും ഇടപെട്ടുവരുന്ന ചെസ് ബോർഡിൽ മാറിമറിയുന്നത് ജീവിതങ്ങൾ തന്നെയാണ്. പടക്കളത്തിലെ തന്ത്രങ്ങൾ ഒരു ബോർഡിന് ഇരുവശത്തുമിരുന്ന് കരുനീക്കങ്ങളായി പരിണമിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിശക്തി ആവശ്യമായ മത്സര ഇനമായി ചെസ് മാറുന്നു. ചെസ്സിന്റെ ഉറവിടത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പരിചയം ചതുരംഗമെന്ന കളി തന്നെയായിരിക്കും. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഈ വിനോദത്തിന്റെ ഉറവിടം ഉത്തരേന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ശേഷം കാലങ്ങൾ കഴിയവേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇത് പടരുകയും കളിയുടെ രീതികളിൽ പല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വിനോദത്തിനു വേണ്ടി കളിച്ചു പോന്നിരുന്ന ഈ ഉപാധി ഇന്ന് കാണുന്ന ചെസ്സാകുന്നതിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ചെസ്സിന് ഒരു ലോക ചാമ്പ്യൻഷിപ്പ് രൂപം വന്നതും ഫിഡെ എന്ന ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡെസ് എച്ച് എക്സ് എന്ന സംഘടനയുടെ രൂപീകരണവുമാണ്. 1886 വരെ ചെസ് ചാമ്പ്യൻഷിപ്പ് ഒഫീഷ്യലായ ഒരു മത്സരമോ ലോകം അംഗീകരിക്കുന്ന ഒരു ജേതാവോ ഉണ്ടായിരുന്നില്ല. 1924 പാരീസിൽ വെച്ച് നടന്ന സ്പോർട്സ് ഒളിമ്പിക്സിൽ ഫ്രഞ്ച് ചെസ് ഫെഡറേഷൻ ഒരു ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും അതിനായി എത്തിയ മത്സരാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന് ഒരു യൂണിയൻ എന്ന നിലയിലാണ് ഫിഡെ എന്ന സംഘടനയുടെ ആരംഭം. രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ ഫിഡേക്ക് ചെസ്സിനുമേൽ കാര്യമായ ആധിപത്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല സാമ്പത്തികമായും സഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. 1926 നാല് രാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത ലിറ്റിൽ ഒളിമ്പ്യാഡ്, 1927 16 രാജ്യങ്ങൾ പരസ്പരം മാറ്റുരച്ച ചെസ് ഒളിമ്പ്യാഡ് എന്നിവ നടത്തി ഫിഡെ മുന്നേറിയെങ്കിലും 1935 മുതൽ ലോക ചെസ് ചാമ്പ്യന്റെ എതിരാളി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ പല വഴികളും ഫിഡെ തേടി. ഫിഡെയുടെ താൽപര്യപ്രകാരം പല കമ്മിറ്റികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഒരാളെ ലോക കിരീടത്തിനായി നിലവിലെ ജേതാവിന് എതിരാളിയായി തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ഇതിനിടെയാണ് ഒരു സൂപ്പർ ടൂർണമെന്റ് നടത്തണമെന്ന ആശയവുമായി ഡച്ച് ചെസ് ഫെഡറേഷൻ രംഗത്തെത്തിയത്. മുൻ ചാമ്പ്യന്മാരും വളർന്നുവരുന്ന പ്രതിഭകളും എല്ലാം ഉൾപ്പെടുന്ന ഈ ടൂർണമെന്റിലൂടെ ലോക ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്തണം എന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഫിഡെ ഇത് തള്ളുകയും അവരുടെ തീരുമാനപ്രകാരം ഒരാളെ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഇതിനെതിരെ അന്നത്തെ പ്രശസ്ത ചെസ് എഴുത്തുകാരും താരങ്ങളും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വരവിൽ അന്താരാഷ്ട്ര മത്സരങ്ങളെല്ലാം നിർത്തിവയ്ക്കപ്പെടുകയും ഫിഡെ നിഷ്ക്രിയമാകുകയും ചെയ്തു. ഫിഡെ എന്ന സംഘടനയുടെ രൂപീകരണമാണ് ആഗോളതലത്തിൽ ചെസ് എന്ന വിനോദത്തിന് പുതിയ മാനങ്ങൾ നൽകിയതും ഇന്ന് നമ്മൾ കാണുന്ന നിയമങ്ങളും നിഷ്കർഷകളുമെല്ലാം നിലവിൽ വന്നതും. അങ്ങനെ 1966 മുതൽ ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിച്ചു പോരുന്നു. യുനെസ്കോയാണ് ആദ്യമായി അന്താരാഷ്ട്ര ചെസ് ദിനം ആചരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. ഫിഡയെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി 1999 അംഗീകരിക്കുകയും 2019 ഡിസംബർ 12 യു ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര ചെസ് ദിനം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ചെസ് ദിനത്തിൽ ഫിഡെ മുന്നോട്ട് വയ്ക്കാറുള്ള ഏറ്റവും ജനപ്രിയമായ ഒരാശയമാണ് മറ്റൊരാളെ കൂടി ചെസ് പഠിപ്പിക്കൂ എന്നത്. ഇതിലൂടെ ചെസ്സിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, മാനസിക വികാസത്തിന് കാരണമാകുക, സാമൂഹിക സമത്വം വളർത്തിയെടുക്കുക എന്നിങ്ങനെ പല ആശയങ്ങൾ ഫിഡെ ഇതിലൂടെ ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്നു. നാം ഒരേയൊരു കുടുംബമാണ് എന്ന അർത്ഥം വരുന്ന ജെൻസ്യൂന സുമസ് എന്നതാണ് ഫിഡെയുടെ ആപ്തവാക്യം. ചെസ് എന്ന വിനോദം പൊതുസമൂഹത്തിൽ ഒരു ലഹരിയായി മാറാനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് അത് ജനങ്ങളിലേക്ക് എത്തിച്ച പ്രഗത്ഭരായ ചെസ് താരങ്ങൾ തന്നെയാണ്. 1866 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ വർഷം ആദ്യ ചാമ്പ്യനായത് ഓസ്ട്രിയൻ താരമായ വിൽഹം സ്റ്റീനിസ്റ്റ് ആയിരുന്നു. അതുവരെയുള്ള ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ പ്ലാനിങ്ങോടും പ്രതിരോധത്തോടും കൂടിയുള്ള കളിരീതി പ്രചാരത്തിൽ കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. 1886 മുതൽ 1894 വരെ ചാമ്പ്യനായി തുടർന്ന ഇദ്ദേഹത്തെ ആധുനിക ചെസ്സിന്റെ പിതാവായി ചെസ് ലോകം കണക്കാക്കുന്നു. ചെസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം, അതായത് 27 വർഷം തുടർച്ചയായി ലോക ചെസ് ചാമ്പ്യനായ പ്രതിഭയാണ് ജർമ്മനിയുടെ ഇമാനുവൽ ലാസ്കർ. അതേപോലെ ക്യൂബൻ താരമായ ഹോസെ റൌൾ കപാംബ്ലാക്ക മനുഷ്യ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ കുറച്ച് പിഴവുകൾ മാത്രം വരുത്തുകയും വളരെ ലളിതമായി ചിന്തിച്ച് വേഗത്തിൽ കരുക്കൾ നീക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തെ ചെസ് മത്സരത്തിലെ ലെജൻഡാക്കുന്നു. 1948 മുതൽ 1972 വരെയുള്ള കാലഘട്ടം സോവിയറ്റ് ആധിപത്യത്തിന്റേതായിരുന്നു. മിഖായൽ ബോട്ടിന്നിക്, മിഖായൽ താൽ, ടിഗ്രാൻ പെട്രോഷ്യൻ, മോറിസ് സ്പാസ്കി തുടങ്ങിയ പ്രതിഭകൾ ഈ കാലഘട്ടത്തിൽ ലോക ചാമ്പ്യൻ പട്ടം അലങ്കരിച്ചു. സോവിയറ്റ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് അമേരിക്കൻ ഇതിഹാസം ബോബി ഫിഷർ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. ചെസ്സിനെ ആധുനിക യുഗത്തിൽ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതായിരുന്നില്ല. 1972 ബോറിസ് സ്പാസ്കിയുമായി നടന്ന മത്സരം നൂറ്റാണ്ടിന്റെ മത്സരം എന്നാണ് അറിയപ്പെടുന്നത്. 1972 മുതൽ 1975 വരെ അദ്ദേഹം ലോക ചാമ്പ്യനായിരുന്നു. പിന്നീട് 1985 ശേഷവും 90s ചെസ് ലോകം കണ്ടത് ഒരു യുവപ്രതിഭയുടെ അസാമാന്യമായ കളി വൈഭവമായിരുന്നു. 22 വയസ്സിൽ ചാമ്പ്യനായ കമ്പ്യൂട്ടറുകളോട് പോലും പോരാടി വിജയം നേടിയ റഷ്യൻ ഇതിഹാസ താരം ഗാരി കാസ്പറോവ് അന്ന് അദ്ദേഹം ചെസ് ചരിത്രത്തിലെ ഭീമനായിരുന്നു. കമ്പ്യൂട്ടർ യുഗത്തിലെ അജയനായി മാഗ്നസ് കാൾസന്റെ തേരോട്ടമാണ് സോഷ്യൽ മീഡിയ ആഘോഷിച്ച ആദ്യ വിജയപരമ്പര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയയും വിവരസാങ്കേതിക വിദ്യകളും ഏറ്റവും മികച്ചു നിന്ന കാലഘട്ടത്തിലാണ് കാൾസൺ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നുപോയിരുന്നത്. അതിനാൽ തന്നെ മാഗ്നസ് കാൾസൺ എന്ന പേര് ലോകമെമ്പാടും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഒരു ഹീറോ പരിവേഷം വളരെ വേഗത്തിൽ തന്നെ നേടാനുമായി. ഏറ്റവും ഉയർന്ന റേറ്റിംഗ് റെക്കോർഡായ 2882 സ്വന്തമാക്കിയ കാൾസൺ ഈ കളിയിലെ പുതിയൊരു വിപ്ലവമായിരുന്നു. ഭാരതത്തിന്റെ അഭിമാനം പലകുറി ലോകത്തിനു മുന്നിൽ ഉയർത്തിയ ചെസ് കളിക്ക് രാജ്യത്താകമാനമുള്ള ജനപ്രീതിക്ക് പ്രധാന കാരണം ഇന്ത്യയുടെ പേര് വാനോളമുയർത്തിയ പ്രധാന ചെസ് താരങ്ങൾ തന്നെയാണ്. ചെസ്സിന്റെ ആദ്യ രൂപം പുരാതന ഭാരതത്തിലെ ചതുരംഗം എന്ന കളിയാണെങ്കിലും ചെസ് മത്സരത്തിൽ ഇന്ത്യക്കാദ്യമായി ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടാകുന്നത് 1988 അന്ന് ഇന്ത്യയിൽ നിന്നും ആകെ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആകെ 93 ഗ്രാൻഡ് മാസ്റ്ററുകൾ ഇന്ത്യയിൽ നിന്നും ചെസ് ലോകത്തെ അതിശയിപ്പിച്ചിട്ടുണ്ട്. വിശ്വനാഥൻ ആനന്ദ് എന്ന പേര് ഒരു തലമുറയെ സ്വാധീനിച്ചതുപോലെ മറ്റാരും ചെസ്സിന് ഇന്ത്യയിൽ ഇത്രയേറെ പ്രചാരം നൽകിക്കാണില്ല. മദ്രാസ് ടൈഗർ എന്നും ലൈറ്റനിംഗ് കിഡ് എന്നും അറിയപ്പെട്ടിരുന്ന ആനന്ദാണ് ഇന്ത്യയിൽ ഒരു ചെസ് വിപ്ലവത്തിന് തുടക്കമിട്ടത്. ഇന്ത്യയുടെ ആദ്യ ഗ്രാൻഡ് മാസ്റ്ററും 5 ലോക ചാമ്പ്യനുമായിരുന്നു വിശ്വനാഥൻ ആനന്ദ്. ഇന്ത്യൻ ചെസ്സിൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ വളരെ വേഗം ജനശ്രദ്ധ

നേടിയ താരമാണ് തെലങ്കാനയിൽ നിന്നുള്ള അർജുൻ കുമാർ എരിഗേസി. ലോക റാങ്കിങ്ങിൽ ഒന്നാം നിരയിലേക്ക് അതിവേഗം കുതിച്ച അദ്ദേഹം അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ തുടർച്ചയായ വിജയങ്ങൾ നേടിക്കൊണ്ട് ഇന്ത്യയുടെ ഒന്നാം നമ്പർ താരങ്ങളിൽ ഒരാളായി മുന്നേറ്റം തുടരുകയാണ്. 2757 ഫിഡർ റേറ്റിംഗ് ഉള്ള അർജുൻ നിലവിലെ റാങ്കിങ്ങിൽ 9th സ്ഥാനത്ത് തുടരുന്നു. ചെസ് ഒളിമ്പ്യാഡിൽ 2 സ്വർണമെഡലും ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയും നേടി ഇന്ത്യൻ ചെസ്സിന്റെ അഭിമാനമായ താരമാണ് വിദിത് ഗുജറാത്തി. 2013 ഗ്രാൻഡ് മാസ്റ്ററായ അദ്ദേഹം ഇന്ത്യയിൽ നിന്നും ഗ്രാൻഡ് മാസ്റ്ററാകുന്ന 30th താരമാണ്. ഫിഡെ റേറ്റിംഗിൽ 2700 പോയിന്റുകൾ മറികടക്കുന്ന 4th താരമായ വിദിത് നിലവിൽ 2697 പോയിന്റോടെ 33rd റാങ്കിൽ തുടരുന്നു. ചെസ്സിൽ കേരളത്തിന്റെ അഭിമാനം വാനോളമുയർത്തിയ പ്രതിഭയാണ് നിഹാൽ സരിൻ. കേരളത്തിൽ നിന്നുള്ള ഈ യുവ ഗ്രാൻഡ് മാസ്റ്റർ ബ്ലിറ്റ്സ്, റാപ്പിഡ് തുടങ്ങിയ വേഗതയേറിയ ചെസ് മത്സരങ്ങളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അതിവേഗത്തിലുള്ള ബുദ്ധിപരമായ കരുനീക്കങ്ങളാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളുടെ പ്രത്യേകത. Under-7, Under-9, Under-11, Under-15 സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലെ വിജയം, 10th വയസ്സിൽ സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിൽ 2nd സ്ഥാനം, ദേശീയ Under-9 ചാമ്പ്യൻഷിപ്പിൽ സ്വർണം തുടങ്ങി തന്റെ കുട്ടിക്കാലത്ത് തന്നെ നിഹാൽ ചെസ് ബോർഡിന് മുന്നിൽ വിസ്മയം തീർത്തിരുന്നു. അന്താരാഷ്ട്ര യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയകിരീടം ചൂടിയതോടെ നിഹാലിന്റെ പേര് ലോകശ്രദ്ധ നേടി. തുടർന്ന് ഫിഡെ കാൻഡിഡേറ്റ് മാസ്റ്റർ എന്ന പട്ടം നിഹാലിന് നൽകി. നിലവിൽ 2717 പോയിന്റോടെ ഫിഡെ റാങ്കിങ്ങിൽ 25th സ്ഥാനത്താണ് നിഹാൽ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ അട്ടിമറിച്ച് വാർത്തകളിൽ നിറഞ്ഞ താരമായിരുന്നു തമിഴ്നാട് സ്വദേശിയായ ആർ പ്രജ്ഞാനന്ദ. 2023 ചെസ് ലോകകപ്പ് റണ്ണറപ്പായ പ്രജ്ഞാനന്ദ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലും മികച്ച പ്രകടനം നടത്തി. 2013 ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ Under-8 കിരീടം ചൂടിയതോടെ ഫിഡെ മാസ്റ്റർ എന്ന പട്ടവും പ്രജ്ഞാനന്ദയ്ക്ക് നേടാനായി. തുടർന്ന് 2015 Under-10 ചാമ്പ്യൻഷിപ്പ് ജേതാവുമായി. 2016 തന്റെ 10th വയസ്സിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര മാസ്റ്റർ ആവുകയും തുടർന്ന് 2017 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുകയും ചെയ്തു. 2023 ചെസ് ലോകകപ്പിൽ രണ്ടാമതെത്തിയ പ്രജ്ഞാനന്ദ 2025 ഫിഡെ സർക്യൂട്ട് ജേതാവുമായി. ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ് ചെന്നൈ സ്വദേശിയായ ഗുഗേഷ്. 2024 നടന്ന ലോക ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിൽ ചൈനയുടെ ഡിംഗ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ 18th വയസ്സിൽ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. വിശ്വനാഥൻ ആനന്ദിനു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഗുഗേഷ് മാറി. ഫിഡെ റേറ്റിംഗിൽ 2750 പോയിന്റുകൾ മറികടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഗുഗേഷ് തന്നെ. 2019 തന്റെ 12th വയസ്സിൽ ഗുഗേഷ് ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കി. ചെസ് ചരിത്രത്തിൽ ഈ പദവി നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2nd താരമായി അദ്ദേഹം മാറി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വനിതാ ചെസ് താരമായാണ് കൊനേരു ഹംപിയെ കണക്കാക്കുന്നത്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യനായ ഹംപി പുരുഷ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ്. ലോക റാങ്കിങ്ങിൽ ദീർഘകാലമായി ആദ്യ 10 സ്ഥാനങ്ങളിൽ ഹംപി നിലയുറപ്പിച്ചിട്ടുണ്ട്. ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയായ വൈശാലി അടുത്തിടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുകയും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒരേയൊരു ഗ്രാൻഡ് മാസ്റ്റർ സഹോദര സഹോദരി സഖ്യമാണ് പ്രജ്ഞാനന്ദയും വൈശാലിയും. മാറുന്ന ലോകത്തും ചെസ് എന്ന കായിക ഇനം അതിവേഗം ജനകീയമായി മുന്നേറുകയാണ്. മറ്റു രാജ്യങ്ങളിലെ പ്രഗത്ഭരായ താരങ്ങൾക്കൊപ്പം ഇന്ത്യൻ ചെസ് താരങ്ങളും ചെസ് ലോകത്തെ കരുത്തുറ്റ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ചെസ് ലോകത്തിലേക്ക് ഇനിയും ഒട്ടേറെ പ്രതിഭകൾ ഇന്ത്യയിൽ നിന്നും ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.

64 കളങ്ങളിലെ മാന്ത്രികത ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അരവിന്ദ് ആർ, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.